ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 11 2026 സെപ്റ്റംബർ 27 ഞായറാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. നമ്മളിൽ പലരും പലരെയും വിലയിരുത്തുന്നത് ഉള്ള് കാണാതെ തന്നെ ഉള്ളടക്കം പഠിച്ചു എന്ന് സ്വയം വിശ്വസിച്ചാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലപ്പോഴും നാം വലിയ അബദ്ധങ്ങളിൽ ചെന്ന് പെടാറുണ്ട്. ജീവിതത്തിൽ ഏത് പ്രശ്നത്തെയും നാം എല്ലാം അതിലെന്താണ് കാണേണ്ടതെന്ന് വിസ്മരിച്ച് എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാന പ്രശ്നം. ആര് ചെയ്തു എന്നത് നോക്കാതെ എന്ത് ചെയ്തു എന്ന് നോക്കിക്കണ്ട് വിലയിരുത്തുകയും നന്മകൾ ചെയ്യുന്നവരെയും തുടർന്ന് അതിനുള്ള ആർജവം ഉള്ളവരെയും തിരിച്ചറിഞ്ഞ് പിന്തുണയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 27. RSS രൂപീകൃതമായതും കൽക്കട്ട സ്വദേശിയായ മിഹിർസൻ ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്നതും ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനായ ഗൂഗിൾ ആരംഭിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 27-നായിരുന്നു. സെപ്റ്റംബർ 27-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 27. ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം. 1980 മുതൽ ഇത് ആചരിക്കുന്നു. ലോക ജനതയെ വിനോദസഞ്ചാരത്തിന്റെ പ്രാധാന്യം, ഗുണങ്ങൾ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് അവബോധം വരുത്തുന്നതിനാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. രാഷ്ട്രീയ സ്വയം സേവക് സംഘമായ RSS രൂപീകൃതമായത് 1925 സെപ്റ്റംബർ 27-നായിരുന്നു. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ യുദ്ധ സഹകരണ കരാർ ഒപ്പുവെച്ചത് 1940 സെപ്റ്റംബർ എന്നീ ദിവസമായിരുന്നു. സെപ്റ്റംബർ 27-നായിരുന്നു കൽക്കട്ട സ്വദേശിയായ മിഹിർസൻ ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന പ്രഥമ ഇന്ത്യക്കാരനായത്. നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് ഡോക്ടർ അംബേദ്കർ രാജിവെച്ചത് 1951 സെപ്റ്റംബർ 27-നായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനായ ഗൂഗിൾ ആരംഭിച്ചത് 1998 സെപ്റ്റംബർ 27-നായിരുന്നു.

ഇന്ത്യയുടെ പുതിയ തലസ്ഥാനമായി ബെയ്ജിംഗ് നഗരം തെരഞ്ഞെടുത്തത് 1949 സെപ്റ്റംബർ 27 കണ്ണൂർ ജില്ലയിലെ കണ്ടൽക്കാട് പരിസ്ഥിതി സംരക്ഷകൻ കല്ലേൽ പുക്കുടന്റെ ചരമദിനമാണ് ഇന്ന്. 2015 സെപ്റ്റംബർ 27 അദ്ദേഹം അന്തരിച്ചത്. യുനെസ്കോയുടെ പ്രത്യേക പരാമർശം അദ്ദേഹം നേടിയിരുന്നു.

0: ഗണിത ശാസ്ത്രജ്ഞനായിരുന്ന എസ് ആർ രംഗനാഥൻ അന്തരിച്ചത് 1972 സെപ്റ്റംബർ 27 കോളൻ വർഗീകരണവും ക്ലാസിഫൈഡ് കാറ്റലോഗ് കോഡുകളും സൃഷ്ടിച്ച രംഗനാഥൻ ഇന്ത്യയുടെ ലൈബ്രറി വ്യവസായത്തിന്റെ പിതാവായിരുന്നു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11. ഗൾഫ് മേഖലയിലും ഉക്രൈനിലും തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. രാവിലെ 11 കൊല്ലത്ത് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. വൈകിട്ട് 4 തിരുവനന്തപുരം ബാലരാമപുരത്ത് എസ് യു ടി മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 138 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. ഗൾഫ് മേഖലയിലും ഉക്രൈനിലും തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആവശ്യപ്പെട്ടു. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംഘർഷങ്ങൾ അതത് പ്രദേശങ്ങൾക്കപ്പുറം പുരോഗതിയെയും വികസനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് ജയശങ്കർ മുന്നറിയിപ്പ് നൽകി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഭക്ഷ്യ ഊർജ സുരക്ഷാ മേഖലകളിൽ സാഹചര്യം മെച്ചപ്പെടുത്താൻ സാധ്യമായതെല്ലാം ചെയ്യാൻ ഇന്ത്യ സന്നദ്ധമാണെന്ന് ഡോക്ടർ ജയശങ്കർ ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ പറഞ്ഞു. ഇപ്പോഴും തുടരുന്ന റഷ്യ ഉക്രൈൻ സംഘർഷം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന വിഷയമാണെന്ന് ജയശങ്കർ പറഞ്ഞു. ശത്രുത അവസാനിപ്പിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ജയശങ്കർ പൊതുസഭയിൽ ആവർത്തിച്ചു. യുദ്ധങ്ങളുടെ പ്രത്യാഘാതങ്ങൾ നേരിട്ട് ഉൾപ്പെട്ട രാജ്യങ്ങളുടെ അതിർത്തികൾക്കും അപ്പുറം അനുഭവപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിലെ സംഘർഷങ്ങളിൽ സംയമനം പാലിക്കാനും സംഘർഷം ലഘൂകരിക്കാനും സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ജനസേവ സേ ദേശ് സേവ എന്ന ദർശനത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2047 ആകുമ്പോഴേക്കും വികസിത ഭാരതം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അക്ഷീണം പ്രവർത്തിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സേവാ സങ്കല്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: തമിഴ്നാട്ടിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മേഖല രാജ്യത്തെ ഏറ്റവും വലിയ MSME ആവാസ വ്യവസ്ഥകളിലൊന്നാണ്. വിവിധ വകുപ്പുകളിൽ നിന്ന് അനുമതികൾ ഒരൊറ്റ പോർട്ടലിലൂടെ നേടാൻ സംരംഭങ്ങളെ സഹായിക്കുന്ന സംവിധാനം ഇവിടെയുണ്ട്. ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിനും ഇവയുടെ വികസനത്തിനുമായി പ്രത്യേക മന്ത്രാലയം തന്നെയുണ്ട്. ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഏകദേശം 31% സംഭാവന നൽകുന്ന ഈ മേഖല കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന രണ്ടാമത്തെ മേഖല കൂടിയാണ്. ഉൽപ്പാദനം, ടെക്സ്റ്റൈൽസ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലായി 80,000-ത്തിലധികം ഔദ്യോഗിക MSME കളും ഉദ്യോഗ ആധാർ യൂണിറ്റുകളും കോയമ്പത്തൂരിലുണ്ട്.
0: മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനമായ ഇന്ന് കൊല്ലം അമൃതപുരിയിൽ വിവിധ പരിപാടികൾ നടക്കും. അല്പസമയത്തിനകം അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും പ്രഥമ ശിഷ്യനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ സത്സംഗോടെ ചടങ്ങുകൾ ആരംഭിക്കും. 9 വേദിയിലെത്തുന്ന അമൃതാനന്ദമയിയെ വിശിഷ്ട വ്യക്തികൾ ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണവും ഭജനയും നടക്കും. 11 ഉപരാഷ്ട്രപതി സി പി

0: രാധാകൃഷ്ണൻ എത്തുന്നതോടെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് തുടക്കമാകും. ചടങ്ങിൽ സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇന്ന് ലോക ടൂറിസം ദിനം. ആളുകളെ ബന്ധിപ്പിക്കുന്നതിലും സാംസ്കാരിക വിനിമയത്തെയും സാമ്പത്തിക വികസനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിലും ടൂറിസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ് ദിനാചരണം. ടൂറിസത്തെ പുനർരൂപകൽപ്പന ചെയ്യുന്നതിന് ഡിജിറ്റൽ അജണ്ടയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ടൂറിസത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യയുടെ പങ്കിന് പ്രമേയം ഊന്നൽ നൽകുന്നു. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ടൂറിസം വലിയ സംഭാവനയാണ് നൽകുന്നതെന്ന് ടൂറിസം സെക്രട്ടറി ഭുവനേഷ് കുമാർ ആകാശവാണിയോട് പറഞ്ഞു. ജനകീയ പങ്കാളിത്തത്തോടെ എല്ലാ മേഖലകളിലും വളർച്ച കൈവരിക്കുക എന്നതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന ലക്ഷ്യമെന്നും മലപ്പുറം ജില്ലയുടെ സമഗ്ര വികസനത്തിനായി കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മലപ്പുറം KSRTC ഡിപ്പോയിൽ നിന്ന് പുതുതായി ആരംഭിച്ച 8 ബസ് സർവീസുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ മുതൽ 3 ദിവസം ജീവനക്കാരുടെ സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ രാജ്യത്തെ ബാങ്കുകൾ ഇന്ന് തുറന്നു പ്രവർത്തിക്കും. ഉപഭോക്താക്കളുടെ ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിനാണ് ഇന്ന് പ്രവൃത്തി ദിനമായി ധനമന്ത്രാലയം ഉത്തരവിറക്കിയത്. 3 ദിവസത്തെ പണിമുടക്കിന് ശേഷം 1 ഒക്ടോബർ ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. ഇന്ന് അന്താരാഷ്ട്ര ബധിര ദിനം. ഓരോ വർഷവും സെപ്റ്റംബർ മാസത്തിലെ അവസാന ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര ബധിര ദിനം ആചരിക്കുന്നത്. ബധിരരായ വ്യക്തികളുടെ അവകാശങ്ങൾ, സമൂഹത്തിലെ അവരുടെ പങ്കാളിത്തം, ആംഗ്യഭാഷയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ദിനാചരണത്തിന്റെ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ മാനാഞ്ചിറ സ്ക്വയറിൽ വൈകിട്ട് മൊഴി സൌഹൃദ മത്സരവേദി സംഘടിപ്പിക്കും. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോടിനെ സമ്പൂർണ്ണ ഭിന്നശേഷി സൌഹൃദ ജില്ലയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന സഹമിത്ര സമഗ്ര ഭിന്നശേഷി പരിരക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വിവിധ വികസനക്ഷേമ പദ്ധതികൾ കാര്യക്ഷമമായും സമയബന്ധിതമായും പൂർത്തിയാക്കാൻ കൂട്ടായ ശ്രമം തുടരുമെന്ന് പ്രിയങ്കാഗാന്ധി MP പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ വികസന ഏകോപന മേൽനോട്ട സമിതിയായ ദിശയുടെ അവലോകന യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രിയങ്കാഗാന്ധി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസ നടപടികൾ പുരോഗമിക്കുകയാണെന്നും MP പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചു. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. മറ്റന്നാളാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 പോരാട്ടം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി M പള്ളുരുത്തി.
1: കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 മത്സരം ആരംഭിക്കുന്നത്. ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചപ്പോൾ മുതൽ കുതിച്ചുയർന്ന ക്രിക്കറ്റ് പ്രേമികളുടെ ആവേശം ഇരു ടീമുകളും തിരുവനന്തപുരത്ത് എത്തിയതോടെ അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. 3 ഏകദിന മത്സര പരമ്പരയിലെ ആദ്യ മത്സരം മുതൽ തന്നെ ഇന്ത്യൻ മുന്നേറ്റം കാണാനാവും എന്ന പ്രതീക്ഷയിലാണ് തിരുവനന്തപുരത്തെ ക്രിക്കറ്റ് ആരാധകർ. കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഇന്ത്യ വെസ്റ്റിൻഡീസ് മത്സരത്തിന്റെ ഭാഗമായി കാര്യവട്ടത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സെൽഫി സ്റ്റിക്കുകൾ, നാണയങ്ങൾ, ക്യാമറകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങി വിവിധ വസ്തുക്കൾ സ്റ്റേഡിയത്തിനകത്ത് നിരോധിച്ചിട്ടുണ്ട്.
0: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. അനാഹത് സിംഗ്, അഭയ് സിംഗ് എന്നിവർ മത്സരിക്കുന്ന സ്ക്വാഷ് സിംഗിൾസ് ഫൈനലുകളാണ് ഇന്നത്തെ പ്രധാന ആകർഷണം. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ ഡക്കാത്ലണിൽ 88 ലീഡുമായി സ്വർണം ലക്ഷ്യമിട്ട് തേജസ്വിൻ ശങ്കർ ഇന്ന് മത്സരത്തിനിറങ്ങും. ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട വെള്ളിമെഡൽ നേടിയ കോഴിക്കോട് തിരുവമ്പാടി സ്വദേശി വിദർശ വിനോദിന്റെ വീട് പ്രിയങ്കാഗാന്ധി MP സന്ദർശിച്ചു. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സന്ദർശനം. മന്ത്രി ടി സിദ്ദിഖും ഒപ്പമുണ്ടായിരുന്നു. കോഴിക്കോട്ട് സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കാലിക്കറ്റ് FC ഏകപക്ഷീയമായ 2 തിരുവനന്തപുരം കൊമ്പൻസ് FCയെ പരാജയപ്പെടുത്തി. ഇന്ന് 1 റൌണ്ടിലെ അവസാന മത്സരത്തിൽ ഫോഴ്സ കൊച്ചി FC മലപ്പുറം FCയെ നേരിടും. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ പ്രൊജക്ട് സീറോ പദ്ധതിയുടെ കോഴിക്കോട് റേഞ്ച് തല ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് വെള്ളിമാടുകുന്ന് JDT ഇസ്ലാം ക്യാമ്പസിൽ മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം പ്രഖ്യാപിച്ച റെഡ് അലേർട്ട് തുടരുകയാണ്. കേരള തീരത്ത് നാളെ രാവിലെ 10:30 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്.

0: പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. ഗൾഫ് മേഖലയിലും ഉക്രൈനിലും തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

0: കേൾവകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

0: പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11:00. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കണമെന്നും സാധാരണക്കാരുടെ സുരക്ഷയും ഊർജ്ജ വാണിജ്യ വിതരണവും ഉറപ്പാക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിൽ ആവശ്യപ്പെട്ട് ഇന്ത്യ. ടൂറിസം മേഖലയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യയുടെ പങ്ക് ഉയർത്തിക്കാട്ടി ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം. കേരളത്തിലെ തീരദേശ ജില്ലകളിലും തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് രാവിലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന ഉപരാഷ്ട്രപതി തുടർന്ന് അമൃതാനന്ദമയി മഠത്തിലേക്ക് തിരിക്കും. അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം ബാലരാമപുരത്തെത്തും. എസ് യു ടി അക്കാദമിയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി സന്ധ്യയോടെ ഡൽഹിക്ക് മടങ്ങും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11:00. പരിപാടിയുടെ 138-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കണമെന്നും എല്ലാ കക്ഷികളും സംയമനം പാലിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇന്ത്യ. ഈ സാഹചര്യത്തിൽ സാധാരണക്കാരുടെ സുരക്ഷയും ഊർജ്ജ വാണിജ്യ വിതരണം തടസ്സമില്ലാതെ തുടരുന്നുവെന്നും ഉറപ്പുവരുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യ ഊർജ്ജ സുരക്ഷാ മേഖലകളിൽ സാഹചര്യം മെച്ചപ്പെടുത്താൻ സാധ്യമായതെല്ലാം ചെയ്യാൻ ഇന്ത്യ സജ്ജമാണെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധം അതീവ ഗൌരവകരമായ അന്താരാഷ്ട്ര വിഷയമായി തുടരുന്നുവെന്നും സംഘർഷ നടപടികൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവർത്തിച്ചു.
2: ഇന്ത്യ കോൾസ് അപ്പോൺ ഓൾ പാർട്ടീസ് ടു എക്സർസൈസ് റിസ്ട്രെയിന്റ്, ഡീഎസ്കലേറ്റ് ടെൻഷൻസ്, എൻഷുർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിലിയൻസ് ആൻഡ് അൺഇന്ററപ്റ്റഡ് ഫ്ലോ ഓഫ് എനർജി ആൻഡ് കൊമേഴ്സ്.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. അഹമ്മദാബാദിൽ സബർമതി ലോക്കോ ഷെഡിൽ പുതുതായി നിർമ്മിച്ച ലോക്കോമോട്ടീവ് മെയിന്റനൻസ് ഷെഡ് അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. തുടർന്ന് സബർമതി റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന അദ്ദേഹം രാജ്യത്തെ ആദ്യത്തെ LNG അധിഷ്ഠിത ഡെമു ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയുടെ ഭാഗമായി നോട്ടീസ് ലഭിച്ചിട്ടുള്ളവരുടെ വീടുകളിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ നേരിട്ടെത്തി ആവശ്യമായ രേഖകൾ ശേഖരിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തുടർന്ന് ഈ രേഖകൾ BLOമാർ ECI നെറ്റ് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യും. ന്യൂഡൽഹിയിൽ ചേർന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ഇത്തരം വ്യക്തികളെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ നേരിട്ട് വിളിച്ചുവരുത്തില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. 20 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും SIR പ്രക്രിയ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ പേര് ഒഴിവാക്കപ്പെടുകയും പേരുൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും ബന്ധപ്പെട്ട ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അപേക്ഷിക്കാമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഉപഭോക്താക്കളുടെ സൌകര്യം കണക്കിലെടുത്ത് എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഇന്ന് തുറന്നു പ്രവർത്തിക്കും. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആഹ്വാനം ചെയ്തിട്ടുള്ള 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് നാളെ ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ബാങ്ക് ശാഖകൾ, ഓഫീസുകൾ, ATM ബന്ധിത ശാഖകൾ, കറൻസി ചെസ്റ്റുകൾ എന്നിവ ഇന്ന് പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുമതി നൽകിയിട്ടുണ്ട്. അതിനിടെ 3 ദിവസത്തെ ബാങ്ക് പണിമുടക്കിനിടെ സൌജന്യ പ്രതിമാസ പരിധിക്ക് മുകളിലുള്ള ATM ഇടപാടുകൾക്ക് ഈടാക്കുന്ന നിരക്ക് ഒഴിവാക്കാൻ നിരവധി പൊതുമേഖലാ ബാങ്കുകൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ മുഴുവൻ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ചുവപ്പ് ജാഗ്രത തുടരുന്നു.

0: സംസ്ഥാനത്തിന്റെ വിവിധ തീരങ്ങളിൽ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കന്യാകുമാരിയിലും സമാനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള ഹൈക്കോടതി ജഡ്ജിയും ലക്ഷദ്വീപ് സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരുടെ ലക്ഷദ്വീപിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയായി. ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു ഭാഗമായി മിനിക്കോയ്, ആന്ത്രോത്ത്, കവരത്തി, അമിനി, അഗത്തി എന്നീ ദ്വീപുകളിലെ കോടതികൾ അദ്ദേഹം സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. പ്രാദേശിക സംരംഭകത്വത്തിനും സ്വാശ്രയത്വത്തിനും നവോന്മേഷം നൽകുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ച വോക്കൽ ഫോർ ലോക്കൽ പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. നീതി ആയോഗിന്റെ ആസ്പിരേഷണൽ ബ്ലോക്ക് പരിപാടിക്ക് കീഴിൽ 2024 മാർച്ച് 13 പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പ്രാദേശിക ഉൽപ്പന്നങ്ങളും ചെറുകിട വ്യവസായങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കാനും ലക്ഷ്യമിടുന്ന പദ്ധതിയിലൂടെ വിദേശ ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുവാനും പരമ്പരാഗത കരകൌശല രീതികളെയും നാടൻ കൂട്ടായ്മകളെയും സംരക്ഷിക്കാനും സാധിക്കും. ഇന്ത്യ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളിൽ അഭിമാനം കൊള്ളുന്നതിലൂടെ മാത്രമേ രാജ്യത്തിന് സ്വയം പര്യാപ്തതയിലേക്കുള്ള വഴി തുറക്കപ്പെടുകയുള്ളൂ എന്ന് ഇക്കഴിഞ്ഞ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു.
1: വോക്കൽ ഫോർ ലോക്കൽ കാ മത്ലബ് കേവൽ മിട്ടി കെ ദിയെ ഖരീദ്നാ നഹീ ഹൈ, ഇസ്കാ വിഷൻ ബഹുത് ബഡാ ഹൈ. ഹം അപ്നേ ഘർ കെ ലിയേ ജോ ഭീ സാമാൻ ഖരീദ്തേ ഹൈ ഉസേ ഏക് ബാർ ജറൂർ ദേഖ് ലേ കി വോ ഭാരത് മേ ബനാ ഹോ. ഭാരത് കെ ആത്മനിർഭർ ബന്നേ കാ മാർഗ് ഭാരത് മേ ബനീ ചീജോ പർ ഗർവ് കർനേ സേ ഹീ പ്രശസ്ത ഹോഗാ.
0: ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം. ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിലും സാംസ്കാരിക വിനിമയം വളർത്തുന്നതിലും സാമ്പത്തിക വികസനത്തെ പിന്തുണയ്ക്കുന്നതിലും വിനോദസഞ്ചാരത്തിനുള്ള പ്രാധാന്യം ഉയർത്തിക്കാട്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2: വിനോദസഞ്ചാര മേഖലയെ പുനർനിർമ്മിക്കാൻ ഡിജിറ്റൽ അജണ്ടയും നിർമ്മിത ബുദ്ധിയും എന്നതാണ് ഈ വർഷത്തെ ലോക വിനോദസഞ്ചാര ദിന പ്രമേയം. ടൂറിസത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യയുടെ പങ്ക് വ്യക്തമാക്കുന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 5% സംഭാവന ചെയ്യുന്ന വിനോദസഞ്ചാര മേഖല സാമ്പത്തിക വളർച്ചയുടെയും തൊഴിലിന്റെയും ജീവനോപാധികളുടെയും പ്രധാന മാർഗമായി ഉയർന്നുവരികയാണ്. ഇ വിസ, ഇൻക്രെഡിബിൾ ഇന്ത്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തുടങ്ങിയ പദ്ധതികളിലൂടെ രാജ്യത്തെ ഡിജിറ്റൽ ടൂറിസം മേഖല കരുത്താർജ്ജിച്ചു വരികയാണ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്രതല ആഘോഷങ്ങളുടെ ഭാഗമായി ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത് ഇന്ത്യയുടെ ടൂറിസം മേഖല ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനത്തിനായുള്ള അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി പുതിയ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോക വിനോദസഞ്ചാര ദിനത്തോടനുബന്ധിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആശംസകൾ നേർന്നു. സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തൊട്ടറിയാനുള്ള അവസരമാണ് വിനോദസഞ്ചാരമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മത്സരം. 2 ഇടവേളയ്ക്ക് ശേഷം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്ത്യൻ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുമ്പോൾ ഷായ് ഹോപ്പാണ് വെസ്റ്റിൻഡീസിന്റെ നായകൻ. മത്സരത്തോടനുബന്ധിച്ച് തലസ്ഥാനത്ത് വിപുലമായ ഗതാഗത പാർക്കിംഗ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗമായി രാവിലെ 8 മുതൽ സ്റ്റേഡിയം പരിസരത്ത് കർശന പരിശോധനയുണ്ടാകും. ഏഷ്യൻ ഗെയിംസിൽ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരം പി സിന്ധു വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ജപ്പാന്റെ ടോമോക മിയാസാക്കിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് സിന്ധുവിന്റെ ജയം. അതേസമയം അനാഹത് സിംഗ്, അഭയ് സിംഗ് എന്നിവർ മത്സരിക്കുന്ന സ്ക്വാഷ് സിംഗിൾ ഫൈനലുകളാണ് ഇന്നത്തെ പ്രധാന ആകർഷണം. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ ഡെക്കാത്ലണിൽ 88 ലീഡുമായി സ്വർണം ലക്ഷ്യമിട്ട് തേജസ്വിൻ ശങ്കർ ഇന്ന് മത്സരത്തിനിറങ്ങും. ഉത്തരാഖണ്ഡിൽ അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത നൽകിയ സാഹചര്യത്തിൽ ചാർധാം യാത്ര ഇന്നും നിർത്തിവച്ചു. തീർത്ഥാടകരുടെ സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം. കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിരീക്ഷിക്കാൻ തീർത്ഥാടകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടാൽ മാത്രമേ തീർത്ഥാടനം പുനരാരംഭിക്കുകയുള്ളൂവെന്നും അധികൃതർ അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കണമെന്നും സാധാരണക്കാരുടെ സുരക്ഷയും ഊർജ്ജ വാണിജ്യ വിതരണവും ഉറപ്പാക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിൽ ആവശ്യപ്പെട്ട് ഇന്ത്യ. ടൂറിസം മേഖലയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യയുടെ പങ്ക് ഉയർത്തിക്കാട്ടി ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം. കേരളത്തിലെ തീരദേശ ജില്ലകളിലും തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന്

0: ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഭാഗമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

സപ്പോർട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്, ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസ പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ

0: ചിക്കന് പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി.
5: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് സ്വാഗതം. ഗ്രാമഭംഗിയിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പമുള്ളത് ഞാൻ ശ്രീലക്ഷ്മി. നമ്മുടെ നാടിൻ്റെയും സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും വിവരങ്ങൾ നാം അറിഞ്ഞു തുടങ്ങുന്നത് ചരിത്രത്തിൻ്റെ രേഖപ്പെടുത്തലുകളിൽ നിന്നാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിന് ഒരു വ്യക്തമായ മാധ്യമവും ആവശ്യമാണ്. പ്രാചീന കാലം മുതൽ തന്നെ മനുഷ്യൻ അവന്റെ പല കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കാൻ ശ്രദ്ധിച്ചിരുന്നു. ഗുഹാചുമരുകളിൽ നിറഞ്ഞു നിന്നിരുന്ന രേഖാചിത്രങ്ങൾ മുതൽ ഇന്ന് നാം എത്തി നിൽക്കുന്ന സാങ്കേതിക വിദ്യ വരെ അതിന് ഉദാഹരണങ്ങളാണ്. കാലം മാറുമ്പോൾ ഇതിനും മാറ്റം വരാം. ഇന്ന് ഗ്രാമഭംഗിയിൽ ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്ന താളിയോലയെയും നാരായത്തെയും പറ്റിയാണ്. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ് താളിയോലകൾ. പഴയകാല രചനാരീതികളെയും അറിവിനെയും കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ചരിത്രരേഖയാണിവ. നമ്മുടെ ചരിത്രത്തിന്റെ ഒരു അവശേഷിപ്പായി മാത്രമേ ഇന്ന് നമുക്കതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഇത്തരം വസ്തുക്കൾ നമ്മളിൽ ഒരുപാട് കൗതുകമുണർത്തുമെങ്കിലും കടലാസ് പ്രചാരത്തിലാകുന്നതിന് മുൻപ് കേരളത്തിൽ എഴുത്തിനുപയോഗിച്ചിരുന്ന ഒരു പ്രധാന മാധ്യമമായിരുന്നു താളിയോലകൾ. പണ്ട് പല പ്രധാനപ്പെട്ട വസ്തുക്കളും രേഖപ്പെടുത്തിയിരുന്നത് ഇത്തരത്തിലുള്ള താളിയോല ഗ്രന്ഥങ്ങളിലായിരുന്നു. ഉണങ്ങിയ പനയോലയാണ് താളിയോല ഉണ്ടാക്കുവാൻ ഉപയോഗിച്ചിരുന്നത്. പുരാതന കാലത്തെ മതപരവും സാഹിത്യപരവും ആയുർവേദ സംബന്ധവുമായ രചനകളെല്ലാം താളിയോലകളിലായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 1960s വരെ കളരിയാശാന്മാർ കുട്ടികൾക്കുള്ള പാഠങ്ങൾ എഴുതി കൊടുത്തിരുന്നത് താളിയോലകളിലാണ്. ഇത്തരം താളിയോലകളിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്ന മൂർച്ചയുള്ള ചെറിയ ഇരുമ്പ് ദണ്ഡാണ് നാരായം അല്ലെങ്കിൽ എഴുത്താണി. കടലാസ് വളരെ വ്യാപകമായി പ്രചാരത്തിലായെങ്കിലും താളിയോലകളെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ലെന്ന് വേണം കരുതാൻ. കാരണം കുട്ടികളെ എഴുത്തിനിരുത്തുന്നതിന് ഇന്നും അപൂർവമായി പനയോല ഉപയോഗിക്കാറുണ്ടത്രേ. പല രൂപത്തിലും വലിപ്പത്തിലും താളിയോലകൾ കാണാമെങ്കിലും അധികവും ദീർഘചതുരാകൃതിയിലാണ് കാണപ്പെടുക. കുടപ്പനയുടെ ഓലകളിൽ നിന്ന് തയ്യാറാക്കിയവയാണ് താളിയോല ഗ്രന്ഥങ്ങൾ. കുടപ്പന ദുർലഭമായ സ്ഥലങ്ങളിൽ കരിമ്പനയും ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇത്തരത്തിൽ കരിമ്പനയുടെ ഓലകളിൽ നിന്നുണ്ടാക്കുന്നവയെ കരിമ്പനയോല ഗ്രന്ഥങ്ങൾ എന്നാണ് വിളിക്കാറ്. പല നീളത്തിലും വീതിയിലും ഇത്തരം ഓലകൾ കണ്ടെന്നിരിക്കാം. എന്നാൽ ഒരൊറ്റ ഗ്രന്ഥത്തിൽ ഇവ ഒരേ വലിപ്പത്തിലാണ് അടുക്കിയിട്ടുണ്ടാവുക. ശരാശരി 20 സെന്റിമീറ്റർ മുതൽ 45 സെന്റിമീറ്റർ വരെ നീളമുള്ള താളിയോല ഗ്രന്ഥങ്ങൾ സാധാരണയായി കണ്ടുവരുന്നു. നീളം കുറഞ്ഞ ഗ്രന്ഥങ്ങളുടെ ഇടത്തെ അറ്റത്ത് നിന്നും 5 സെന്റിമീറ്റർ അകത്തേക്ക് മാറി ചുട്ട ഇരുമ്പ് കമ്പി കൊണ്ട് കുത്തിയുണ്ടാക്കിയ ഏകദേശം 1 സെന്റിമീറ്റർ

വാസത്തിലുള്ള ദ്വാരം ഓരോ ഓലയിലും നമുക്ക് കാണാവുന്നതാണ്. താരതമ്യേന നീളം കൂടിയ ഓലകളിൽ ഇതിനു പകരം ഇരുവശങ്ങളിൽ നിന്നും 5 സെന്റിമീറ്റർ വീതം ഉള്ളിലേക്ക് മാറി 2 ദ്വാരങ്ങൾ വീതം കാണും. ഗ്രന്ഥത്തിന്റെ ഓലകൾ എല്ലാം കൂടി ഒരു ചരടിൽ കോർത്തിട്ടിരിക്കും. തയ്യാറാക്കിയ ഓലകളുടെ വലിപ്പങ്ങളിലെ നേരിയ വ്യത്യാസമനുസരിച്ച് ക്രമത്തിൽ തന്നെയായിരിക്കും ഇപ്രകാരം കോർത്തു കെട്ടുന്നതും. ഗ്രന്ഥത്തിന്റെ ആദ്യത്തെ ഓലയ്ക്ക് മീതെയും അവസാനത്തെ ഓലയ്ക്ക് ശേഷവും ഏകദേശം 0.5 സെന്റിമീറ്റർ കനമുള്ള ചെത്തിമിനുക്കിയ മരപ്പലകകൾ കവച സംരക്ഷണമായി ചേർത്തിരിക്കും. ഈട്ടി, ശീലാന്തി തുടങ്ങിയ ഇനങ്ങളിൽപ്പെട്ട ഇത്തരം പലകകൾ ഓലകളുടെ അതേ നീളത്തിലും വീതിയിലുമായി പ്രത്യേകമായി ചെത്തിമിനുക്കിയിട്ടുള്ളവയായിരിക്കും. പലകകളിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതേ വലിപ്പത്തിലും സ്ഥാനത്തിലും ദ്വാരങ്ങൾ കാണാം. ഗ്രന്ഥരചനയ്ക്ക് പുറമെ പ്രാചീന കാലത്ത് സന്ദേശങ്ങൾ അയക്കുന്നതിനും താളിയോലകൾ ഉപയോഗിച്ചിരുന്നു. വിശേഷ രീതിയിലുള്ള ചിത്രപ്പണികൾ ചെയ്ത താളിയോല ഗ്രന്ഥങ്ങളും പ്രചാരത്തിലുണ്ടായിരുന്നു. 17-ാം നൂറ്റാണ്ടുകളിൽ മലയാളത്തിന്റെ തന്നെ പഴയ ലിപിയായ കോലെഴുത്ത്, തമിഴ് എന്നിവയായിരുന്നു ഇത്തരം താളിയോലകളിൽ കണ്ടുവന്നിരുന്നത്. എന്നാൽ 18-19 നൂറ്റാണ്ടുകളിലുള്ള താളിയോലകളിൽ ഇപ്പോഴത്തെ മലയാളം നമുക്ക് കാണാവുന്നതാണ്.

0: എന്ന വാക്കിന് പന എന്നർത്ഥമുണ്ട്. കുടപ്പനയുടെയും കരിമ്പനയുടെയും ഇളതായിട്ടുള്ള ഓലകൾ ഉണക്കിയെടുത്താണ് എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. ഓലകൾ വാട്ടിയുണക്കി എടുക്കുന്ന രീതിയാണ് സാധാരണ കണ്ടുവരാറുള്ളത്. എന്നാൽ ഉണക്കി പുക കൊള്ളിക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. കൂടുതൽ കാലം ഈട് നിൽക്കുന്നതിനായി മഞ്ഞൾ ചേർത്ത് വാട്ടിയുണക്കുന്ന സമ്പ്രദായവും നിലവിലുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഓലകൾ നൂറ്റാണ്ടുകൾ പഴക്കമായാലും കേടുകൂടാതെ ഇരിക്കും. എഴുതിയ ഓലകൾ ഒന്നിനു മുകളിൽ ഒന്നായി ക്രമത്തിലടുക്കി ഓലയിൽ സുഷിരങ്ങൾ ഉണ്ടാക്കി ചരട് കോർത്ത് കെട്ടിവെക്കുന്ന രീതിയാണ് സാധാരണ കണ്ടുവരുന്നത്. താളുകൾ അടുക്കി വെക്കുമ്പോൾ കനക്കുറവും വീതി കൂടുതലും കിട്ടും എന്നതിനാൽ കുടപ്പന ഓലകളാണ് ഗ്രന്ഥരചനയ്ക്ക് അധികവും ഉപയോഗിച്ചിരുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങൾ ഇന്ന് പല കൊട്ടാരങ്ങളിലും ഗ്രന്ഥപ്പുരകളിലും സൂക്ഷിക്കുന്നുമുണ്ട്. കേരള ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട രേഖകൾ തന്നെയാണ് താളിയോലകൾ. നമ്മുടെ സംസ്കാരത്തിന്റെ പൈതൃകവും പാരമ്പര്യവും മനസ്സിലാക്കി തരുന്നതിൽ ഇവ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഗ്രാമഭംഗിയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിശേഷവുമായി വീണ്ടും എത്താം ഗ്രാമഭംഗിയിലൂടെ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി.
2: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
3: കാത്തുണ്ടായൊരുണ്ണി അമ്പോറ്റിക്കണ്ണന്റെ മുമ്പിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം.

കഥ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ

0: എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ? 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448480. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മൂട്, കൊല്ലം.
1: മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

സംസാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
1: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
3: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
4: കമ്മ്യൂണിറ്റി റേഡിയോ സന്തുനം 90.4 FM ഇപ്പോൾ കേൾക്കാം അരങ്ങും ജീവിതവും. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമ പ്രവർത്തകനുമായ ഷാനവാസ് എച്ച്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
5: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. അരങ്ങും ജീവിതവും നാടക സംബന്ധിയായ നാടക കലാകാരന്മാരുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന, നാടകത്തിൻ്റെ ചരിത്രം വ്യക്തമാക്കുന്ന പരിപാടി. ഇന്ന് ഈ പരിപാടി റേഡിയോ ശ്രോതാക്കൾക്കായി, റേഡിയോ സാന്ത്വനത്തിൻ്റെ കേൾവിക്കാർക്കായി റേഡിയോ സാന്ത്വനം പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നു അരങ്ങും ജീവിതവും. ഞാൻ ഷാനവാസ്, റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ, കൊല്ലം സിറ്റി. അടിയന്തരാവസ്ഥ കാലത്ത് കൊല്ലത്ത് രൂപം കൊണ്ട മാസ് ഹാൾ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടനയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. മലയാളത്തിൻ്റെ പ്രിയ കവി ONV കുറുപ്പിൻ്റെ നാമധേയത്തിലുള്ള ONV മലയാള പഠന കേന്ദ്രത്തിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള റോഡ് സേഫ്റ്റി കൗൺസിലിൻ്റെ എക്സ്പെർട്ട് മെമ്പറായിട്ടും പ്രവർത്തിച്ചു വരുന്നു. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായിട്ട് 5,000-ൽ അധികം റോഡ് സേഫ്റ്റി ക്ലാസുകൾ എടുത്തുവരുന്നു. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ഓപ്പറേഷൻ തുഫാൻ പരിപാടിയുടെ വോളണ്ടിയറായിട്ടും പ്രവർത്തിച്ചു വരുന്നു. അരങ്ങും ജീവിതത്തിലേക്കും പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് അരങ്ങും ജീവിതം എന്ന നാടക കലാകാരന്മാരുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും നാടകത്തിൻ്റെ ചരിത്രം വ്യക്തമാക്കുന്നതുമായ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുകയും നമ്മളോടൊപ്പം സംസാരിക്കാനെത്തിയിട്ടുള്ളത് KPAC ലീലാകൃഷ്ണനാണ്. നാടക നടനാണ്, സിനിമ സീരിയൽ രംഗത്തെ അഭിനേതാവാണ്, ഗായകനാണ്, കഥാപ്രസംഗ കലാകാരനാണ്. അങ്ങനെ ഒട്ടനവധി സ്വഭാവ ഗുണങ്ങളുള്ള, മലയാളത്തിൽ എടുത്ത് അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് ഇന്ന് അരങ്ങും ജീവിതത്തിലും ജീവിത അനുഭവങ്ങളും നാടകത്തിൻ്റെ ചരിത്രവും പറയുന്നതിന് വേണ്ടി റേഡിയോ സാന്ദനത്തിലെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇന്ന് എത്തിയിട്ടുള്ളത്. വളരെ സ്നേഹത്തോടെയും വളരെ ആദരവോടെയും KPSC ലീലാകൃഷ്ണൻ അവരെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ.
6: നമസ്കാരം.
5: ഈ പരിപാടിയിൽ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പമുള്ള നാലക്ഷരത്തെക്കുറിച്ചാണ്. KPSC എറണാകുളത്തെ ഭാരത് കഫേ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലെ നാല് ചുവരുകൾക്കുള്ളിൽ 1950s നാല് ചെറുപ്പക്കാർ, അതായത് എൻ രാജഗോപാലൻ നായർ, ജനാർദ്ദനൻ കുറുപ്പ്, ഐസക് തോമസ്, എസ് പ്രഭാകരൻ നായർ എന്ന യുവ തുർക്കികൾ, സമൂഹത്തിലെ അന്നത്തെ ആ കാലഘട്ടത്തിലെ സാംസ്കാരികപരമായ ഉന്നമനത്തിനു വേണ്ടി ഒരു സംഘടന വേണം, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം വേണം, അല്ലെങ്കിൽ ഒരു കലാസംഘടന രൂപം കൊള്ളണം എന്ന ആശയം ചർച്ച ചെയ്യപ്പെടുകയും 50s ആ മുറിയിൽ നിന്ന് ഉത്ഭവിച്ച് ഒരു സാംസ്കാരികമായ ഒരു നാടക പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് മാറ്റിവെക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു നാടക പ്രസ്ഥാനം 1950s ഭാരത് കഫേയുടെ ആ മുറികളിൽ നിന്ന് രൂപം കൊണ്ടു. അതാണ് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന KPSC. 1951 എൻ്റെ മകനാണ് ശരി എന്ന ഒരു നാടകം 1951 January 15 തിരുവനന്തപുരത്തെ VJT ഹാലിൽ തിരശ്ശീല ഉയരുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്വർണ്ണലിപികളിൽ എഴുതപ്പെടുന്ന ഒരു നാടകവും ഒരു നാടക പ്രസ്ഥാനവുമായി KPSC വളരുകയായിരുന്നു. തൊട്ടടുത്ത വർഷം 1952 KPSCയുടെയും കേരളത്തിൻ്റെയും ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു നാടകം KPSC എടുക്കുകയുണ്ടായി. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റായി, സൂര്യനാട് വിപ്ലവത്തിൻ്റെ അതിലുൾപ്പെട്ട തൊപ്പിൽ ഫാസി എന്ന് പറയുന്ന മഹാനാടകകൃത്ത് ഒളിവിൽ കഴിയുന്ന കാലഘട്ടത്തിൽ എഴുതിയ ഒരു നാടകമായിരുന്നു അത്. അദ്ദേഹം അടൂർ ലോക്കപ്പിൽ കിടക്കുന്ന സമയത്ത് ശ്രീ ജനാർദ്ദന കുറുപ്പ് അവർ അദ്ദേഹത്തെ പോയി നേരിൽ കണ്ട് അദ്ദേഹത്തിൻ്റെ ആ നാടകം അവതരിപ്പിക്കുന്നതിനുള്ള അനുമതി

0: നേടിയതായിട്ടാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ആ അനുമതി നേടിയതിന് ശേഷം നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് തന്നെ ചരിത്രത്തിൽ ഒരു പ്രാധാന്യം നൽകിയ ഒരു അവതരണമാണ് ഏതാണ്ട് നമ്മുടെ ചവറയിലെ തട്ടാശ്ശേരിയിലെ ഈ നാടകം ആദ്യമായിട്ട് അരങ്ങേറുകയായിരുന്നു. അവിടുന്ന് തന്നെ ഏതാണ്ട് 37 നാടകം കളിക്കാനുള്ള അനുമതി ലഭിക്കുകയും കേരളത്തിൻ്റെ പിന്നീടുള്ള 3 ഒരു രാത്രി പോലും നാടകമില്ലാത്ത അല്ലെങ്കിൽ അരങ്ങൊഴിയാത്ത ആ 3 തുടർച്ചയായിട്ട് കേരളത്തിൻ്റെ അരങ്ങുകളിൽ കളിച്ച ഒരു നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. കേരളത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഒരു പുത്തൻ ഉണർവുണ്ടാക്കിയ ഒരു നാടകമായിരുന്നു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ളത്. ആ നാടകം എഴുതിയത് തോൽപ്പിൽ ഫാസി ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് അന്ന് സോമൻ എന്ന പേരിലായിരുന്നു ആ നാടകം രചിക്കപ്പെട്ടതെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അങ്ങനെ തുടങ്ങിയ KPSC എന്ന് പറയുന്ന നാടക പ്രസ്ഥാനം ഏതാണ്ട് 68 നാടകത്തിലാണ് ഭഗവന്തി എന്ന് പറയുന്ന നാടകത്തിൽ എത്തി നിൽക്കുമ്പോൾ വളരെ ചരിത്രപരമായും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും മാറ്റിവെക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ആ KPSC പ്രസ്ഥാനം വളർന്നിരിക്കുകയാണ്. തോപ്പിൽ ഫാസിയുടെ ഒരു ഒളിവിൽ ഓർമ്മകളിൽ തന്നെ പറയുന്നുണ്ട്, കേരളത്തിൻ്റെ ഓരോ ദിനങ്ങളും കൊഴിഞ്ഞു വീണത് KPSCയുടെ ഒരു നാടകത്തോടൊപ്പമായിരുന്നു. അത്രത്തോളം പ്രാധാന്യമുള്ള ചരിത്രപരമായി രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു KPSC എന്ന് പറയും. താങ്കളുടെ പേരിൻ്റെ മുമ്പിലും ആ KPSC ഉണ്ട്. ഞാനിത് പറഞ്ഞു വന്നത് ഈ അരങ്ങും ജീവിതവുമായിട്ട് അരങ്ങിലെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ തീർച്ചയായിട്ടും പേരിന് മുമ്പിലുള്ള ആ അക്ഷരങ്ങളുടെ ചരിത്രം കൂടി പറയണം എന്നുള്ളത് കൊണ്ടുവന്ന് അങ്ങനെ എങ്ങനെയാണ് അങ്ങ് അവിടെ KPSC എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് ആ പടികൾ കയറിയത്, അവിടം തൊട്ട് ഈ പരിപാടി തുടങ്ങാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
1: തീർച്ചയായിട്ടും റേഡിയോ സാന്ത്വനത്തിൻ്റെ ഇത്തരം ഒരു സംരംഭത്തിൻ്റെ എല്ലാ ഭാവുകങ്ങളും നിരീയണം. കാരണം ഈ സമൂഹത്തിൻ്റെ ബോധതലത്തിൽ വിപ്ലവകരമായ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരു കലാപ്രസ്ഥാനമാണ് നാടക പ്രസ്ഥാനം. അപ്പം ഈ നാടക കലാകാരന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അനേക കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ അരങ്ങിലെ അരജനായി കഴിയുമ്പോഴും വീട്ടിൽ പട്ടിണിയും പരിവട്ടമായി കഴിയുന്ന നാടക കലാകാരൻ്റെ യഥാർത്ഥ വസ്തുതയും യഥാർത്ഥ നേർക്കാഴ്ചയും നമുക്ക് പലപ്പോഴും പിന്നെ അപ്രമേയമായി അല്ലെ അപ്രാപ്യമായിട്ടാണ് കാണപ്പെടുന്നത്.
0: അതെ അതെ.
1: കാരണം അങ്ങനെയാണ്, കാരണം ഈ നേരിട്ട് സംവദിക്കുന്ന കലാരൂപം എന്ന നിലയിൽ ഈ നാടകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് കാണുന്ന ഈ നവോത്ഥാനമൊക്കെ പറഞ്ഞു വരുമ്പോഴും അതിൻ്റെ പിന്നിലുണ്ടായ ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ നാടകം ഒരു വലിയ കോൺട്രിബ്യൂഷൻ, വലിയ സംഭാവന. നാടകം മാത്രമല്ല കഥാപ്രസംഗമൊക്കെ ഉണ്ടെങ്കിലും നാടകം നേരിട്ട് സംവദിക്കുന്ന ഈ കലാരൂപം വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം റീടേക്ക് ഇല്ലാത്തതാണല്ലോ നാടകം.
0: അതെ അതെ, അവിടെയും പറയുന്നുണ്ട് ഈ ലോകം ഒരു നാടകശാലയാണ്, നാം എല്ലാം അതിലെ നടീ നടന്മാരാണെന്നാണ് നമ്മുടെ ഷേക്സ്പിയർ നാടകത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്.
1: അതെ അതെ അതെ, ജീവിതം തന്നെ നാടകമാണല്ലോ.
0: അതെ തീർച്ചയായിട്ടും.
1: നമ്മൾ ആരോ എഴുതി വെച്ചിരിക്കുന്ന തിരക്കഥയ്ക്ക് അനുസരിച്ച് ദൈവം എന്നുള്ള കൺസെപ്റ്റിലാണെങ്കിൽ അങ്ങനെ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വരുന്നതും ഈ അടുത്ത നിമിഷം എന്താണെന്ന് പോലും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളൊക്കെ അഭിനേതാക്കളാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ ആരും എല്ലാവരും നമ്മൾ ജീവിതത്തിൽ അഭിനയിക്കുന്നു, നമ്മളൊക്കെ മറ്റുള്ളവരൊക്കെ നാടകത്തിലോ സിനിമയിലൊക്കെ അഭിനയിക്കുന്നു മാത്രമേ ഉള്ളൂ.
0: അതുകൊണ്ട് തന്നെയാണ് ഷേക്സ്പിയർ ആ കാലഘട്ടത്തിൽ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: അതെ. അപ്പൊ ഈ നാടകവുമായി ബന്ധപ്പെട്ട്, കാരണം എന്റെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കഥാപ്രസംഗവുമായി ബന്ധപ്പെട്ട് കടന്നു വന്ന ഒരാളായിരുന്നു.
0: അല്ല, അതിനും എനിക്കൊരു ചോദ്യമുണ്ട്. കഥാപ്രസംഗത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിലേ താങ്കളുടെ ജീവിതത്തിന്റെ ഏറ്റവും സ്വാധീനം ചൊലുത്തിയ ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹത്തിന്റെ പിതാവായ RP പുത്തൂർ എന്ന് പറയും. കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിലെ വളരെ വലിയ മാറ്റങ്ങൾക്ക് നിദാനമായിട്ടുള്ള ഈ കഥാപ്രസംഗം എന്ന് പറഞ്ഞ കലയെ ഇവിടെ പരിചയപ്പെടുത്തുകയും ഇവിടെ അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് RP പുത്തൂർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്വാധീനവും ഈ KPSC യിലേക്കുള്ള വരവിനും തമ്മില് ആ ബന്ധം എങ്ങനെയാണെന്നും കൂടെ ഒന്ന് വ്യക്തമാക്കിയേക്കൊള്ളാം.
1: പറയാനാണെങ്കിൽ നമുക്ക് ഒത്തിരി പറയേണ്ടി വരും, പക്ഷേ എങ്കിലും നമുക്ക് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയണമല്ലോ.
0: അതെ അതെ.
1: കാരണം പ്രത്യേകിച്ച് നമ്മുടെ ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട്, ഈ പറയുന്ന പലർക്കും അറിയപ്പെടാത്ത പല ചരിത്രങ്ങളും ഉണ്ട്.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ അതിനുള്ള വേദിയാണല്ലോ ഇത്.
0: അതെ.
1: അപ്പൊ ഇത് ഉദ്ഘാടനം ചെയ്യാന്ന് പറയുമ്പോ തന്നെ എനിക്ക് ഒരു സന്തോഷം തോന്നി, കാരണം എന്നെ അതിൽ പരിഗണിച്ചതില്.
0: സാറിനെ പോലുള്ള ഒരു കലാകാരനെയല്ലേ തീർച്ചയായിട്ടും ഇതിനകത്ത് പരിഗണിക്കേണ്ടത്. കാര്യം ഒട്ടനവധി വേദികളിൽ നിറഞ്ഞാടിയ ഒരു മനുഷ്യനല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് KPSC യിലേക്കുള്ള അങ്ങയുടെ വരവിനെ കുറിച്ച്.
1: അതെ. അതായത് എൻ്റെ പിതാവായ RP പുത്തൂർ അക്കാലത്ത് അച്ഛൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അന്ന് ഈ ഹരികഥാ പ്രസംഗങ്ങളായിരുന്നു.
0: അതെ അതെ, കഥാപ്രസംഗത്തിന്റെ ആദ്യം.
1: അപ്പൊ അന്ന് ഈ ഭക്തിസാന്ദ്രമായി ആളുകളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംവിധാനമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായി പഴയ ശബ്ദക്കട്ട, ചപ്പളാംകുട്ട എന്നൊക്കെ പറയുന്ന സംഗതിയൊക്കെ മാറ്റിക്കൊണ്ട് കഥാപ്രസംഗത്തിന്റെ ഒരു പുനർ ആവിഷ്കാരത്തിന് വേണ്ടി ശ്രമിച്ച

0: ഒരാളായിരുന്നു അദ്ദേഹം. അപ്പൊ ഈ പുരാണ കഥകളൊക്കെ എടുത്തിട്ട് അത് സാമൂഹ്യമായിട്ട് അത് എങ്ങനെ ഉപയോഗിക്കാം, അങ്ങനെ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മെറിറ്റായിട്ട് ഞാൻ കാണുന്നത്.
1: ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ ശ്രമം.
0: അതെ, അതിനോടൊപ്പം തന്നെ ഈ കൂടെ അന്ന് വളർന്നു വന്നിരുന്ന പുതിയ കാഥികരെയൊക്കെ അദ്ദേഹം ചേർത്ത് നിർത്തുകയുണ്ടായി. ഇന്ന് അറിയപ്പെടുന്ന പല കാഥികരും അവർക്ക് വേണ്ടി കഥ എഴുതി കൊടുക്കുന്നു, സംവിധാനം ചെയ്തു കൊടുക്കുന്നു, ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങാതാണ്. ഈ ഇന്നില്ലാത്തൊരു ഗുണം അന്നത്തെ കലാകാരന്മാർക്കുണ്ടായിരുന്നു. ഇന്നത് ഇല്ലെന്ന് പറയാൻ കഴിയില്ല, വളരെ ന്യൂനപക്ഷമാണ് അത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം. അപ്പൊ അന്ന് ഈ കൂടെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്ന, അവരെ സംരക്ഷിക്കുക, കരുതലോടെ നോക്കിക്കൊണ്ടുവന്നിരുന്നൊരു വ്യക്തിയായിരുന്നു എന്റെ പിതാവ്.
1: അതെ അതെ, അത് ഈ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ അവനവനിസം എന്ന് പറയുന്ന സംഗതി ഇല്ലാത്ത ഒരു കാലഘട്ടം.
0: ആ തുറന്ന പുസ്തകമായിരുന്നു. ഈ സോഷ്യലിസം ഒക്കെ ഈ വാക്കുകളിൽ മാത്രമല്ല, ജീവിതത്തിലും പ്രവൃത്തിയിലും ഒക്കെ കാണിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പൊ അന്ന് ഈ പിന്നെ കലാരംഗത്ത് അദ്ദേഹം വലിയ സജീവമായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അന്ന് പിന്നെ നാടകവുമായി ബന്ധപ്പെട്ട്, അപ്പൊ നാട്ടിലുള്ള ഈ ക്ലബ്ബുകൾക്കെല്ലാം നാടകങ്ങൾ എഴുതി കൊടുക്കുക, അങ്ങനെ അദ്ദേഹത്തെ ഒരു ആശാനം തന്നെയാണ് വിളിക്കുക. അപ്പൊ ആർ പി ആശാൻ എന്നാണ് ഈ സ്നേഹമുള്ളവരൊക്കെ വിളിക്കുന്നത്. അപ്പൊ ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്. അപ്പൊ ഇവരെല്ലാം ഈ വഴിതെറ്റിക്കാതെ കൂടെ കൊണ്ടുനടന്ന് പുതിയ പുതിയ നാടകങ്ങൾ, ഇവളെന്റെ കൽബാണ്, കൊടുങ്കാറ്റിലെ കരച്ചിൽ, സുവർണക്ഷേത്രത്തിലെ പടയാളി എന്നൊക്കെ കുറേ സംഗതികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ നാടകങ്ങളൊക്കെ ചെയ്തു വരുന്ന സമയത്ത് അന്ന് വീട്ടിലാണ് റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്.
1: അപ്പൊ സാറിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ നാടകത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്.
0: അതെ, അപ്പം ഇത് കണ്ടും കേട്ടും ഞാൻ ഏതാണ്ട് ജനിച്ചു വീണ കാലം മുതലേ ഇന്നും
1: പരിപാടികളാണ്.
0: പിന്നെ വേറൊരു കാര്യമുണ്ട്, കാരണം വെച്ചാൽ പലപ്പോഴും പ്രോഗ്രാം ഒക്കെ നടത്തി ഈ നാടക സമിതി, അന്ന് ജയശ്രീ കലാകേന്ദ്രം പറഞ്ഞ നാടക സമിതി ഒക്കെ ഉണ്ടായിരുന്നു. കൊട്ടാകൃ ശ്രീധരൻ നേരൊക്കെ ആരെങ്കിലും വന്നിട്ടുള്ളൊരു കാലമുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ പലപ്പോഴും പരിപാടിയൊക്കെ നടത്തിട്ട് കിട്ടുന്ന വേതനം തുച്ഛമാണ്. ഈ പരിപാടി കഴിഞ്ഞ് ഇവരെ പിരിച്ചുവിടാൻ വേണ്ടി വീട്ടിലെ പശുവിനെ വിറ്റ ചരിത്രമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെ പട്ടിണിയും പരിപാട്ടം ഉണ്ട് കാലം നമുക്ക് മറക്കാവുന്നതല്ല. അപ്പൊ അന്ന് ഈ പ്രോഗ്രാമൊക്കെ നടക്കുന്ന സമയത്ത് ഞാന് പിന്നെ എന്റെ അമ്മയൊരു സംഗീതജ്ഞയായിരുന്നു. അപ്പൊ അമ്മയുടെ കൂടെ കിടന്നുറങ്ങുമ്പോഴാണ് നമ്മള് കെ പി എസ് പാട്ടുകളൊക്കെ നമ്മളിലേക്ക് സ്വാധീനം ചെലുത്തുന്നത്.
1: അപ്പം ധാരാട്ടു പാട്ടുകൾ വളരെ മനോഹരമായി കേട്ട ഒരു കാലഘട്ടമായിരുന്നു അങ്ങയുടെ നിന്നാണ്
0: അല്ലെ. അന്നത്തെ ആ അമ്പിളി അമ്മാവ താമര കുമ്പിളിയിലെന്തുണ്ട്, ഈ പാട്ടൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോൾ നമ്മൾ അമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങുന്ന ഈ പാട്ടുകളൊക്കെ
1: കേട്ടുകൊണ്ട്.
0: അപ്പൊ ഇത് അങ്ങനെ ഒരുപാട് പാട്ടുകൾ, ഇപ്പം പിന്നെ നമ്മുടെ കാളിദാസ കേന്ദ്രത്തിന്റെ ഡോക്ടർ നാടകത്തിലെ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് കേട്ട് ഇങ്ങനെ വളർന്നു വരുന്ന ഒരാളെന്ന നിലയില് എന്നും കാണുന്ന പരിപാടി എന്താ, സ്കൂൾ വിട്ട് കഴിഞ്ഞാലും വീട്ടിൽ വന്നാലും ഒക്കെ എപ്പോഴും ഈ കലാകാരന്മാരും നാട്ടിലുള്ള കൊച്ചു കൊച്ചു കലാകാരന്മാരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് പല പല പരിപാടികൾ. അപ്പൊ ഇത് തന്നെ വളരെയധികം സ്വാധീനിച്ചു.
1: വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായ കലാപരമായ ആ കഴിവുകൾ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം.
0: തീർച്ചയായിട്ടും അത്, പക്ഷെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു സംശുദ്ധമായ കലയെ തിരഞ്ഞെടുക്കാൻ കാര്യം. കാര്യം അങ്ങനെ ഒരു കലാകാരനായിട്ട്, കാരണം ഈ സാധാരണ നാടകക്കാരെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ രാത്രിയിൽ ഇങ്ങനെ നാടകം കഴിച്ചിട്ട് ഉറക്കുളച്ച് വന്നിട്ട് അവരുടെ ജോലി ഭാരം കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ആ സമയത്തൊക്കെ നമ്മൾ വിദ്യാർത്ഥിയാണ്, എല്ലാം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കെ പി എസ് എക്കുള്ള എൻട്രി വലിയ തമാശയായിരുന്നു. കാരണം ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ കഥാപ്രസംഗമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ സ്റ്റേറ്റിലൊക്കെ പിന്നെ പ്രൈസൊക്കെ മേടിച്ച് അങ്ങനെ കഥാപ്രസംഗം പ്രൊഫഷണലായിട്ട് അവതരിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ സ്വാധീനിച്ചൊരു വലിയ വ്യക്തിയുണ്ട്. കാരണം കെ പി എസ് സിയെ കുറിച്ച് സാറ് പറഞ്ഞ പോലെ, അവിടുന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ 1950 ഇങ്ങനെ തുടങ്ങിയ ഈ പ്രസ്ഥാനം നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ നാടകത്തിലൂടെ പ്രചര പ്രചാരം നേടുകയും ലോകമെങ്ങും
1: അവതരിപ്പിച്ചിട്ടുണ്ട്,
0: ഒരുപാട് പിന്നെ പുറത്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അന്ന് ഇതിന്റെ പ്രാരംഭഘട്ടത്തില് ഈ കെ പി എസ് സി രൂപീകരിക്കുന്ന സമയത്ത് അതിന് സജീവമായിട്ട് ഒരു മനുഷ്യനുണ്ടായിരുന്നു. ചരിത്രത്തിൽ പലപ്പോഴും ഈ വലിയ പല ആളുകളും തഴയപ്പെടാറുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടം കൂടിയാണ്, ഇന്നത്തെ കാലഘട്ടം ചരിത്രം തിരുത്തി എഴുതുന്നൊരു കാലഘട്ടം കൂടിയാണ്. അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ അന്ന് അന്തിക്കാട് ചെത്തു തൊഴിലാളി യൂണിയന്റെ സമരവുമായി ബന്ധപ്പെട്ട് തെക്കൻ കേരളത്തില് പാർട്ടി കെട്ടിപ്പിടിക്കാൻ വന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ചെത്തു തൊഴിലാളിയായിരുന്നു അദ്ദേഹം. ചെത്തു തൊഴിലാളി യൂണിയന്റെ നേതാവായിരുന്നു ടി കെ മാധവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.
1: ടി കെ മാധവൻ,
0: ഞങ്ങളൊക്കെ സ്നേഹപൂർവ്വം ടി കെ അമ്മാവൻ എന്നാണ് വിളിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യേകത എവിടെ നാടകമുണ്ടോ അവിടെ എല്ലാം അദ്ദേഹവും. അപ്പൊ അത് ഇന്ന നാടകമൊന്നുമില്ല, കബീർദാസിന്റെ അദ്ദേഹത്തിന്റെ നാടകമാണെങ്കിൽ അവിടെ ഉണ്ടാവും. അവരോടൊക്കെ വലിയ സ്നേഹമാണ്, അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കുക, അവർക്ക് നല്ല പബ്ലിസിറ്റി കൊടുക്കുക. എന്റെ വലിയ മനുഷ്യ സ്നേഹിയായ ഒരു കലാകാരനാണ്. ഇപ്പൊ ഇദ്ദേഹം എന്റെ കഥാപ്രസംഗം കേൾക്കും പറയും, മോനെ നീ കെ പി എസ് സിയിലേക്കൊക്കെ പോകേണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കെ പി എസ് സിക്ക് അതൊന്ന് വലിയ മെനക്കേടല്ലേ, ഈ നാടകങ്ങളിലേക്ക് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതല്ലോ. അപ്പൊ ഇദ്ദേഹം എനിക്ക് എന്നൊരു പ്രചോദനമാണ് വന്ന്. എല്ലാ ദിവസവും വരുന്നു, മോനെയാണ്ട് പുതിയ നാടകം തുടങ്ങുന്ന, അവിടെ പഴയ നാടകം വീണ്ടും റീമേക്ക് ചെയ്തെടുക്കുന്നുണ്ട്, മുടിയനായപത്രം ചെയ്യുന്നുണ്ട്, അശ്വമേധം ചെയ്യുന്നുണ്ട്. ഈ കഥകളൊക്കെ പറയുമ്പോൾ എനിക്കും എന്റെ മനസ്സിലൂടെ ഇങ്ങനെ കെ പി എസ് സി ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പൊ ഇത് അച്ഛനോട് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അച്ഛൻ പറയുന്നത് ഈ കലയുടെ പരിപാടിയായിട്ട് പോയോണ്ട് അദ്ദേഹം ഒരുപാട് അനുഭവിച്ചാളാണ്.
1: അതെ, കല പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ ഏറെ ഉണ്ട്. അത് മകനിലേക്ക് പകരണ്ട

0: എന്നുള്ളൊരു തീരുമാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ മകനോടുള്ള ഒരു കുടുംബപരമായിട്ടുള്ള ഒരു സ്നേഹം അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ അതുകൊണ്ട് പറയാതിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: തീർച്ചയായിട്ടും, കാരണം അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല, അതൊരു ബേസ് ഉണ്ടാവും, നിർണി നാടകങ്ങളിലേക്കോ സിനിമയ്ക്ക് പോവോ എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ഈ ബിരുദ പഠനം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പറയുകയും ഇങ്ങനെ ടി കെ മോഹൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് കെ പി എസ് ഇപ്പം ഒളിവിലെ ഓർമ്മകൾ നാടകം ചെയ്യുന്നു, അപ്പൊ ഭാസിയേട്ടനെ ഒന്ന് കാണണം നമുക്ക്. അപ്പൊ പറഞ്ഞു പറഞ്ഞു ഒന്ന് അവസാനം അച്ഛനോട് ഇത് പറയുന്നു. അപ്പൊ എന്റെ മനസ്സിലൂടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു നീല വണ്ടി ചുവന്ന കുടിയുമായി പോകുന്ന കെ പി എസ് വണ്ടി ചീറിപ്പാഞ്ഞു പോകുന്ന പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്.
0: പലപ്പോഴും അന്നത്തെ കാലഘട്ടത്തില് കുട്ടികളായിരുന്നവർക്ക് വളരെ
1: കൗതുകമായി. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പം അങ്ങനെ അച്ഛനോട് ഇങ്ങനെ പറയുന്നു. അപ്പൊ അച്ഛനും ഈ ഭാസി സാറോടൊക്കെ ബന്ധമുണ്ട്, അച്ഛൻ പത്രവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, പത്രപ്രവർത്തനം ഉണ്ടായിരുന്നല്ലോ, സ്വന്തമായിട്ട് മാസിക ഉണ്ടായിരുന്നു, പാലാ നാരായണൻ നായർ, അവരെ പിന്നെ ഇവരെക്കുറിച്ച് പിന്നെ ധാരാളം എഴുതുമായിരുന്നു. അച്ഛന്റെ കലാസാധനം പറഞ്ഞ മാസിക ഉണ്ട്, 50s. അപ്പോ അന്ന് ഭാസി സാറുമായിട്ട് ബന്ധമുണ്ട്, അച്ഛനും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ ലീഡർഷിപ്പ് എടുക്കുന്ന ഒരു കാലമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അങ്ങനെ ഭാസി സാറിനെ കാണാൻ വേണ്ടി ഞാനും പിന്നെ അച്ഛനുമായിട്ട് അച്ഛൻ പറഞ്ഞ കാര്യം ചെയ്യാം, എന്നാൽ നമുക്ക് ഭാസിയായിട്ട് ഒന്ന് കണ്ടുകളയാം. അപ്പൊ ഒളിവിലോർമ്മയുടെ പണിപ്പുരയിലിരിക്കുകയാണ് അദ്ദേഹം, ഒന്നുമായിട്ടില്ല. അപ്പൊ ഒന്ന് കണ്ടു, കുറെ നേരം സംസാരിച്ചു. അപ്പൊ അദ്ദേഹത്തിന് എന്നോട് എന്തോ ഒരു പ്രത്യേക താല്പര്യം തോന്നി. അപ്പൊ പറഞ്ഞു ഏതൊക്കെ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ പണ്ട് ഞാനൊരു നാടകം കളിച്ചിരുന്നത് 5th class വെച്ചാണ്, 5th class
0: വെച്ചാണ്.
1: അത് അച്ഛന്റെ ഒരു കഥ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടാണ്, അച്ഛന്റെ ഒരു നാടകം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടാണ്, നീറുന്ന ഹൃദയങ്ങൾ എന്നായിരുന്നു നാടകത്തിന്റെ
0: പേര്.
1: കഥ എന്തുവാന്നൊന്നും നമ്മളോട് ചോദിക്കരുത്, 4-5 കഥാപാത്രങ്ങളുണ്ട്. അപ്പം ഈ അച്ഛൻ അമ്മ മക്കളൊക്കെ ചേർന്നൊരു ചെറിയ നാടകം. അപ്പൊ അന്ന് നമുക്കറിയാം അങ്ങയുടെ ഒക്കെ കാലഘട്ടത്തിൽ പണ്ട് അങ്ങനെ ഉണ്ടായിരിക്കും, കാരണം ഈ നമ്മള് വെള്ളിയാഴ്ച ദിവസങ്ങൾ അവസാനത്തെ പീരീഡ്
0: നമ്മുടെ
1: സ്കൂളിന്റെ ക്ലാസിന്റെ പ്രോഗ്രാം,
0: ക്ലാസ് വൈസ് ഒരു പരിപാടി പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. അത് നമ്മുടെ അക്കാഡമിക് സിലബസിന്റെ തന്നെ ഒരു ഭാഗമായിരുന്നു. അവസാനത്തെ ഒരു പീരീഡ് പാട്ടുപാടാനുള്ളവർക്ക് പാട്ടുപാടാം, കഥകൾ അവതരിപ്പിക്കാം, നാടകം അവതരിപ്പിക്കാം, അതിന് വലിയ നമ്മുടെ ഈ സിലബസ് ഭാഗമായിട്ടുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു. ഇക്കാലഘട്ടത്തിൽ ഉണ്ടോന്ന് എനിക്കറിയാം.
1: ഇപ്പം നമ്മള് ഈ അധ്യാപക വിദ്യാർത്ഥി ബന്ധമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗുരുശിഷ്യ ബന്ധം ഇന്ന് ഈ കുരുവും ചുളയും പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്നിങ്ങനെ നമ്മള് കത്തം കിട്ടുക എന്ന് പറയുമ്പോൾ എന്താണ്, ഏതെങ്കിലും ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് ഒരു ക്ലാസിന്റെ മൂലയിൽ കൊണ്ട് കിട്ടുക, കിട്ടിയതിന് ശേഷമാണ് ഈ കഥാപാത്രങ്ങൾ വന്ന് അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എല്ലാവരോടും പറയണം, നിന്റെ അച്ഛൻ വലിയ നാടകക്കാരനും കഥാപ്രസംഗക്കാരനും, നീ ഒരു കാര്യം സ്ക്രിപ്റ്റ് കൊണ്ട് നമുക്ക് പരിപാടി നടത്താം. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒരു നാടകം സെറ്റപ്പ് ആക്കുന്നു. 5th class ആലോചിച്ചുണ്ടോ, അത്രയും ബുദ്ധിയേ ഉള്ളൂ. അപ്പൊ അതിലെ ഓമനി എന്ന് പറയുന്ന കഥാപാത്രമാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്,
0: സ്ത്രീ കഥാപാത്രം.
1: കാര്യം പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ ആരുമില്ലായിരുന്നു. അപ്പൊ അന്ന് ഈ ബിഗ്ഗൊന്നും പേടിക്കാൻ നമുക്കറിയത്തില്ല. ഞാൻ നോക്കിയപ്പോ അമ്മൂമ്മയുടെ തിരുപ്പൻ അവിടെ കിടപ്പുണ്ടായിരുന്നു, രണ്ടു തിരുപ്പനൊക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ ചേച്ചിയുടെ ഒരു പാവാടയൊക്കെ സംഘടിപ്പിച്ച് ഹാഫ് സാരി കൊടുത്തോണ്ട് അഭിനയിക്കുന്നത്. അപ്പൊ അഭിനയിച്ച് ഈ നായകൻ എന്നെ പിടിച്ച് തള്ളുന്നൊരു സീൻ ഉണ്ടായിരുന്നു. ഈ സീൻ തള്ളിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ പാവാട അഴിഞ്ഞുപോയി, ഈ തലയ്ക്കിട സാധനം കൂടി. അപ്പൊ ആളുകൾ കൂക്കി വിളിയായിരുന്നു, കുട്ടികളല്ലേ. അപ്പൊ അന്ന് ഞാൻ അവസാനിപ്പിച്ചു, ഇത് നമുക്ക് പറ്റിയ
0: പണിയല്ല.
1: അപ്പൊ ഞാൻ സാറിനോട്, സാർ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം മാത്രമേ നാടകത്തിൽ മുൻകാലത്ത് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കോളേജിലൊക്കെ മറ്റേ ഈ അമച്ചർ നാടകങ്ങൾ ടൈപ്പാണ്, അത് പിന്നെ നാടകമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല സാർ. അപ്പൊ പുള്ളിക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നിട്ടെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ തമ്മിൽ ആദ്യം കാണുന്നത് ഭാസി സാറോട്, ഞാൻ ആദ്യം കാണുന്നത് എന്റെ 8th class പഠിക്കുന്ന സമയത്താണ്. ഞാൻ വെണ്ടാർ വിദ്യാധിരാജ മെമ്മോറിയൽ സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പൊ വെണ്ടാർ ബാലകൃഷ്ണപിള്ള സാർ എന്ന് പറഞ്ഞ വലിയ മനുഷ്യനുണ്ട്, അച്ഛന്റെ കൂട്ടുകാരനായിരുന്നു. അദ്ദേഹം എനിക്കൊരു കവിത എഴുതി തന്നിരുന്നു, കവിത അദ്ദേഹത്തിന്റെ അല്ല, വയലാറിന്റെ രാജഹംസം. കയ്യിലിരുന്ദ്രധനുസമായി കാറ്റത്ത് പെയ്യുവാൻ നിന്ന തുലാവർഷമേഘമേ. അപ്പൊ നല്ല രസകരമായ ഒരു കവിതയാണ്. അപ്പൊ ഇത് അന്ന് പിന്നെ അവിടുത്തെ ഫൈൻ ആർട്സ് സൊസൈറ്റി കടമ്പനാട് അവര് ഒരു കവിത ആലാപന മത്സരം വെക്കുകയുണ്ടായി, അതിൽ സമ്മാനം എനിക്കായിരുന്നു. അന്ന് ഈ സമ്മാനം തരാൻ വന്ന വ്യക്തി ഇദ്ദേഹമായിരുന്നു, ഭാസി സാറാണ്. അപ്പൊ അന്ന് എന്റെ മനസ്സിൽ വലിയ സംഭവമാണ്. അപ്പം ഈ കാല് ഇല്ല, ഒരു കാല് മുറിക്കപ്പെട്ട സമയമാണ്. അപ്പൊ ഇതൊക്കെ എന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിനോട് പറയാൻ ഒരു പേടി. പക്ഷെ അദ്ദേഹം വളരെ രസകരമായിട്ട് മുറുകാനൊക്കെ മുറുക്കി ഇതെല്ലാം കേട്ടതിന് ശേഷം പറഞ്ഞു, ശരിയായിക്കോട്ടെ, പിന്നെ നാടകം എന്ന് പറയുന്നത് പിള്ളേരുകളിയല്ല, അതിനകത്ത് വേണ്ടി നമ്മൾ ജീവിതം ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ സാർ, അപ്പൊ എനിക്ക് എങ്ങനെയൊന്ന് കയറിയാൽ മതി എന്നുള്ളതായിരുന്നു അന്നത്തെ ചിന്ത.
0: റേഡിയോ സാന്ത്വനത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരങ്ങും ജീവിതവും, നാടക കലാകാരന്മാരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന നാടകത്തിന്റെ ചരിത്രം വ്യക്തമാക്കുന്ന പരിപാടിയാണ്. തുടർന്ന് KPSC ലീലാകൃഷ്ണൻ അവറുകളുടെ നാടക അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം റേഡിയോ സാന്ത്വനത്തിലെ ഒരു ചെറിയ ഇടവേള.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: No. 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: റേഡിയോ സാന്ത്വനം 90.4 ഏവർക്കും സ്വാഗതം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരങ്ങും ജീവിതവും എന്ന നാടക സംബന്ധിയായ പരിപാടിയാണ്. നാടക കലാകാരന്മാരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും നാടകത്തിന്റെ ചരിത്രം പറയുന്ന പരിപാടിയാണ് അരങ്ങും ജീവിതവും. നമ്മോടൊപ്പം ഈ നാടക അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് KPSV ലീലാകൃഷ്ണൻ സാറാണ്. അദ്ദേഹം മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞ നാടകത്തിന്റെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് പ്രേക്ഷകർക്ക് വേണ്ടി, ശ്രോതാക്കൾക്ക് വേണ്ടി നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു മനുഷ്യനല്ലേ, ഈ മേഖലയിൽ നിന്നോട്ട് കൊണ്ട് നാടകത്തിന്റെ ഒരുപാട് അനുഭവങ്ങൾ ഒളിവിലിരുന്നു കൊണ്ടും കേരളത്തിന്റെ സാംസ്കാരികമായ ഉന്നമനത്തിന് വേണ്ടി നാടകങ്ങൾ എഴുതുക, KPSOയോടൊപ്പം സഞ്ചരിക്കുക, അങ്ങനെ ഒരു വലിയ മനുഷ്യനായിരുന്നു ടോപ്പിൽ ഭാസി.
5: അപ്പൊ അദ്ദേഹം ചെയ്തത് എനിക്ക് തോന്നിയത് സാർ, അപ്പൊ ഞാനൊരു ചെറിയ നോട്ട് ബുക്ക് കൊണ്ടുവരുന്നു. കാരണം എനിക്കിതെല്ലാം ഈ കുറിപ്പുകൾ എഴുതുന്ന സ്വഭാവമുണ്ട്, ഡയറി കുറിപ്പ് പോലെ. അപ്പൊ അന്ന് കേശവമ്പൂരി സാറുണ്ട് അവിടെ, ഈ ഭാസി സാറും ഉണ്ട്. അപ്പൊ ഞാൻ പറ സാർ, എനിക്ക് അങ്ങയുടെ ഒരു ഓട്ടോഗ്രാഫ് വേണം. നമ്മുടെ ഒരു ചെറിയ
6: ആ പ്രായത്തിലുള്ള
5: അപ്പൊ അദ്ദേഹം എഴുതി തന്ന വാക്കുകൾ ഇന്നും എന്റെ മനസ്സിലുണ്ട്. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ബുക്ക് എഴുതിയിരിക്കുന്ന ഇതാണ്: രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ജന്മവാസനയുടെ അനിവാര്യമായ പരിണതി അരങ്ങിലെത്തിക്കാൻ പ്രാപ്തനായ കലാകാരൻ.
6: അദ്ദേഹത്തിന് ആ ഒരൊറ്റ കാഴ്ചയിൽ തന്നെ താങ്കളിലെ നടനെ മനസ്സിലാക്കുകയും അദ്ദേഹം വളരെ ഭംഗിയുള്ള വാക്കുകളിൽ ചുരുങ്ങിയ അക്ഷരങ്ങൾ കൊണ്ട് അത് വ്യക്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അനുഭവമായിട്ട് തന്നെ.
5: ഒരു വലിയ അംഗീകാരമായിട്ട്, കാരണം ഇപ്പം അക്കാദമി അവാർഡോ മറ്റൊന്നും അല്ലത്.
6: അതെ അതെ, തീർച്ചയായിട്ടും.
5: അതൊക്കെ മേലെ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അങ്ങനെ ആ വർഷം ഇങ്ങനെ പോവുകയാണ്. അപ്പം പരീക്ഷ എല്ലാം കഴിഞ്ഞ് അടുത്ത നമ്മുടെ ഈ പ്രോഗ്രാമിന് പങ്കെടുക്കേണ്ട സമയമായപ്പോഴത്തേക്കും ഉള്ളിൽ ഓർമ്മ ആദ്യം 1992 ആദ്യമായി അരങ്ങിലെത്തുന്നത്. അപ്പൊ അതിന്റെ ഉദ്ഘാടന ശേഷമാണ് ഞാൻ അവിടെ ചെല്ലുന്നു. ആ സമയത്ത് 1992 December 6 നമ്മളെയൊക്കെ വേദനിപ്പിച്ചൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ.
6: December 6 മറ്റേ ബാബറി മസ്ജിദ്,
5: അത് വലിയ പ്രശ്നമായിരുന്നല്ലോ. അപ്പൊ അതിന്റെയൊക്കെ സാറിനൊക്കെ വലിയ വിഷമം ഉണ്ടായിരുന്നു. December 8 അദ്ദേഹം ലോകത്തോടുകൂടെ പറയുന്നു.
6: December 6 തന്നെയാണ് 1951 നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകം ആദ്യമായിട്ട്
5: അവതരിപ്പിക്കുന്നുണ്ടായി പഴയ തലമുറയിൽപ്പെട്ടവരെയും ജീവിച്ചിരിക്കുന്നവരൊക്കെ. അപ്പോ എന്തായാലും അങ്ങനെ അതൊരു വലിയ എല്ലാവർക്കും വലിയ വിഷമം ഉണ്ടാക്കിയ സംഗതിയായിരുന്നു. അങ്ങനെ ഒളിവിലെ ഓർമ്മകൾ നാടകത്തിലാണ് ആദ്യമായി ഞാൻ രംഗപ്രവേശനം ചെയ്യുന്നത്.
6: അതിലേത് കഥാപാത്രമായിരുന്നു
5: ആദ്യം ഞാൻ അഭിനയിക്കുന്നത്? ആ രസം, കാരണം ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന സമയത്തേക്ക് അഭിനയിക്കാൻ കിട്ടിയ ഒരു വലിയ മഹാനായ ഒരു നടന്റെ കൂടെയാണ് KPSC ഖാൻ.
6: മട്ടാഞ്ചേരിയിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം അല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് മട്ടാഞ്ചേരിയിലാണ് അദ്ദേഹം. നല്ലതുപോലെ വിവാഹം ഒന്നും കഴിച്ചിട്ടില്ല, ജീവിതം മൊത്തം നാടകത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്.
5: അത് ശരിക്കും പറഞ്ഞ അങ്ങനത്തെ നടന്മാരെ ഒന്നും ഇപ്പൊ കിട്ടത്തില്ല, അത്ര സാത്വികനായ. എന്നാൽ ഈ പറയുന്ന പോലെ നമ്മൾ ഈ പറയാറുണ്ട്, രസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ശാന്തം. ഭാവത്തിൻ പരകോടിയിൽ സ്വയം അഭാവത്തിൻ പ്രഭാവമെന്നോ സ്വഭാവമെന്നോ വിശേഷിപ്പിക്കാവുന്ന ശാന്തരസം, അത് ഏറെയുള്ള ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനോടൊപ്പമാണ് ആദ്യം അരങ്ങിലെത്തുന്നത്. പിന്നീട് ഞാൻ ചെയ്യുന്ന വേഷം
6: അല്ല, അദ്ദേഹത്തിന്റെ തന്നെ ഒരു മുക്കുവനും ഭൂതവും എന്നും പറഞ്ഞ് KPSU നാടകത്തിൽ ഒരു വളരെ വലിയ

0: കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാനത് കണ്ടത് എന്റെ മനസ്സിൽ ഇപ്പോഴും അത് ഓർമ്മിക്കുന്നുണ്ട്.
1: ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും പിന്നെ എന്നും പ്രചാരം നേടിയ അല്ലെങ്കിൽ എന്നും മലയാളികൾ ഓർമ്മിക്കുന്ന നാടകമാണ് അശ്വമേധം.
0: അശ്വമേധം
1: അതിലെ ഹെൽത്ത് വിസിറ്ററായിട്ട് അദ്ദേഹമാണ് അഭിനയിച്ചത്. ഞാൻ ചായയോ കാപ്പിയോ ഒന്നും കുടിക്കില്ല, പാല് മാത്രമേ കഴിക്കൂ, ആയിരിക്കുന്ന ഒരു ഗൗളിയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന
0: ഒരു ടിപ്പിക്കൽ ക്യാരക്ടർ.
1: അതെ, വളരെ കൂളായിട്ട്

0: പക്ഷേ ഈ കൂടെ അഭിനയിക്കുന്നവര് അല്ലെങ്കിൽ ആ കഥാപാത്രം വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയും, ആയിരിക്കുന്ന ഒരു പാറ്റയല്ലേ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു കഥാപാത്രം അദ്ദേഹത്തിനോടൊപ്പം അങ്ങനെ ഒളിവിലെ ഓർമ്മകൾ. പിന്നെ ഞാൻ അഭിനയിക്കുന്നത് പായിക്കാലിൽ ഗോപാലപിള്ള എന്ന് പറയുന്ന ഒരു സമരനായകനുണ്ട്, ശിവനാട് ഉപ്ലവത്തിലെ രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്ന ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. ആ കഥാപാത്രമാണ് അഭിനയിച്ചത്. പിന്നെ അങ്ങോട്ട് തുടർന്ന് പിന്നെ മുടിയനായ പുത്രനായി അശ്വമേധം. കാരണം അശ്വമേധത്തില് ആദ്യം ഞാൻ അഭിനയിക്കുന്ന മോഹന്റെ വേഷം, സിനിമയിൽ പ്രേം നസീർ കാമുഖന്റെ വേഷം, ആ സരോ നീ അങ്ങ് പേടിച്ചു പോയല്ലോ എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു റൊമാന്റിക് സാധനം. അവസാനം ഇവൻ ഇവിടെ ഉപേക്ഷിക്കുന്ന സംഗതിയൊക്കെ വരുന്നു. ഇപ്പൊ വീണ്ടും അശ്വമേധം എടുത്തു തുടങ്ങി, തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അന്ന് ആദ്യമായിട്ട് അശ്വമേധം കളിക്കുമ്പോൾ 62 തോന്നുന്നു. അപ്പൊ അശ്വമേധം നാടകം വരുമ്പോഴ് അതില് ആദ്യമായി ഡോക്ടറായിട്ട് അഭിനയിച്ചത് കെ പി ഉമ്മറാണ്, ഉമ്മർ സാറാണ്. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ അന്നൊക്കെ നാടകത്തിന് അവിടെ വരുമ്പോ 20 രൂപ ശമ്പളമാണ്, അതുകൊണ്ട് ജീവിതം കരിപ്പിടിപ്പിക്കാൻ പാടായിരുന്നു. പക്ഷെ സിനിമകൾ കുറെ ചെയ്തു കുറെ കാലത്തിന് ശേഷം. അപ്പൊ പിന്നെ വലിയ താരമായി, താരപരിവേഷമായി, സാമ്പത്തികമുണ്ടായി. പക്ഷെ എങ്കിലും എന്റെ മനസ്സ് ഇന്ന് നാടകത്തിലാണ്, അത് കെ പി എസ് സിയിലാണെന്ന് പറഞ്ഞ ആളാണ് ഉമ്മർ സാർ.
1: അതെ അതെ, കെ പി എസ് സി എന്ന പേരുള്ള അങ്ങനെ ഒട്ടനവധി ആൾക്കാരുണ്ടല്ലോ. കെ പി ഉമ്മർ ഉണ്ട്, മറ്റേ അസീസ്
0: ഉണ്ട്,
1: ലളിത,
0: കെ പി എസ്
1: സി, അങ്ങനെ എന്റെ നാട്ടുകാരനായ കെ പി എസ് സി ഗോപൻ, കെ പി എസ് സി അജിത്ത്, അങ്ങനെ എത്രയോ, കെ പി എസ് സി സുലോചന, കെ പി എസ് സി നമ്മുടെ ലീല ചേച്ചി. അപ്പൊ അങ്ങനെ ആ പേര് കൊണ്ട് തന്നെ ലോകമെമ്പാടും അറിയപ്പെട്ട കുറെ കലാകാരന്മാരുണ്ട്. അപ്പൊ ആ പ്രസ്ഥാനത്തിനും അതുപോലെ വ്യക്തികൾക്കും ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടി നിദാനമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ ഞാൻ ഈ അരങ്ങില് ഈ കെ പി എസ് സിയുമായി ബന്ധപ്പെട്ട് അരങ്ങില് നിൽക്കുമ്പോൾ കെ പി എസ് സിയിൽ അങ്ങേ അവതരിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മനസ്സിൽ തട്ടിയിട്ടുള്ള കഥാപാത്രങ്ങൾ എങ്ങനെയായിരുന്നു? താങ്കൾക്ക് ആ കഥാപാത്രങ്ങൾ ജീവിതത്തിൽ വളരെ വലിയ പ്രചോദനമാവുകയും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പലപ്പോഴും പലയിടത്ത് ചെല്ലുമ്പോഴും ആ കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞ് വിളിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം ഏതെങ്കിലും നാടകത്തിൽ അങ്ങേക്ക് കെ പി എസ് സിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ?
0: ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മളവിടെ ചെല്ലുമ്പോൾ കെ പി എസ് സിയിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് കാമ്പിശ്ശേരി, തോപ്പിൽ ഫാസി സാറ്, പിന്നെ അന്ന് രാഘവ മാഷുണ്ട്, രാഘവ മാഷ സംഗീതത്തിൻ്റെ ചാർജ് വഹിക്കുന്നത് ഒ എൻ വി കുറുപ്പ് സാറ്, പിന്നെ ഈ പറഞ്ഞ പോലുള്ള എല്ലാ പ്രവൃത്തികളും തകഴി ശിവശങ്കർ പിള്ള സാർ, അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിലൊക്കെ ഉണ്ട് അവിടെ. അപ്പം ഈ പറഞ്ഞ പോലുള്ള എല്ലാ കേശവമ്പോറ്റി സാറ്, ഇവരെയൊക്കെ നമ്മൾ കാണുന്ന ഒരു വലിയ ഹിമാലയ പർവ്വതം പോലുള്ള വലിയ ഗുരുക്കന്മാരായിട്ടാണ്. അപ്പൊ ഞാനവിടെ നാടകത്തിന് വേണ്ടി വരുമ്പോ അവിടെ പുതുമുഖമായിട്ട് വരുന്ന ഒരാളെന്ന നിലയില് ഞാൻ അതെല്ലാം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഈ അതിനോടൊപ്പം തന്നെ എനിക്ക് എന്താണ് ഈ പറഞ്ഞ ഒരു ജേർണലിസ്റ്റിന്റെ ഒരു കൗതുകം കൂടി ഉണ്ടായിരുന്നു.
1: കാര്യം ഈ കെ പി എസ് സി എന്ന് പറയുന്നത് താങ്കളുടെ പ്രവേശനം നടക്കുമ്പോൾ തന്നെ അതൊരു
0: പാഠശാലയായിരുന്നു.
1: അതൊരു വളരെ വലിയ പഠിക്കാനുള്ള നിരവധിയായിട്ടുള്ള വ്യക്തികളെ താങ്കൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. ഒ എൻ വി എ കുറുപ്പിനെ പോലുള്ള പ്രമുഖരായിട്ടുള്ള, അതുപോലെ രാഘവമാഷുണ്ട്, സംഗീതമായാലും സാഹിത്യമായാലും എല്ലാം തന്നെ. ഈ നാടകം എന്ന് പറയുന്ന സാറേ വെറും നടനം എന്നുള്ള ഉപരി അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സാഹിത്യം ഉണ്ടാകും, അഭിനയം ഉണ്ടാകും, നൃത്തമുണ്ടാകും, അങ്ങനെ കലാപരമായിട്ടുള്ള ഈ ചിത്രകലകൾ, അപ്പോൾ ഇതെല്ലാം കൂടെ സമന്വയിക്കുന്നതാണ് നാടകം. നാടകമെന്ന് നമ്മൾ കാണുമ്പോൾ അരങ്ങിൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നതിനുപരി അതിൻ്റെ അണിയറയിൽ ഇത്തരത്തിലുള്ള വിവിധങ്ങളായ കലകളുടെ സമ്മേളനം നടന്നെങ്കിൽ മാത്രമേ നാടകം ആവത്തുള്ളൂ. അപ്പോൾ താങ്കൾ പറഞ്ഞു വന്നത് അവിടെ അത്തരം വിവിധ മേഖലയിലുള്ള ആൾക്കാരുടെ ഒരു സമ്മേളനമായിരുന്നു കെ പി എസ് സി എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഒക്കെ ചില കഴിവുകൾ താങ്കൾക്ക് പകർത്തിയെടുക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒക്കെ കെ പി എസ് സി സഹായിച്ചു എന്നാണ് ഞാൻ മനസ്സിലായത്. അപ്പോൾ ഈ അവിടങ്ങളിലുള്ള ഈ ഗുരുക്കന്മാരായിട്ട് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രചോദനം നൽകിയ ആൾക്കാർ ആരൊക്കെയാണെന്നൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറയാൻ പറ്റുമല്ലോ.
0: തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ പറയാം, നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച ചില കഥാപാത്രങ്ങൾ.
1: അതെ,
0: ആദ്യം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒളിവിൽ ഓർമ്മകൾ ചെയ്യുന്ന സമയത്ത് തന്നെ കെ പി എസിന് അങ്ങനൊരു പ്രശ്നമുണ്ട്, ഒരേ സമയത്ത് തന്നെ 4-5 നാടകങ്ങൾ ചെയ്യേണ്ടി വരും. ഒളിവിലെ ഓർമ്മകൾ ആ സീസണിൽ കളിക്കുകയാണെങ്കിൽ തൊട്ട് പിന്നെ അതിനോടൊപ്പം തന്നെ അശ്വമേധവും കളിക്കേണ്ടി വരും. മുടിയനാപത്രങ്ങളിലേക്ക് വേണ്ടി വരും. അപ്പൊ ഇങ്ങനെ വന്ന് എനിക്ക് ഭ്രാന്തായി. അപ്പൊ ഞാൻ ഈ ബിരുദ പഠനം കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ച് കെ പി സി പോയി തകർക്കാം. പക്ഷെ എനിക്ക് ടെൻഷനായി. അപ്പൊ അങ്ങനെ വന്നപ്പോ

0: ചെയ്യുമ്പോഴത്തേക്കിന് അശ്വമേധരെ ഈ പറഞ്ഞ പോലെ ഈ കഥാപാത്രം ചെയ്തു. ഞാൻ ഇതിനിടയിൽ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ വിട്ടുപോയി. കാരണം കെ പി ഉമ്മറാണ് ആദ്യം ചെയ്യുന്നതെങ്കിലും അതേ സിനിമയിലേക്ക് പോകുമ്പോൾ പകരക്കാരനായിട്ട് വന്ന ആളിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും പ്രയാസമായിരുന്നു. ആ ആളാണ് പിൽക്കാലത്ത് മലയാള സിനിമാ ലോകത്തിന്റെ ചരിത്രം തിരുത്തി കുറിച്ച തിലകൻ എന്ന് പറയുന്ന നടൻ. അപ്പം അതാണ് തോപ്പിൽ ഭാസ് സാർ. കാരണം ഒരിക്കലും ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടല്ലേ? കാരണം ഈ ചോക്ലേറ്റ് ബോയ് ആയിട്ടിരിക്കുന്ന പിന്നെ ഉമ്മർ എവിടെ ഇരിക്കുന്നു, തിലകൻ ചേട്ടനാണെങ്കിൽ വേറെ വ്യത്യസ്തമായ ഒരു പരിക്കൻ
1: ശബ്ദത്തിന്റെ ഉടമയായിട്ടുള്ള,
0: അങ്ങനെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പൊ ആ നാടകത്തില് പിന്നീട് ഞാൻ ചെയ്യുന്ന ഡോക്ടർ വേഷമാണ്, ഡോക്ടർ തോമസിന്റെ കെ പി ഉമ്മറൊക്കെ ചെയ്തു, പിന്നീട് തൽക്കാലത്ത് സായികുമാർ ചെയ്തു, അങ്ങനെ പലരിലൂടെയും ചെയ്തു വന്ന ആ വേഷം പിന്നീട് ചെയ്യുന്നത് ഞാനാണ്. ഈ ഡോക്ടർ എന്നെ ഒരുപാട് സ്വാധീനിച്ചു. അപ്പൊ ഈ സരോജമായിട്ട് അഭിനയിക്കുന്നത് കെ പി എസ് ആർ എക്കാലത്തെയും പ്രശസ്ത നടിയായിട്ടുള്ള ഒരാളാണ് വി ആർ ശാന്ത. ശാന്ത ചേച്ചിയാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള
1: ആളായിരുന്നു.
0: അപ്പം ചേച്ചി എന്നെക്കാളും പ്രായം കൂടുതലാണെങ്കിലും പിന്നെ എന്നെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുണ്ട്. പക്ഷെ അന്നേരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടർ സാർ രോഗം ഒരു കുറ്റമാണോ?
1: അതെ അതെ അതെ, വളരെ പ്രശസ്തമായി അത് മലയാള നാട് മുഴുവനും കേട്ടൊരു, രോഗം ഒരു കുറ്റമാണോ,
0: മനസ്സിന് രോഗം വരുമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ചോദിക്കാനുള്ള കാര്യം, ഒരു സീന് ഞാൻ എന്നെ ഭയങ്കരമായിട്ട് ഹട്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു. കാരണം ഞാനിത് ഈ കഥാപാത്രത്തോട് ചെയ്യുമ്പോൾ നമ്മൾ ഷൗട്ട് ചെയ്യൊക്കെ വേണം, അയാൾ വളരെ ഡിസിപ്ലിൻഡ് ആണ്. അപ്പൊ അവിടെ എന്നും വന്ന് പാടുന്ന കുഷ്ഠരോഗിയായിട്ട് വരുന്നതെന്ന് അഭിനയിക്കുന്ന ജോൺസൺ മാഷ, പാമ്പുകൾക്ക് മാളമുണ്ട്, ആ പാട്ടൊക്കെ ഇവിടെ നന്നായിട്ട് അഭിനയിക്കും. അപ്പൊ ഇവിടെ ഇവൾക്ക് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന സരോജം എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കുഷ്ഠരോഗമാണെന്നറിയുന്നു. അപ്പോഴത്തേക്കിന് കാമുകൻ മുങ്ങും, മോഹൻ പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടി ചെയ്തു പോകും. അങ്ങനെ ലെപ്രസി സാൻഡ്രോത്തിയിൽ എത്തപ്പെടുന്ന ഈ സരോജത്തെ കാണാൻ വേണ്ടി, സരോജം പിന്നെ കാണാൻ വേണ്ടി പ്രത്യേകിച്ച് ആരും വരുന്നില്ല, ഈ അനിയത്തി വന്ന കല്യാണക്കാര്യം പറയാൻ വേണ്ടി വരുന്നതല്ലാതെ, പിന്നെ സഹോദരനായ സദാനന്ദം വരുന്നുണ്ട്. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് ഒരു ദിവസം ഈ ഡോക്ടർ തോമസ് ലെപ്രസി സാൻഡ്രോത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഈ കുഷ്ഠരോഗി ഗോവിന്ദനും ഇവളും കൂടി ഇരുന്ന് ഒരു പാറക്കല്ലിരുന്ന് പാടുകയാണ്. ആ പാട്ട് വളരെ പ്രസിദ്ധമാണ്.

0: കേരളത്തിൻ്റെ ഒരു തലമുറ പാടി നടന്ന വരികളാണിത്. അതായത് പഴയ തലമുറയിലെ ആരോട് ചോദിച്ചാലും ഇതിൻ്റെ വരികൾ വളരെ മനഃപ്പാഠമായിട്ട് പാടാൻ കഴിയുന്ന ഒരു പാട്ടാണ്. അത്രത്തോളം സ്വാധീനം ചൊലുത്തിയ വരികളാണ് അല്ലേ സാർ? അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയും അതിൻ്റെ വരികളുടെയും സംഗീതത്തിൻ്റെയും ഒക്കെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് അത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെ ആ കാലഘട്ടത്തിലുണ്ടായ വളരെ വലിയൊരു വിഷയത്തിൻ്റെ അടിസ്ഥാനമാണ്. അപ്പോൾ ആ പാട്ടുകൾ എന്ന് പറയുന്ന തലമുറകളിൽ നിന്ന് തലമുറ ഇന്നും അതിൻ്റെ ഒരു അല്പം പോലും അതിന് കോട്ടം തട്ടാത്ത തരത്തിൽ ഇന്നും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്.
1: അതെ അതെ. അപ്പോൾ ഈ പാട്ട് അങ്ങോട്ട് പാടി കഴിയുമ്പോൾ, അപ്പോൾ അന്ന് നമുക്കറിയാം ഇന്നത്തെ കൂട്ടുള്ള ഈ വലിയ ഗിമ്മിക്കുകളൊന്നുള്ള കാലം
0: ഇല്ല ഇല്ല ഇല്ല. വെറി ചെറിയ സംഗീത
1: രണ്ട് സ്പോട്ട് ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കിന് ഈ രണ്ട് കഥാപാത്രങ്ങൾ കണ്ണുനീര് ഒറിജിനലായിട്ട്, കാരണം അവരൊന്നും മറ്റ്
0: സാധനങ്ങളൊന്നും
1: മേക്കപ്പ് ഉണ്ടെങ്കിലും ഗ്ലിസറിനൊന്നും
0: ഉപയോഗിക്കുന്നില്ല.
1: കണ്ണുനീര് ഇങ്ങനെ കുടുകുടാ ഒഴുകുന്ന സമയത്ത് ഞാൻ ഷൗട്ട് ചെയ്യണം. ഒരു സ്റ്റേജ് ഞാൻ പതറിപ്പോയി. ഞാൻ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ സീൻ കണ്ടു.

0: കണ്ട് എനിക്ക് അങ്ങ് കണ്ണു നിറഞ്ഞു. അപ്പൊ എനിക്ക് ഷൗട്ട് ചെയ്യാൻ പറ്റില്ല,
1: പറ്റില്ല.
0: പക്ഷെ എങ്കിലും ഷൗട്ട് ചെയ്യണല്ലോ. നീ എന്തിനാ ഇവിടെ വന്നു? രോഗികളെ കാണാൻ വരുന്നവർക്ക് നിൽക്കാനുള്ള സ്ഥലമാണിതെന്ന് അറിഞ്ഞുകൂടെ? അപ്പൊ ഇങ്ങനെ ഷൗട്ട് ചെയ്യണമായിരുന്നു. അപ്പം ഞാനാകെ തകർന്നു പോയത് ഇതിനകത്ത് ലയിച്ചു വന്നപ്പോ. പക്ഷെ നമ്മൾ ചെയ്യണമല്ലോ. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ നമുക്കറിയാം കുഷ്ഠരോഗികളെ കണ്ട കല്ലെറിയുന്ന കാലം,
1: തീർച്ചയായിട്ടും
0: ചൂടുവെള്ളം കോരി ഒഴിക്കുന്ന കാലം, കുഷ്ഠരോഗികൾക്ക് മണി കെട്ടിയിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. അവിടേക്കാണ് ഈ സമൂഹത്തിന്റെ ബോധതലത്തിൽ വിപ്ലവകരമായ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഈ നാടകത്തിന്റെ പ്രസക്തി, ഈ അശ്വമേധം പോലുള്ള നാടകം.
1: ആ നാടകം നൽകിയ ഒരു സന്ദേശം തന്നെ വളരെ വലുതല്ലേ സാർ?
0: സാറെ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഭൂട്ടാന്റെ ഒരു സ്കൂളിൽ അവതരിപ്പിക്കുമ്പോൾ അവിടെ അഞ്ജന എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സുകാരി പെൺകുട്ടിക്ക് കുഷ്ഠരോഗമാണെന്ന സംശയത്തിന് പിന്നെ ആ കുട്ടി അവിടുന്ന് ആട്ടിപ്പായിച്ചു,
1: സ്കൂളിൽ നിന്ന്
0: പുറത്താക്കി, ആ കുടുംബത്തെ ഉറ്റപ്പെടുത്തി. ആ സമയത്താണ് ഈ നാടകം അവിടെ കളിക്കുന്നു. ഭൂട്ടാനിലെ സ്കൂളിൽ കളിക്കുമ്പോഴാണ് അവർക്കിത് മനസ്സിലായതാ, ഇതിങ്ങനൊന്നുമല്ല, ഇതിന്റെ സത്യസ്ഥിതി ഇതാണ്, ശാസ്ത്രം വളരുന്നു എന്നൊക്കെ പറയുന്ന സംഗതിയിലേക്ക് കൊണ്ടുവരുന്നെത്തിക്കുന്ന നാടകം. ഈ നാടകം കണ്ടതിന് ശേഷം ഈ പിന്നെ ഈ രക്ഷിതാക്കളും കുട്ടികളും എല്ലാം പോയി ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന കഥയുണ്ട്. അത് കഥയല്ല,
1: ചരിത്രമാണ്.
0: അവിടേക്കാണ് നമ്മുടെ എന്റെ പ്രസക്തി. കാരണം ഒരു നാടകം നൽകുന്ന സന്ദേശം എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അവസാനം ഈ ഡോക്ടർ തന്നെ പറയുന്നുണ്ട്, സരോജം നീ ഫാദർ ഡാമിയനെ പറ്റി കേട്ടിട്ടില്ലേ? ബെൽജിയത്തിൽ ജനിച്ച ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു ഫാദർ ഡാമിയൻ. കുഷ്ഠരോഗികൾക്ക് മണി കെട്ടിയിരുന്ന അക്കാലത്ത് ഹൃദയം നൊന്ത മനുഷ്യൻ കുഷ്ഠരോഗികളുടെ തടങ്കൽ പാളയങ്ങളിലേക്ക് പോയി. കൂടുതൽ അദ്ദേഹത്തിന് കുഷ്ഠരോഗം പിടിപെട്ടു. അങ്ങനെ ഫാദർ ഡാമിയൻ മരിക്കുന്ന കഥയൊക്കെ പറയുന്നു.
1: താങ്കളുടെ ഈ വരികൾ കേൾക്കുമ്പോൾ സത്യത്തിൽ വീണ്ടും ആ നാടകം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. ശ്രോതാക്കൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കാര്യം അത്രയും ഗാംഭീര്യമായിട്ടാണ് താങ്കളുടെ ആ ശബ്ദത്തിലൂടെ അത് കേൾക്കുന്നത് തന്നെ.
0: അല്ല, അന്നേരം ആ സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറയുമ്പം ഈ ഭാസി സാർ എന്ന് പറയുന്ന സംവിധായകനെ ഞാൻ ഓർക്കുകയാണ്. അവിടെ ആ സമയത്ത് ചർച്ച് ബെൽസ് മാത്രമേ ഉള്ളൂ,
1: നിശബ്ദമായ.
0: പിന്നെ അവിടെ ഒരു സ്പോട്ട് ലൈറ്റ് പോകുന്നത്, അവിടെ ഒരു കുരിശ് വരച്ചിട്ടുണ്ട്. നമ്മൾ ഡോക്ടേഴ്സിന്റെ മുറിയിൽ ഇടുമല്ലോ കുരിശ്, അതിൽ മാത്രം ലൈറ്റിംഗ് ഇങ്ങനെ ഡിമ്മായി ഡിമ്മായി വന്ന് ഇങ്ങനെ പതുക്കെ ബ്രൈറ്റ് ആയി വരും. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ നാടകത്തിന് പ്രത്യേകിച്ച് ഈ വലിയ ഗിമ്മിക്കുകളോ നമ്മൾ ഹാഷ് പോഷ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ അതിനകത്ത് ഈ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഈ സാധാരണക്കാരന്റെ മനസ്സിലെ വികാരം മനസ്സിലാക്കി ചെയ്യാൻ കഴിയുന്ന നാടക പരിപ്രേക്ഷ എന്ന് പറയുന്ന സങ്കല്പം അത് തോപ്പിൻ ഭാസിയെ പോലെയുള്ള എന്റെ ഗുരുനാഥന്മാരിലുണ്ടായിരുന്നു. അതുപോലെയാണ് എന്നെ കരയിപ്പിച്ചൊരു നാടകമാണ് മുടിയനായപുത്രം. മുടിയനായപുത്രൻ നാടകം തന്നെ പലരും അഭിനയിച്ചു.
1: ഒരുപാട് ആൾക്കാർ
0: 1957 കാലഘട്ടത്തിൽ ആദ്യം അവതരിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നാടകാചാര്യനായ ഒ മാധവൻ സാറാണ്. അതിൽ രാജന്റെ വേഷം ചെയ്യുന്നു. അതിനൊക്കെ ശേഷം പലരും ചെയ്തു, കായലാട്ട് രവീന്ദ്രൻ, സായികുമാർ. അതിനൊക്കെ ശേഷമാണ് ഞാൻ വരുന്നത്.
1: റേഡിയോ സാന്ദനത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരങ്ങും ജീവിതവും, നാടക കലാകാരന്മാരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന നാടകത്തിൻ്റെ ചരിത്രം വ്യക്തമാക്കുന്ന പരിപാടിയാണ്. തുടർന്ന് KPSC ലീലാകൃഷ്ണൻ അവറുകളുടെ നാടക അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. റേഡിയോ സാന്ദനത്തിൽ ഒരു ചെറിയ ഇടവേള.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
4: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
5: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: റേഡിയോ സാന്ത്വനം 90.4 ഏവർക്കും സ്വാഗതം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരങ്ങും ജീവിതവും എന്ന നാടക സംബന്ധിയായ പരിപാടിയാണ്. നാടക കലാകാരന്മാരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും നാടകത്തിന്റെ ചരിത്രം പറയുന്ന പരിപാടിയാണ് അരങ്ങും ജീവിതവും. നമ്മോടൊപ്പം ഈ നാടക അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് KPSV ലീലാകൃഷ്ണൻ സാറാണ്. അദ്ദേഹം മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞ നാടകത്തിന്റെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് പ്രേക്ഷകർക്ക് വേണ്ടി ശ്രോതാക്കൾക്ക് വേണ്ടി നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാറാ, അതിന്റെ തുടരനുഭവങ്ങൾ, മുടിയനായ പുത്രനിൽ ഇദ്ദേഹത്തിനുണ്ടായ, അല്ലെങ്കിൽ നാടക കലാകാരൻ എന്ന നിലയിൽ ഈ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കുന്ന ഒരു സംഗതിയാണല്ലോ നാടകം എന്ന് പറയുന്നത്. സിനിമയോ സീരിയലോ സംബന്ധിച്ച് വരുമ്പോഴത്തേക്ക് അങ്ങനെയല്ല. റീടേക്ക് ഇല്ലാത്ത ആ നാടക അനുഭവത്തിൽ താങ്കൾക്കുണ്ടായ ഈ വളരെ സന്തോഷകരവും സന്താപകരവുമായ അനുഭവങ്ങളും താങ്കളുടെ കുടുംബ പശ്ചാത്തലവും കൂടി ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു.
0: തീർച്ചയായിട്ടും ഈ മുടിയനായ പുത്ര നാടകവും എനിക്ക് മറക്കാൻ കഴിയാത്ത, കാരണം ഈ മുടിയനായ പുത്ര നാടകം അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ബീഡി വലിയോ പുകവലിക്കാനൊന്നും അറിയില്ലായിരുന്നു.
1: ഇല്ല, ആ കാലഘട്ടത്തിൽ അതില്ല.
0: അല്ല, എനിക്ക് അങ്ങനെയുള്ള, കാരണം എങ്ങനെ പുകവലിക്കണമെന്ന് അറിയില്ല. അപ്പൊ ഇതിലെ നായകൻ എന്ന് പറയുന്ന രാജൻ മഹാതെമ്മാടിയ, കണ്ടവനം തല്ലി, കള്ളം കുടിച്ച്, തെളിവരിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു
1: കഥാപാത്രം.
0: അതെ, പക്ഷെ ഇയാളുടെ ഒരു വലിയ മനുഷ്യ സ്നേഹി ഒളിഞ്ഞിരിപ്പുണ്ട്. അത് അവസാനമാണ് കണ്ടെത്തുന്നത്. ഇയാൾ അവസാനം അവർക്ക് വേണ്ടി, ഈ അതസ്ഥർക്ക് വേണ്ടി പോരാടുന്നു, ഒടുവിൽ ഇങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെടുന്നു, തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ഒരു സംഭവം കണ്ടു. അപ്പോ ആ വേഷം ചെയ്യാൻ വേണ്ടി ഞാൻ ഈ അന്ന് അരസൻ ബീഡിക്കൊക്കെ മുന്നേ ദിനേശ് ബീഡി ആയിരുന്നു. അപ്പൊ ഈ കണ്ണൂരിൽ നിന്ന് പോയിട്ടിരുന്ന് ഞങ്ങളുടെ ടീം അംഗങ്ങൾ കൊണ്ടുവരും ബണ്ടിൽ കണക്കിന്, ഇതിനു വേണ്ടി എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ. ഞാൻ വരിക്കുന്ന കാണുമ്പോൾ പ്രേം നസീർ വരിക്കുന്ന പോലെ വളരെ ആസ്വദിച്ച് അങ്ങനെയായിരുന്നു എൻ്റെ വില്ലൻ കഥാപാത്രമായിട്ട് ഇങ്ങനെ വരുന്നത്. അങ്ങനെ അതിനുവേണ്ടി കുറച്ച് ശ്രമം നടത്തുകയുണ്ടായി. എന്തായാലും ഈ നാടകം ദേവരാജൻ മാഷിൻ്റെ സപ്തതി ആഘോഷവേളയിൽ നമ്മുടെ കൊല്ലത്തുള്ള സോപാനം ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുകയാണ്. അന്ന് ജീവിച്ചിരുന്നവരായ ഈ ഫൗണ്ടർമാരായിട്ടുള്ള അഡ്വക്കേറ്റ് ജനാർദ്ദനക്കുറുപ്പ് സാർ അടക്കമുള്ള ആളുകൾ എന്റെ വേദിയുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അതൊരു വല്ലാത്ത അനുഭവമാണ്, കാരണം അവിടെ ദേവരായ മാഷുണ്ട്, രാഘവൻ മാഷുണ്ട്, ഈ പറഞ്ഞ എല്ലാ പ്രഭൃതികളും, ONV സാറും അവരെല്ലാം ഉണ്ട്.
1: പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ് ആ നാടകം അന്ന് കാണുന്നത്.
0: പക്ഷേ ഇതിൽ ഏറ്റവും വലിയ തമാശ, അന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളം 70 രൂപയാണ്.
1: കാലഘട്ടവും കൂടെ സാറ് നോക്കണം,
0: 92, 93, 94 ആ സമയത്തൊക്കെ 70, 75 രൂപ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ജീവിക്കാൻ പ്രയാസമായതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ ട്യൂഷൻ ക്ലാസ് എടുക്കാൻ പോകും. ദിവസം 2 പ്രോഗ്രാമാണ്, കഴിഞ്ഞ് വരുന്ന സമയത്ത് പിന്നെ ട്യൂഷൻ ക്ലാസ് എടുക്കാനായിട്ട് ഓടിയാണ് ഇങ്ങനെ ക്ലാസ് എടുപ്പായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഈ കൊല്ലത്തുനിന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താ പരിപാടി എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ 6 പ്രോഗ്രാം തുടങ്ങണമെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ 5:55 അവിടെ എത്തുന്നു. വന്നപ്പോഴേ അവരെല്ലാം കൂടെ എന്നെ കൊല്ലുന്ന അവസ്ഥയിലായി. ഇവിടുന്ന് വലിയ പരിപാടി നടക്കുന്നത്, ഇയാൾ എന്ത് പണിയെ കാണിച്ചു. അപ്പൊ ഞാൻ ട്യൂഷൻ ക്ലാസ് എടുത്തു കഴിഞ്ഞന്ന് 2-wheeler ബസ് കയറി വന്നപ്പോ താമസിച്ചു. എന്നാലും ഗ്രീൻ റൂമിൽ പോയി, നമ്മളെല്ലാം സെറ്റായി. ഈ ആദ്യം തന്നെ ഈ ഒരു റേപ്പ് സീനാണ്, ചെല്ലമ്മ ഇങ്ങനെ ചൂട്ടും കത്തിച്ചുകൊണ്ട് ഇങ്ങനെ റോഡരികിലൂടെ പോകുമ്പോ ഇയാളുടെ കലിങ്കിൽ ഇന്ത്യയാണ്. പേടിക്കണ്ടി, ആ ചൂട്ടുകട്ടയും കൊടുത്തു തരൂ, ഈ വീഡിയോ ഒന്ന് കത്തിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ തുടങ്ങുന്നത്. എന്നിട്ട് കയറി ഇവിടെ കടന്നു പിടിക്കുകയാണ്. അപ്പൊ ഈ സീൻ എടുക്കണമെങ്കിൽ ആദ്യം ഇയാള് പുകവലിച്ചോണ്ടിരിക്കുന്ന സീനാണ്, വീഡിയോ വലിക്കുന്ന സീനാണ്. അപ്പൊ ഞാൻ ഈ തീപ്പെട്ടി ഉരച്ചിട്ട്, കാരണം ഞാൻ എന്നോട് എല്ലാവരും പറഞ്ഞു, ഇത് പിള്ളേരുകളെയല്ല, വലിയ വലിയ ആളുകൾ അവതരിക്കുന്നത്, നിന്റെ ഭാവി നിശ്ചയിക്കുന്നവരുടെ മാത്രമല്ല, ഓ മാധവ സാറും ഇരിപ്പുണ്ട് ഫ്രണ്ടി, ആദ്യം ചെയ്ത ആളല്ലേ. അദ്ദേഹം ഇങ്ങനെ കൗതുകം പറയും, ഉമ്മര് എന്ത് ചെയ്തതെന്ന്
1: അറിയണമല്ലോ.
0: ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവം. ഞാനിതിന്റെ ഈ പേടിച്ച് തൂറി എന്നൊക്കെ പറയുന്ന പോലെ നേരെ പിന്നെ ടോയ്ലറ്റിൽ പോന്നു, വീണ്ടും വരുന്നു, പോന്നു, ആകെ ടെൻഷനാണ്. എന്തായാലും സീനി കയറി. അപ്പൊ ഈ പിന്നെ തുഞ്ചൻ പറമ്പിലെത്തത്തെ ഈ പാട്ട് കഴിഞ്ഞിട്ടാണ് ഈ നാടകം കൊണ്ട് ആരംഭിക്കുന്നത്. അപ്പം നമ്മൾ തന്നെ അനൗൺസ് ചെയ്യുന്നത്, 1957 KPSC അവതരിപ്പിച്ച നാടകമായിരുന്നു മുടിയനായ പുത്രൻ. പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ മരിച്ചുകൊണ്ട് വീണ്ടും ഈ നാടകം അരങ്ങിലെത്തിക്കുന്നു. ഇത് അനൗൺസ് ചെയ്യുന്നത് ഞാൻ തന്നെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കഥാപാത്രം വന്നത്, അങ്ങനെ ബീഡി കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇത് ബീഡി കത്തുന്നില്ല, കാരണം തീപ്പെട്ടി ഉരയ്ക്കുമ്പോൾ കയ്യിൽ നിന്ന് അങ്ങ് പോകും. കാരണം പേടിച്ചു, കാരണം അത്ര ഭയന്നിരിക്കുകയാണ്. എന്തായാലും എങ്ങനെയൊക്കെ നാടകം കളിച്ചു. കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പേടിച്ചങ്ങ് നേരെ ഗ്രീൻ റൂമിൽ പോയി. ഇനി എന്താണ് റിസൾട്ട് വരുന്നത് അറിയത്തില്ല, പക്ഷെ ആളുകളൊക്കെ ആസ്വദിക്കുന്നെനിക്ക് തോന്നി.

0: എന്താണെന്ന് പറയാൻ കഴിയില്ലല്ലോ. ആ സമയത്താണ് ദേവരായ മഷിഗ്രഹമി വരുന്നുണ്ട്. കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ആദ്യം അദ്ദേഹം വന്ന ഈ മേക്കപ്പ് സമയത്ത് വന്ന് ഞങ്ങളൊക്കെ ഒന്ന് കണ്ടായിരുന്നു. നിനക്കൊരു രാജകലയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞങ്ങ് പോയി. കാരണം ഞാനൊരു നിഷ്കളങ്ക പിന്നെ മുഖമായിരുന്നു ആ സമയത്തൊക്കെ. പക്ഷെ സീനി വരുമ്പോൾ നമ്മൾ വേറെയാണ്, അത് വേറെ ഏരിയ. അപ്പൊ അങ്ങനെ മാധവ് സാറ് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് ബൈജു കോത്തേരി എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ, അന്ന് ഈ പറയുന്ന മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, ഇയാള് എങ്ങനെയോ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. ഞാനത് ഇപ്പൊ ഈ പേജുകൾ കിട്ടിയിട്ടുണ്ടത്. അദ്ദേഹം കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ പറഞ്ഞു, ഞാൻ ഒരു പുതിയ രാജനെ കണ്ടു.
1: രാജനായിട്ട് മാറുന്ന ഒരു ആളിനെ കണ്ടു.
0: പുതിയ രാജനെ എന്ന് പറയാ, ഞാൻ ചെയ്തതല്ല, ഈ പുതിയ കാലഘട്ടത്തിലുള്ള ചേഞ്ചസ് വന്ന ഒരു രാജൻ നന്നായി ചെയ്തു എന്ന് പറഞ്ഞ അപ്രീസിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ അംഗീകാരമായിരുന്നു. അപ്പൊ ഇത് മാത്രമല്ല, ഇതിനകത്ത് ഈ അവസാനം ഇവനെ തൂക്കിക്കൊല്ലുന്ന ഒരു സീനുണ്ട്. അതൊക്കെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇവൻ ഈ ചാത്തമ്പുരയനോടൊക്കെ പറയുന്ന ഒരു കുറേ ഡയലോഗ്സ് ഉണ്ട്. അത് വല്ലാതെ ഹട്ട് ചെയ്യുന്നതാണ്. എന്റെ അച്ഛൻ എന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട്, ഞാൻ കരഞ്ഞിട്ടില്ല. എന്നെ പഠിപ്പിച്ച സാറ് കൈ പൊട്ടും വരെ, ഈ കമ്പ് പൊട്ടും വരെ എന്നെ തല്ലിയിട്ടുണ്ട്, ചോര പൊടിയും വരെ, എന്നിട്ടും ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷേ ചാത്ത ഇന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കറിയുന്ന സീനൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു നാടകം എന്നെ വല്ലാതെ പലയിടങ്ങളിലും എനിക്ക് ഒരുപാട് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുപോലെ വിഷമിപ്പിച്ച സംഗതി ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഞാൻ പോലും അറിയാതെ എനിക്കൊരു പിന്നെ പ്രശ്നമുണ്ടായി. കാരണം വോക്കൽ കോഡ് പ്രശ്നമായി.
1: അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം, ശബ്ദമാണ്.
0: ഒരു നടന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ശബ്ദമായിരുന്നു. എന്റെ ശബ്ദം പോയൊരു കാലം ഉണ്ടായിരുന്നു. അത് എനിക്ക് ഇന്നും എന്നെ പേടിയോട് ഓർക്കുന്ന കാലമാണ്. കാരണം അന്ന് പിന്നെ എനിക്ക് തോന്നുന്നു വർക്കല ഭാഗത്താണ് അന്ന് നാടകം കളിക്കുമ്പോൾ എന്നെ സൗണ്ട് ഇല്ല, നായകന പേടിക്കണ്ടേ ഇങ്ങനെയുള്ള ഗ്യാസ് പോലുള്ള ശബ്ദമേ ഉള്ളൂ. മാത്രമല്ല അന്ന് ഈ കണ്ണ് ചുമക്കാൻ വേണ്ടി ചുണ്ടങ്ങയുടെ അപ്പൊ ഇന്ന് ശരിക്കും അടിച്ച് ഫിറ്റായി വരുന്ന ഒരു കഥാപാത്രമല്ലേ. അതിനുവേണ്ടി ഞാൻ അതിട്ടപ്പോഴത്തേക്കിന് ആളുകൾ തിരിച്ചെന്തറിയോ, ഇയാൾ അടിച്ച് പൂക്കുറ്റിയായിട്ടാണ് ഇവന് ശബ്ദം പോയി. അങ്ങനെയാണ് തിരിച്ചു. പിന്നെ മാത്രമല്ല ഈ സൗണ്ട് കറക്റ്റ് ആയിട്ട് വരുന്നില്ല. അങ്ങനെ കരഞ്ഞു പോയ ഒരുപാട് വേദികൾ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. പിന്നീടാണ് ഡോക്ടർ കനകരാജാണ് അത് കണ്ടെത്തി എന്നെ രക്ഷപ്പെടുന്നത്. എന്നെ അതിനുശേഷമാണ് ഈ ശബ്ദം തിരിച്ചു കിട്ടുന്നത്.
1: ഈ നാടക കഥാപാത്രങ്ങൾ വരുമ്പോൾ, നാടകത്തിന്റെ രചന കഴിഞ്ഞ് ഓരോ കഥാപാത്രങ്ങൾ ഫിക്സ് ചെയ്യുമ്പോൾ, താങ്കൾ ഈ നാടകത്തിൽ ഇന്ന കഥാപാത്രമാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ, ആ കഥാപാത്രമായിട്ട് മാറുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്താറുണ്ടോ? സിനിമയിലുമൊക്കെ പലപ്പോഴും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാടകത്തിൽ അതെങ്ങനെയാണ്, അത്തരത്തിൽ കഥാപാത്രമായിട്ട് മാറുന്നതിന് നിരീക്ഷണങ്ങൾ നടത്താറുണ്ടോ? അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ നടത്തി അവരുടെ സ്വഭാവം മനസ്സിലാക്കിയാണോ നമ്മൾ അരങ്ങിലെത്തുന്നത് എന്നുള്ളതാണ്.
0: അതൊരു നല്ല ചോദ്യമാണ്. കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, നാടകത്തെ ഗൗരവമായി കണ്ട ഒരാളായിരുന്നു.
1: തീർച്ചയായിട്ടും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.
0: ഞാൻ ഏത് പരിപാടിയാണെങ്കിലും ആരും ആരെങ്കിലും വലുതല്ല, ആരും ആരെങ്കിലും ചെറുതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു താത്വിക അവലോകനം നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളെന്ന നിലയിൽ ഈ ഒരു കഥാപാത്രത്തെ ചെയ്യുമ്പോൾ ഞാൻ, എനിക്ക് തോന്നുന്നു അതിനുശേഷം ഭാസി സാർ മരിക്കുന്നു, അതിനുശേഷം വന്നത് എൻ എൻ പ്ലസ് സാറാണ്. അദ്ദേഹത്തിന്റെ അവസാന നാടകമായിരുന്നു, ആദ്യ നാടകം മനുഷ്യനാണ്, അവസാന നാടകമായിരുന്നു മനുഷ്യന്റെ മാനിഫെസ്റ്റോ. ആ നാടകത്തിൽ ഫിലിം ഡയറക്ടർ ഹരിയായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അപ്പൊ സാറിന്റെ പാറ്റേൺ വേറൊന്നാണ്. ഫാസി സാർ എപ്പോഴും വളരെ സാന്ത്വനത്തോടുകൂടി ഇങ്ങനെ മുറുകാനൊക്കെ മുറിക്കും. ഇതൊക്കെ ഇതെല്ലാം കേട്ടിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു കഥാപാത്രമുണ്ട്, ഈ കഥാപാത്രം ഇങ്ങനെയായിരിക്കണം. ഈ പലപ്പോഴും അവിടെ വരുന്ന ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചൊരു പ്രശ്നം പറഞ്ഞാൽ, രാഷ്ട്രീയ പ്രേരിതമായിട്ട് വരുന്ന ആളുകളുണ്ട്. ഏതാ അവിടുന്ന് പാർട്ടി ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് കത്തൊക്കെ മേടിച്ചു, അവർ നാടോട്ട് ബന്ധമൊന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷെ സാർ അവരെ ഉപേക്ഷിക്കത്തില്ല, മാക്സിമം അതിനോട് ശ്രമിക്കും. അതിനുവേണ്ടി മാസങ്ങൾ ചിലപ്പോൾ റിഹേഴ്സൽ നീണ്ടുപോയിരിക്കും. പക്ഷെ എന്താണോ അദ്ദേഹം ഉദ്ദേശിച്ചത് അതിലേക്ക് അയാൾ പോലും അറിയാതെ കഥാപാത്രം മാറ്റിയെടുക്കാനുള്ള ക്ഷമ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ എൻ എൻ പ്ലസ് സാർ സത്യ ടൈപ്പിലാണ്. ഏതാ
1: അങ്ങനെയാണോ?
0: അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പാറ്റേൺ അങ്ങനെയാണ്. അപ്പൊ അതിനുശേഷമാണ് പിന്നെ ചെയ്ത നാടകം വരും തിക്കൊടിയന്റെ രാജയോഗം. അതിലെ അഭിരാമനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. 97 തോന്നുന്നു, 97. അതൊരു വലിയ സംഭവമായിരുന്നു. അതൊരു സറ്റയറാണ്. ഈ കെ പി സാർ നാടകങ്ങൾക്കെല്ലാം, പ്രത്യേകിച്ച് ഫാസി സാറിന്റെ നാടകങ്ങൾക്കുണ്ടായൊരു പ്രത്യേകതയൊക്കെ നമുക്കറിയാം. മൃച്ഛകടികം പോലും അന്ന് ആരും ചർച്ച ചെയ്യപ്പെടാതിരുന്ന ഒരു കാലഘട്ടത്തിലെടുത്ത നാടകമാണ് മൃച്ഛകടിക നാടകം. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. പക്ഷേ ഈ നിസ്വർഗത്തിന്റെ മോചനം അന്നും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. രാജാവിനെ വെല്ലുവിളിക്കുന്ന ഈ മണ്ണുവണ്ടി എന്നർത്ഥം വരുന്ന നാടകം ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള നാടകമാണ് ശൂദ്രകന്റെ. അപ്പൊ ഇതുപോലെ പിന്നെ വന്ന നാടകമായിരുന്നു അതുപോലെ ഈ സറ്റയർ ടൈപ്പിലുള്ള ഒരു നാടകമായിരുന്നു
1: ഈ അഭിരാമം എന്ന് പറയുന്ന നാടകം. ആ കഥാപാത്രമായിട്ട് മാറുന്നതിന് വേണ്ടി താങ്കൾ എടുത്ത ആ പ്രയത്നം എന്താണ്?
0: അത് പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കി, ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ പലരും ഡെഫിനിഷൻസ് പറയാറുണ്ട്. ഇപ്പൊ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുമ്പോൾ പരിശീലനം കിട്ടിപ്പോകുന്ന ഒരു സംവിധാനത്തിലാണെങ്കിലും അത്തരം നാടക സങ്കേതങ്ങളെല്ലാം പെർഫെക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. കാരണം ഈ തടകങ്ങളിൽ നിന്നെല്ലാം വന്നുകൊണ്ടായിരിക്കാം.
1: ഒരു പൂർണ്ണക്രിയയുടെ അനുകരണമാണ് നാടകം എന്നാണ്.

0: അരിസ്റ്റോട്ടിൽ പറയുന്നത്.
1: ഈ അനുകരണമാണ് കലാവിധി എന്ന് പറയുന്ന പോലെ ഒരാക്ടർ എന്ന് പറയുമ്പോൾ ഈ ആങ്സൈറ്റി ഉണ്ടാകണം.
0: അതെ, തീർച്ചയായിട്ടും.
1: അപ്പൊ അയാൾക്ക് ജീവിതത്തോട് തന്നെ ഒരു ആങ്സൈറ്റി, ഒരു ആകാംക്ഷ, ഇല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് നയിക്കത്തില്ലല്ലോ. പിന്നെ സി എന്ന് ഞാൻ കണ്ടെത്തി ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ കഥാപാത്രം എങ്ങനെയാകണം, ടി എന്ന് പറയുമ്പോൾ ടൈമിംഗ് ആണ്,
0: കൃത്യമായിരിക്കണം
1: ആക്ഷൻ റിയാക്ഷൻ.
0: അതെ,
1: ഈ പലപ്പോഴും പല ആൾക്കാർക്ക് ഇല്ലാതെ പോകുന്ന സംഗതി എന്താണ്, ആക്ഷൻ ഉണ്ടാവും പക്ഷെ റിയാക്ഷൻ എന്റെ സമയമാകുമ്പോൾ ഞാൻ ഡയലോഗ് പറഞ്ഞാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ട്. അതല്ല, ഇത് ഈ പരിശീലനം നമുക്ക് കൂടുതൽ കിട്ടുന്നതാണ്. പിന്നെ ഓ പ്രധാനപ്പെട്ട സംഗതിയാണ് ഒബ്സർവേഷൻ, നിരീക്ഷണം ഉണ്ടാകും. ആർ റിയാക്ഷൻ, അവസാന റിയാക്ഷനിലേക്ക് വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഇതുപോലെ അഭിരാമൻ എന്ന് പറയുന്ന ഇയാള് ഈ കോളേജ് സ്റ്റുഡൻസ് എല്ലാം കൊണ്ട് ഒരു മ്യൂസിയം കാണാൻ പോകുന്നതാണ് കഥ. തിരുവനന്തപുരം മ്യൂസിയത്തിൽ വരുന്നു, പ്രൊഫസറായിട്ടൊന്ന് ജോൺസൺ മാഷൊക്കെ വരുന്നു, പിന്നെ കൃഷ്ണമാര് ചേച്ചിയൊക്കെയുണ്ട്. അങ്ങനെ അവിടെ വരുന്നു, അവിടെ ചെല്ലുന്നു. മ്യൂസിയത്തിൽ ചെല്ലുമ്പോൾ തന്നെ ഇവര് കഥാപാത്രങ്ങളായിട്ട് മാറണം. അവിടെ ഇരിക്കുന്ന കിരീടം കാണുമ്പോൾ ഒരാൾ കിരീടം എടുത്ത് നോക്കുന്നു, പിന്നെ ഇവര് ക്യാരക്ടേഴ്സ് ആയി.
0: അപ്പൊ
1: ഞാൻ പെട്ടെന്ന് അഭിരാമൻ എന്ന് പറഞ്ഞ രാജകുമാരനായി. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പല കഥാപാത്രങ്ങൾ, ഇപ്പൊ ദ്രവിഡ വേണിച്ചേട്ടൻ പറയുന്ന പോലെ പലപ്പോഴും നമ്മൾ ഇങ്ങനെ നോക്കി നോക്കി നടക്കും ഈ കഥാപാത്രങ്ങളെ തേടി. അപ്പൊ ഇത് പലതും നമ്മൾ സ്വയം സ്വീകരിച്ചിട്ടുണ്ട്, അതിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നതാണത്. അതിനുശേഷമാണ് പിന്നെ കണിയാപുരി രാമേന്ദ്ര സാറിന്റെ പ്രസിദ്ധമായ ഒരു നാടകം ഉണ്ടായിരുന്നു. നമുക്കറിയാം ഭഗവാൻ കാലം മറന്നു നാടകം ഉണ്ടാക്കിയ കോളുളക്കം.
0: അതെ അതെ, കേരളത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, എന്നാൽ ഒരുപാട് വേദികളിൽ കളിച്ച ഒരു നാടകമാണ് ഭഗവാൻ കാലം മറന്നു.
1: ഈ ഭഗവാൻ കാലമാർ നാടകം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എഴുതിയ ഒരു അദ്ദേഹത്തിന്റെ അവസാന നാടകം അതായിരുന്നു സബ്കോ സന്മതി ദേഭഗം. ഗുജറാത്ത് കലാപമായിട്ട് ബന്ധപ്പെട്ട് ഇയാള് ബ്രാഹ്മണനായിട്ടുള്ള കഥാപാത്രമാണ്. സൈദൂട്ടി എന്ന് പറയുന്ന ആളായിട്ട് ഇയാള് ബ്രാഹ്മണനായിട്ട് മാറുന്നു. ഭയങ്കര രസമാണത്, അത് ഭയങ്കരമായിട്ട് മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു നാടകമായിരുന്നു അത്. പിന്നെ കണിയാപുരവുമായിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു, സാറിന് എന്നോട് വലിയ ഇഷ്ടമായിരുന്നു, അച്ഛന്റെ വലിയ സൗഹൃദം ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു നീ കഥാപ്രസംഗം കൂടി എന്നെ കൂടെ കൊണ്ടുപോകണം. അങ്ങനെ എല്ലാ വർഷവും ഞാൻ കഥയെ അവതരിപ്പിക്കുമായിരുന്നു, വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു കഥ ഇപ്പോഴും ചെയ്യുന്നുണ്ടത്. അപ്പം അങ്ങനെ ഒരു വലിയ അഭേദ്യമായ ബന്ധം സാറുമായിട്ടുണ്ട്. പിന്നീടാണ് രാജാരി വർമ്മ, ലെനിൻ രാജേന്ദ്രൻ സാറിന്റെ രാജാരി വർമ്മ, അതൊരു വലിയ അനുഭവമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പാറ്റേൺ വേറൊന്നായിരുന്നു. പിന്നീട് പിന്നെ പുതിയ ആകാശം പുതിയ ഭൂമി നമ്മൾ വീണ്ടും ചെയ്തു.
0: അതെ,
1: അതിലെ പിന്നെ തൊഴിലാളി നേതാവായ നാണു എന്ന് പറയുന്ന കഥാപാത്രം ഞാൻ ചെയ്തു.
0: നിശ്ചയമായ കഥാപാത്രങ്ങളാണ്, രാജാവായി, അതുപോലെ തന്നെ തൊഴിലാളിയായി, ഡോക്ടറാകുന്നു. അപ്പൊ ഈ വിവിധ മേഖലയിലുള്ള സമൂഹത്തിലെ തന്നെ വിവിധ തലത്തിലുള്ള ആൾക്കാരുടെ രൂപവും ഭാവവും ഒക്കെ ഇതിലേക്ക് വേണ്ടി, കഥാപാത്രത്തിന് വേണ്ടി സംശീകരിക്കുകയും അത് വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു മുന്നൊരുക്കം താങ്കൾ തീർച്ചയായിട്ടും നടത്തിയിരുന്നു എന്നാണ്.
1: പിന്നെ അവസാനം ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ പ്രമോദ് പയ്യന്നൂർ ഒരു സംവിധാനം ചെയ്ത നാടകം ഉണ്ടായിരുന്നു, ഇന്നലകളിലെ ആകാശം. അതൊരു വലിയ ടേണിംഗ് പോയിന്റ് ആണ് എന്നെ സംബന്ധിച്ച്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് വരെ ചേരുന്ന എല്ലാം എന്താണ് ഈ പറയും വല്ലതും ക്യാരക്ടർ അല്ലെ, ഇത്രയും ഹ്യൂമർ അങ്ങനെ പോകുന്ന കഥാപാത്രം അല്ലെങ്കിൽ നായക വേഷം ഇങ്ങനെ അങ്ങ് പോകല്ലേ. ഇയാൾ എനിക്ക് തന്നൊരു രണ്ട് വേഷങ്ങളായിരുന്നു. പ്രമോദന്റെ അടുത്ത സുഹൃത്താണ്, അത്ര വലിയ ബന്ധമുള്ള ആളാണ്.
0: റീസെന്റ് ആയിട്ടും അദ്ദേഹത്തിന്റെ ഒരു നാടകത്തിൽ നവോത്ഥാനം എന്ന് പറയുന്ന നാടകത്തിൽ ഒരു വളരെ പ്രശസ്തനായ വ്യക്തി അവതരിപ്പിച്ച
1: ആറാട്ടുപുഴ. അപ്പൊ ഞാൻ പറഞ്ഞതല്ല സാർ. അപ്പൊ അങ്ങനെ ഈ നാടകം ചെയ്യുമ്പോൾ നമ്മള് ഇദ്ദേഹത്തിന്റെ ഇന്നലകളിലെ ആകാശത്തിലെ അതിനകത്തൊരു ചെട്ടിയാരുടെ വേഷം ഉണ്ടെനിക്കും. കംപ്ലീറ്റ് മുറുക്കാനൊക്കെ മുറുക്കി ഈ പഴയ പാളക്കര അണ്ടർവിറക്കിട്ട് മേളിൽ കൂടി കലം കച്ചവടത്തിന്റെ ഹോൾസെയിൽ
0: ഡീലറാണ്.
1: ഈ തമിഴും എല്ലാം കൂടെ കൊള്ളുന്ന ഭാഷ. അത് കഴിഞ്ഞിട്ട് മാമച്ചൻ കൺട്രാക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട്, ഒരു ബുർഷോ മുതലാളിയാണ് ഇയാള്. അപ്പൊ ഇത് തമ്മിൽ ഒരു യാതൊരു സാമ്യമില്ല, പക്ഷെ ഭയങ്കര രസകരമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. അതിനകത്ത് എന്റെ അസിസ്റ്റന്റ് ആയിട്ട് അഭിനയിച്ച ആളാണ് മേള രഘു, മേള സിനിമയിലെ നായകൻ. അപ്പൊ രഘുചേട്ടനാണ് എന്റെ അസിസ്റ്റന്റ്. ഭയങ്കര രസമാണ്. അപ്പൊ ആ നാടകം ഇതെല്ലാം നമുക്ക് അതിനൊക്കെ ശേഷമാണ് പരീക്ഷണ നാടകങ്ങൾ വന്നു. ഇതിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഈ ഗുരുനാഥന്മാരെ കുറിച്ച് ഞാൻ ഏറെ പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഒരു മനുഷ്യനുണ്ട്, കേരളപുരം കലാം. കലാം സാറ് അച്ഛന്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ കെ പി എസ് സി പോയ സമയത്തെ എന്ന് അദ്ദേഹം പറയും, ഒരു നാടകത്തിൽ നീ എന്റെ മകനായിട്ട് അഭിനയിക്കണം, അത് ഞാൻ സാധിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ഞാൻ അത്ര വലിയ ആളൊന്നും അതൊന്നും അല്ലടേ. അങ്ങനെയാണ് അന്ന് ഭരതപുത്രയും പറഞ്ഞൊരു സമിതി തുടങ്ങുന്നു. അതിലെ സഹനം എന്ന് പറയുന്ന നാടകം ഉണ്ടായിരുന്നു. അതിലെ ഇദ്ദേഹത്തിന്റെ മകനായിട്ട് പത്രോസ് എന്ന് പറയുന്ന കഥാപാത്രത്തോട് ഞാനാണ് അഭിനയിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെയും ഈ പറയുന്ന പോലെ ആഴത്തിലുള്ള അറിവ്,
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും
1: അദ്ദേഹം പറയുന്നുണ്ട്. ഈ പലപ്പോഴും ഈ മറ്റുള്ളവരൊക്കെ ആരും ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ ഇദ്ദേഹത്തെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓരോന്നിങ്ങനെ ചോദിക്കും, സാർ അതെങ്ങനെയാ സാർ ഫസക്ക് നാടകം, സാർ എങ്ങനെയാ ചെയ്തത്?
0: ഇവിടെ വളരെ കൂടുതലൊക്കെ സൃഷ്ടിച്ച ഒരു നാടകം,
1: ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ.
0: അത്
1: ഇന്ന് സത്യമല്ലേ സാർ? കാരണം ഈ ആളുകളെ കൊന്നു കൊല വിളിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ഇന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നു.
0: എത്രയോ നാളുകൾക്ക് മുമ്പാണ് നാടകത്തിലൂടെ കേരളത്തിലെ ജനങ്ങളോട് അദ്ദേഹം സംവദിച്ചത്.
1: ആ ഒരു ക്രാന്ത ദൃശ്യമായിരുന്നു അദ്ദേഹം. അപ്പൊ അത് മറക്കാൻ കഴിയുന്നല്ല. പിന്നെ കൊല്ലം കൽപ്പനയും പറഞ്ഞ സമിതിയിൽ ഞാൻ കുറച്ചു കാലം അഭിനയിച്ചു, ഒരു ഒറ്റ വർഷം.
0: ഓക്കെ,
1: അത് കെ കെ എസ് തൈക്കാട്ടുശ്ശേരി എന്ന് പറയുന്ന ഒരു നാടകൃത്തും സംവിധായകനും, അതിലെ നായകനെ

0: ഞാൻ അഭിനയിച്ചു, അമൃതയത്നം പിറന്നാട്, ഇത് രണ്ട് നമ്മൾ പുറത്തു പോയി അഭിനയിച്ചു, ബാക്കിയെല്ലാം കെ പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട്.
1: എത്ര നാള്, എത്രത്തോളം കാലഘട്ടം, ഏതൊക്കെ കാലഘട്ടം വരെ താങ്കൾ?
0: ഞാൻ ഏതാണ്ട് 92 കാലഘട്ടം മുതലിങ്ങോട്ട് ഏതാണ്ടൊരു 2010 വരെയൊക്കെ കെ പി എസ് സി പിന്നെ ഈ പറഞ്ഞ പോലെ കലാപരിപാടിയായിട്ടൊക്കെ നിന്നു. പിന്നീടാണ് നമ്മൾ ഈ അടുത്ത കാലത്താണ് ഈ നവോത്ഥാനം ചെയ്യുന്നത്.
1: ഞാൻ മനസ്സിലാക്കിയത് കെ പി എസ് സിയോടുള്ള ആത്മാർത്ഥപരമായ അല്ലെങ്കിൽ കെ പി എസ് സിയോടുള്ള ഇഴചേർന്ന സ്നേഹം കൊണ്ട് പലപ്പോഴും സിനിമയിലെ ചാൻസുകൾ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ഏതോ വരികയിൽ നിങ്ങൾ താങ്കളുടെ ഒരു അഭിമുഖത്തിൽ വായിച്ചതായി ഞാൻ ഓർക്കുന്നു. പലപ്പോഴും അദ്ദേഹത്തിന് ഫാസിലിനെ പോലുള്ള പ്രമുഖരായ സംവിധായകർ വിളിച്ചപ്പോൾ ഈ നാടകത്തിൻ്റെ സ്റ്റേജിൽ നിന്ന് പോകാൻ, നായക കഥാപാത്രം ചെയ്യുമ്പോൾ വിട്ടുപോയി കഴിഞ്ഞാൽ ആ നാടകം അവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അത്തരം അനുഭവങ്ങൾ താങ്കൾക്ക് ഉണ്ടായതായിട്ട് ഞാൻ മനസ്സിലായി.
0: തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പിന്നെ മണിച്ചിത്രത്താഴ് സിനിമയ്ക്ക് ശേഷമാണ് മധുമുട്ടം, അദ്ദേഹം നമ്മളോട് വലിയ സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു. അതിന് കാരണക്കാരൻ ഡോക്ടർ ചേരാവള്ളി ശശി എന്ന് പറയുന്ന വളരെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ അതിനെപ്പോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. വലിയ സാഹിത്യകാരനാണ്, പ്രൊഫസറാണ്. അദ്ദേഹം ഒരു ദിവസം എന്നിങ്ങനെ പിന്നെ മധു സാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നു, മധുചേട്ടൻ്റെ വീട്ടിൽ ചെല്ലുന്നു, അവിടുന്ന് ഒരു കൽക്കണ്ടൊക്കെ എനിക്ക് തരുന്നു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു പുതിയൊരു സംഭവമൊക്കെ വരുന്നുണ്ട്, പാച്ചിക്കയുടെ പടമൊക്കെ വരാൻ പോന്നു. അപ്പോൾ ചുരുക്കിയാനൊക്കെ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അവസരമൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഒന്നും കളയാൻ പാടില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും അവസരം വരുന്ന സമയത്തൊക്കെ നമ്മളെവിടെയാണ് നാടകമായിട്ട് അരങ്ങിൽ നിൽക്കുമ്പോൾ വടക്കൻ മലബാറിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്തും സംഭവിച്ചത് തന്നെയാണ്. കാരണം കല്യാണ തലേ ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇതിൽ നമ്മൾ സമയപരിമിതി ഉണ്ടായതുകൊണ്ടൊക്കെ പറഞ്ഞു പോവുകയാണ്. 1996 എൻ്റെ കല്യാണം. കാരണം എന്നെ പിന്നെ കെ പി എസിൽ വിട്ടു. അപ്പം തന്നെ അച്ഛൻ ഒരു കാര്യം ചെയ്തു, ഏതെങ്കിലും കൊള്ളാത്തൊരു പെങ്കൊച്ചിനെ പഠിച്ചേപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്രധാന ലക്ഷ്യം. അങ്ങനെ മാസ്റ്റർ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ലീന എന്ന് പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ കല്യാണം കഴിക്കുന്നത് തന്നെ ബഹുതമാശയായിരുന്നു. കാരണം തലേ ദിവസം എനിക്ക് രണ്ട് പ്രോഗ്രാം, പരൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ ആദ്യം അശ്വമേധം നാടകം, അതിൽ ഡോക്ടറായിട്ട് ഞാൻ അഭിനയിക്കുന്നു. അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പിലൊരു മ്യൂസിക്കൽ പ്രോഗ്രാം, അത് കണ്ടിട്ട് വീണ്ടും മുടിയനേപത്രം നാടകം, മുടിയനേപത്രം അഭിനയിക്കുന്നു. ഈ നാടകം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കാൻ വേണ്ടി കല്യാണ നാടകത്തിലേക്ക്
1: വരുന്നത്.
0: ഓ, അത് ഭയങ്കര
1: തമാശയാണ്.
0: കെ പി എസ് വണ്ടിയിലാണ് നമ്മുടെ യാത്രകളൊക്കെ. അങ്ങനെ വരുന്നു, വീട്ടിൽ വന്നു, അങ്ങനെ അവിടെ ഒരുങ്ങി കിട്ടി, നമ്മൾ കല്യാണം കഴിക്കാൻ ഉറക്കച്ചോടെ പോയിരിക്കുന്നത്. അപ്പൊ ആ സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, ഏതാ രണ്ടു ദിവസം എനിക്ക് ലീവ് വന്നിട്ടുള്ളൂ. തുരുതര പ്രോഗ്രാമാണ്, ഒളിവിൽ ഓർമ്മ, അശ്വമേധം, മുടിയനേപത്രം എല്ലാം കളിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഈരണ്ട് പ്രോഗ്രാം. അങ്ങനെ നമ്മുടെ ഒരു ചങ്ങാതിയെ പഠിപ്പിച്ച് ഞാൻ പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ആ ക്യാരക്ടർ എങ്ങനെ തട്ടിക്കൂട്ടി പോവോ. എന്തായാലും അദ്ദേഹം ചെയ്ത് അത് അത്രയും നന്നായില്ല. അവസാനം വീണ്ടും നമുക്ക് എന്ത് സംഭവിച്ചു, പിറ്റേ ദിവസം തന്നെ പോകേണ്ടി വന്നു,
1: അരങ്ങിലേക്ക് പോകേണ്ടി വന്നു.
0: അപ്പം ഈ പെൺകുട്ടിയെ ഞാൻ ശരിക്കും കാണുന്നത് 10-25 ദിവസം കഴിഞ്ഞിട്ടാണ്. കാരണം എന്താന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ വന്ന ഉത്സവമാണ്, അവിടെ പൗത്രേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. അപ്പൊ അവിടെ മറന്നറ ക്ഷേത്രത്തിൽ അന്ന് ഉച്ചാര മഹോത്സവമാണ്. അപ്പൊ അന്ന് അച്ഛന്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള കടാമംഗല സദാനന്ദ സാറൊക്കെ അന്ന് പുള്ളിയുടെ കഥാപ്രസംഗം ഉണ്ട്, അദ്ദേഹം രാത്രി കാണാൻ വന്നു. അപ്പൊ എന്റെ 12:30 അപ്പൊ ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ വെളുക്കോളം ഇങ്ങനെ ഉറക്കോളം വെച്ച് അങ്ങനെ പിറ്റേന്ന് അവിടെ സ്ഥലം വിടുന്നു. പോയിട്ട് 28 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അന്ന് കണ്ണൂർ പ്രോഗ്രാമാണ്. അപ്പൊ ഈ പിന്നീട് അപ്പം വന്ന് കേശവമ്പൂറ്റ് സാറുണ്ട്, സാറ് പറഞ്ഞ കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നിന്റെ കല്യാണ ഹണിമൂൺ ട്രിപ്പ് നമുക്ക് ഇതിനകത്തങ്ങ് ആഘോഷിക്കാം. അങ്ങനെ പിന്നെ അദ്ദേഹം കത്തെഴുതി അച്ഛന് കൊണ്ട് കൊടുത്തു. അച്ഛൻ വല്യ ഇതൊക്കെ നോക്കുന്ന ആളാണ്, എന്തുവിടെ ഇത് പെണ്ണിനെ കൊണ്ട് അവിടെ ഒക്കെ പോകുന്നത് ശരിയാണോ. അപ്പം പറഞ്ഞു അത് ഞങ്ങളുടെ ഉത്തരവാദിത്തി കൊണ്ടുപോയിക്കോളാം എന്നും പറഞ്ഞിട്ട് കത്തെഴുതി കൊടുത്തിട്ടാണ് അങ്ങനെ ഭാര്യയുമായിട്ട് ഇങ്ങനെ ഈ കുറേ നാടകങ്ങൾ അവളിങ്ങനെ വന്നിരുന്ന നാടകം കാണുന്നു, വണ്ടി കയറുന്നു. അപ്പൊ പിന്നെ സമയമില്ല, അങ്ങനെ കുറെ ദിവസം അങ്ങനെ അങ്ങ് പോയി. അപ്പൊ അതൊരു മറക്കാത്ത ഓർമ്മകളാണ്.
1: തീർച്ചയായിട്ടും.
0: പിന്നെ ആ അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ്, തുച്ഛമായ വരുമാനം കൊണ്ടാണ് രണ്ട് കുട്ടികളെ പഠിപ്പിച്ചു. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞല്ലോ സിനിമയുടെ അവസരങ്ങൾ വന്ന സമയത്തൊക്കെ ഞാൻ എന്ത് ചെയ്തു, അന്ന് ചെയർമാനായിട്ടുള്ളത് ആദ്യം ഞാനുള്ള സമയത്ത് രാജഗോപാലൻ സാറായിരുന്നു, പുനലൂർ രാജഗോപാലൻ നായർ സാർ, അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം കുമരകൻ ശങ്കുണ്ണി മേനോനായി, അതിനൊക്കെ ശേഷം പി കെ വാസുദേവൻ നായർ. പി കെ വിയെ ഞാൻ വിളിച്ചു, സാർ ഇങ്ങനെ സിനിമയിലേക്ക് എനിക്കൊരു അവസരമൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ എങ്ങനെയാണ് സാർ എങ്ങനെ പോകുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി രസകരമായിരുന്നു, നമ്മളൊരു തൊഴിലാളികളുടെ പ്രസ്ഥാനമാണ്, നിങ്ങൾ നിങ്ങളുടെ സുഖം തേടി പോകുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ പോപ്പുലാരിറ്റിയും സാമ്പത്തികവും ഒക്കെ ഉണ്ടാവും, പക്ഷേ ഇത്രയും പേരുടെ ഉപജീവനമല്ലേ മുടങ്ങുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ തൊഴിലാളി ചിന്ത കടന്നു വന്നു, ശരിയാണ് ഞാൻ പോകുന്നത് ശരിയല്ല.
1: അല്ല, താങ്കളുടെ അഭാവം മൂലം ഒരു കൂട്ടം ആൾക്കാരുടെ എന്നെ മുട്ടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ആദർശം താങ്കൾ അവിടെ മുറുക്കെ പിടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമ അങ്ങേക്ക് നഷ്ടമായതാണെന്നാണ് മനസ്സിലാക്കുന്നത്.
0: അതെ, അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദേവരായ മാഷുമായിട്ട് വലിയ ഒരു ബന്ധം ഉണ്ടാകുന്നുണ്ട്. രാഘവ മാഷ് കുറെ കഴിയുമ്പോഴത്തേക്കും ഇവിടുന്ന് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞു വന്നിരുന്ന നേരെ സാധകം ചെയ്യുന്ന പരിപാടിയുണ്ട്, പാട്ടൊക്കെ അവരൊന്ന് സരളി വരിശകളൊക്കെ ഇങ്ങനെ പാടും. അപ്പം മാഷിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ മാഷുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവരായ മാഷ് സംഗീതം

വേണ്ടി വരുന്നു. അപ്പൊ മാഷിന്റെ കൂട്ടുകിടപ്പുകാരനായിട്ട് ഒരാൾ പോകണം. അപ്പൊ ആർക്കും പോകാൻ ധൈര്യമില്ല, കാരണം മാഷ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കുന്നുകളയും. ചെറിയ നിസ്സാരമായ തമാശ പറയും, പക്ഷെ നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ തട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ കേശവൻപുറ്റി സാർ പറഞ്ഞു, നീ പോയാൽ മതി, അപ്പൊ ഞാനാണ് കൂടെ പോകുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ലോട്ടറി അടിച്ച ഇതായിരുന്നു, കാരണം ഇദ്ദേഹത്തിന്റെ കൂടെ കിടക്കുക. പട്ടാണിപ്പറമ്പിൽ എന്ന് പറയുന്ന തറവാട്ടിലാണ് ഒരു വലിയ കട്ടിലില് മാഷും ഇപ്പുറത്തെ കട്ടിലിൽ ഞാനും. അപ്പൊ രാത്രി പൊടിയേരി കഞ്ഞിയും ചുട്ട പപ്പടവും മാങ്ങ അച്ചാറും കൊണ്ടു തന്നു, ഞങ്ങൾ രണ്ടും കഴിച്ചു. അപ്പൊ മാഷോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മാഷിന്റെ ഹൃദയത്തെ തട്ടി ഒരുപാട് കഥകൾ എനിക്ക് പറഞ്ഞു തന്നു. അത് പറയണമെങ്കിൽ നമുക്ക് കുറെ എപ്പിസോഡുകൾ പറയേണ്ടി വരും. പക്ഷെ എങ്കിലും എന്നെ സ്വാധീനിച്ച അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ചോദിച്ചു, ഈ ഒ എൻ വി സാറും ദേവരായ മാഷുമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ പറഞ്ഞു, കഥ പറഞ്ഞു വന്ന കൂട്ടത്തിലാണ് പണ്ടിങ്ങനെ പിന്നെ ഈ വിപ്ലവ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്ന സമയത്ത് ഇവരിങ്ങനെ വള്ളത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അഷ്ടമുടിക്കായലിലൂടെ പോകുമ്പോൾ ആകാശത്ത് തെളിഞ്ഞു നിന്ന് അമ്പിളിക്കലേ കണ്ടപ്പോൾ ഈ പ്രിയപ്പെട്ട ഒ എൻ വി കവിത എഴുതിയെന്നും അത് പിൽക്കാലത്ത് ഇങ്ങനൊരു നാടകത്തിൽ ഉപയോഗിക്കുന്നു കരുതിയില്ലെന്നും പറയുന്നുണ്ട്. പാട്ട് പ്രസിദ്ധമാണ് നമുക്കറിയാം. പൊന്നേരിവാ

0: ഈ പാട്ടൊക്കെ അതൊക്കെ ഉണ്ടായ കഥയൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ അത്ഭുത ആദരവോടുകൂടി കണ്ടിരുന്നു. അപ്പം ഇന്നും എന്നെ മുന്നോട്ട് നയിക്കുന്ന സംഗതി മറ്റൊന്നുമല്ല ഈ മൂന്നക്ഷരമാണ്, ഗുരുത്വമാണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: എൻ്റെ ആദ്യഗുരുവായിട്ട് പറയാവുന്ന അമ്മയാണെങ്കിലും അച്ഛനാണ്, അമ്മയുമുണ്ട് അച്ഛനുമുണ്ട്. ആർ പി പുത്തൂർ എന്ന് പറയുന്ന എൻ്റെ പിതാവുണ്ട്, പിന്നാലെ വന്ന ഈ ടി കെ മാധവൻ എന്ന് പറയുന്ന ഒരുപക്ഷെ വെളുത്തിലുണ്ടാക്കിയ മനുഷ്യനായ ടി കെ മാധവൻ എന്ന് പറയുന്ന അമ്മാവനുണ്ട്, ഈ പറയുന്ന ഭാസി സാറും എൻ എൻ പ്ലസ് സാറും കണിയാപുരവും ഈ പറയുന്ന പിന്നെ കോഴിക്കോട് ഗോപിനാഥ് സാർ, അദ്ദേഹമാണ് സംവിധാനം ചെയ്തത് രാജയോഗം, തിക്കോടിയൻ, ലെനിൻ രാജേന്ദ്രൻ, ഇവരെയൊക്കെ ഞാൻ സ്മരിക്കുകയാണ്.
1: എന്തായാലും ഈ പരിപാടിയിൽ വളരെ ദീർഘമായിട്ട് നാടകവും നാടക സംബന്ധിയായ അനുഭവങ്ങൾ താങ്കൾ പങ്കുവച്ചു. ജീവിതവുമായി ബന്ധപ്പെട്ട് വിഭാഗം ഉൾപ്പെടെയുള്ള സംഗതികൾ നടക്കുന്നത് തന്നെ നാടകത്തിന്റെ അരങ്ങിൽ നിന്നിറങ്ങി വന്നതായിട്ട് ശ്രോതാക്കൾക്ക് വളരെ രസകരമായ തരത്തിലാണ് താങ്കളുടെ അനുഭവങ്ങൾ പങ്കുവച്ചത്. ഒരൊറ്റ ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. പുതിയതായി കടന്നു വരുന്ന ഈ നാടക കലാകാരന്മാരോട് താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്, അവരോട് പറയാനുള്ളത് എന്താണ്?
0: തീർച്ചയായിട്ടും ഇന്ന് ഒരു പക്ഷേ നമ്മൾ ഈ ഒരു പ്രഹേളികയിലാണ്, കാരണം ഈ ആഴവും പരപ്പുമില്ലാത്ത ഒരു തലമുറയായിട്ട് നമ്മുടെ ഈ പ്രേക്ഷക സമൂഹം മാറിയിട്ടില്ലെന്ന് സംശയിക്കേണ്ടിരിക്കുന്നു.
1: അതെ,
0: ഈ നാടകത്തിൽ പണ്ടും പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കൊണ്ടുവന്ന, കാരണം ഒളിവിൽ ഓർമ്മ പോലുള്ള നാടകത്തിൽ തോപ്പിൽ ഭാസി എന്ന് പറയുന്ന കഥാപാത്രം രംഗത്ത് വരുന്നില്ലെങ്കിലും ഒരു നിഴലായി ഒരു ബീഡിക്കുട്ടിയായിട്ട് അദ്ദേഹം രംഗത്ത് വരുന്നുണ്ട്. അതൊരു പരീക്ഷണമായിരുന്നു. പിൽക്കാലത്ത് ഈ പരീക്ഷണ നാടകങ്ങളൊക്കെ വന്നിട്ടെല്ലാം അതിനെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചത് നമ്മുടെ ഇവിടുത്തെ നാടക പ്രവർത്തകർ തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ നാടകമെന്ന് പറയുന്നത് ഒരു എന്താ പറയാ, കാറും കോളും നിറഞ്ഞ കടലിൽ കപ്പലിറക്കി പുതിയ മാനങ്ങൾ തേടുന്നവനാണ് നാടകക്കാരൻ. അതൊരു വലിയ കൺസെപ്റ്റാണ്. അപ്പൊ അങ്ങനെ ആ ശരിക്കും ഡെഡിക്കേഷനുള്ള, കാരണം ഇന്ന് നമുക്ക് എന്താണ് ഇന്ന് പറയുന്ന ആത്മാർപ്പണവും ആത്മാർത്ഥതയും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സ്വാർത്ഥതയുടെ ഈ ലോകത്ത്,
1: സ്വാർത്ഥതയില്ലാത്ത
0: ഈ എന്താ പറയുക, മനസ്സിൽ നന്മകൾ കാത്തു സൂക്ഷിക്കുന്ന കലാകാരന്മാരായി ആളുകൾ മാറണമെങ്കിൽ ഈ പറയുന്ന ചില ചേതോ വികാരം കൂടി ഉണ്ടാകണം, അതിനോടുള്ള ഒരു അഭിനിവേശം ഉണ്ടാകണം, സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടാകണം. അങ്ങനെ ഇതിനെ ഒരു ദൈവികമായൊരു കലയായി ഭരതമുനി ഉണ്ടാക്കിയ നാട്യശാസ്ത്രത്തിലൂടെ കടന്നു വന്ന കലയെന്ന നിലയിൽ അത്രയും ഊർജ്ജസ്വലമൊരു കലാരൂപമായി ഇതിനെ കണ്ടുകൊണ്ട് അതിനെ തീവ്രതയോടുകൂടി പ്രണയിച്ചാൽ മാത്രമേ നമുക്ക് നാടകത്തെ ഇഷ്ടപ്പെടാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഗോഗോ വിളിച്ച് ഏതെങ്കിലും കോമഡി ഷോയിലൊക്കെ കയറി കഴിഞ്ഞാൽ അവൻ സെലിബ്രേറ്റിയാണ്. ഇന്ന് നെഗറ്റീവുകളുടെ കാലമല്ലേ, നെഗറ്റീവിസം കാണിക്കുന്നവനൊക്കെയാണ് വലിയ സംഭവങ്ങൾ. ഒരു പിന്നെ ഭ്രാന്ത് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഞാൻ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവരെയൊക്കെ സത്യം പറഞ്ഞാൽ എന്താ കാണിക്കുക, കാരണം അവരെയും ആരാധിക്കുന്ന ആളുകൾ. അപ്പൊ ഇങ്ങനെ നമ്മുടെ ലോകം ഒരു വല്ലാതെ ഈ ലക്ഷ്യബോധമില്ലാത്ത രീതിയിലേക്ക് പോകുന്നുണ്ട്. അതിനെ കൊണ്ടുവരണമെങ്കിൽ, കൂട്ടിച്ചേർക്കണമെങ്കിൽ ഇത് വളരെ പ്രധാനമാണ്. അവിടെയും ഈ പറയുന്ന പോലുള്ള അർപ്പണ മനോഭാവം കലാകാരന്മാർ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഒരു കുട്ടി ഒരു കലയെങ്കിലും പഠിക്കണമെന്നുള്ളതാണ് എൻ്റെ സന്ദേശം. കാരണം ഒരു കുട്ടിയെങ്കിലും ഒരു കല പഠിക്കുമ്പോൾ അതൊരു ലഹരിയായി മാറുമ്പോൾ അവൻ

0: മനുഷ്യനായിട്ട് മാറും. ഒരു നല്ല കലാകാരന് നല്ല മനുഷ്യനാകാൻ കഴിയുള്ളൂ.
1: തീർച്ചയായിട്ടും താങ്കളുടെ സന്ദേശം വളരെ നല്ലതാണ്. വളരെ പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ വ്യക്തമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള അർപ്പണബോധത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം അരങ്ങിൽ ഉണ്ടാകേണ്ടതെന്ന് പറയുന്ന റേഡിയോ സാന്ത്വനത്തിൻ്റെ അരങ്ങും ജീവിതവും എന്ന് പറയുന്ന ഈ പരിപാടിയിൽ താങ്കളുടെ വളരെ വലിയ അനുഭവ സമ്പത്താണ് ഇവിടെ തുറന്നു വെച്ചാൽ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി തുറന്നു വെച്ചത്. ഇനി ഇതുപോലുള്ള ഒട്ടനവധി കലാകാരന്മാർ ഈ വേദിയിൽ എത്തി അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. റേഡിയോ സാന്ത്വനത്തിൻ്റെ അരങ്ങും ജീവിതം എന്ന് പറയുന്ന ഈ പരിപാടിയിൽ അങ്ങ് എത്തിയതിനും ഈ പരിപാടിയിൽ അങ്ങയുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിനും പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു കലാകാരനെ ശ്രോതാക്കൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതുവരെ ഈ പരിപാടി നിങ്ങൾക്ക് വേണ്ടി ഇനിയും ഒട്ടനവധി ആൾക്കാരെ നമുക്ക് ഈ പരിപാടിയിലൂടെ പരിചയപ്പെടുത്താമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
0: നന്ദി എല്ലാവർക്കും, 1000 നന്ദി. പ്രത്യേകിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കും. ഇതിനൊരു വേദി ഒരുക്കിയ റേഡിയോ സാന്ത്വനം 90.4 FM എന്ന് പറയുന്ന ഈ മഹത്തായ റേഡിയോ സ്റ്റേഷനും ഇതിന്റെ അവതാരകനായി വന്ന പ്രിയപ്പെട്ട ഷാനവാസ് അവർക്കും എല്ലാവർക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും 1000 നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അരങ്ങും ജീവിതവും, ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമ പ്രവർത്തകനുമായ ഷാനവാസ് എച്ച്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
5: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
4: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
5: അർച്ചന ഫൈനാൻസോ?
4: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
5: വിശ്വസിക്കാവുന്നതാണോ?
4: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
6: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
4: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
6: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
7: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.
8: आज न केवल सूर्य मंदिर के लिए जाना जाता है बल्कि गुजरात का ये गांव देश का प्रथम सूर्य ग्राम सोलर विलेज बन चुका है. मोढेरा आज पूरी तरह सौर ऊर्जा से चलता है और उसने देश के सामने सस्टेनेबिलिटी का उदाहरण प्रस्तुत किया है. मोढेरा में पर्यटकों के लिए कई आकर्षण और सुविधाओं की शुरुआत भी हुई है. जनवरी में मकर संक्रांति के बाद वहां मोढेरा नृत्य महोत्सव का आयोजन भी होता है. इसमें भारत के सांस्कृतिक और शास्त्रीय नृत्यों की अद्भुत प्रस्तुति होती है. मैं चाहूंगा आप सब भी एक बार मोढेरा अवश्य जाएं और भारत की इस गौरवशाली विरासत के दर्शन करें. साथियों, अतीत से हमारा जुड़ाव आज भी बहुत जीवंत है. इसके पीछे उन लोगों का समर्पण और परिश्रम है जो इसे और गहरा बना रहे हैं. तमिलनाडु में तिरुचिरापल्ली के मनप्पारई में ऐसा ही एक अनूठा प्रयास हो रहा है. एक कॉलेज में डिपार्टमेंट ऑफ तमिल स्टडीज से जुड़े ए सेल्वा राजू जी इसे आगे बढ़ा रहे हैं. एक लेक्चर के दौरान उन्हें अपने एक स्टूडेंट से कुछ प्राचीन प्रतिमाओं की जानकारी मिली थी. इस विषय पर चर्चा के बाद उन्होंने

നൽകുമെന്ന് ബാലാകോട്ട് എയർ സ്ട്രൈക്ക് മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ഭാരതം പലതവണ വ്യക്തമായ സന്ദേശം നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഭീകരാക്രമണങ്ങൾ ഭാരതത്തെ ഏറെക്കാലം മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഭാരതത്തിൽ സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നത് പോലും സാധാരണ സംഭവമായി. 2008 സെപ്റ്റംബർ 13 ഡൽഹിയിൽ നടന്ന സീരിയൽ ബോംബ് ബ്ലാസ്റ്റിൽ നിരവധി നിരപരാധികൾ കൊല്ലപ്പെട്ടു. അതിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് മുംബൈയിൽ 26/11 എന്നറിയപ്പെടുന്ന വലിയ ഭീകരാക്രമണം നടന്നത്. സുഹൃത്തുക്കളെ, മുമ്പ് ഓരോ ഭീകരാക്രമണത്തിന് ശേഷവും പാകിസ്ഥാനെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ അതിന് വേണ്ടത്ര ശ്രദ്ധ നൽകിയിരുന്നില്ല. എന്ന് മാത്രമല്ല, സമയം കടന്നുപോകാൻ കാത്തിരിക്കുന്ന രീതിയായിരുന്നു. എന്നാൽ ഇന്നത്തെ ഭാരതം ഭീകരവാദത്തിനെതിരെ സീറോ ടോളറൻസ് പോളിസിയുമായാണ് മുന്നോട്ടു പോകുന്നത്. അതിൻ്റെ ഫലങ്ങളും നമ്മൾ കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ വർഷം 9/11 ഭീകരാക്രമണത്തിനും 25 വയസ്സ് പൂർത്തിയായി. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ ജീവൻ നഷ്ടപ്പെട്ട നിരപരാധികളിൽ അമേരിക്കക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർ ഭാരതീയരായിരുന്നു. 2014 പ്രധാനമന്ത്രിയായതിനു ശേഷം ഞാൻ അമേരിക്ക സന്ദർശിച്ചപ്പോൾ ന്യൂയോർക്കിലെത്തി നിരപരാധികളായ ആ പൗരന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഭാരതത്തിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ പേരിൽ ആ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളോട് എന്റെ അനുശോചനം അറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ ഒരു വലിയ ചിത്രം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ ചിത്രത്തിൽ നിങ്ങളുമുണ്ട്, നിങ്ങളുടെ കുടുംബവുമുണ്ട്, നിങ്ങളുടെ അയൽക്കാരുമുണ്ട്. ഞാൻ പറയുന്നത് ഭാരതത്തിന്റെ സെൻസസിനെ കുറിച്ചാണ്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സെൻസസിന്റെ ആദ്യഘട്ടം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. 32 കോടിയിലധികം കുടുംബങ്ങളുടെ വിവരങ്ങൾ ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ ദുർഘടവും മഞ്ഞുമൂടിയതുമായ പ്രദേശങ്ങളിലും ഈ പ്രവർത്തനം നടക്കുകയാണ്. അവിടെ നിന്ന് നിരവധി പ്രചോദനകരമായ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ സെൻസസിന് തുടക്കം കുറിച്ചത് ചമോലിയിലെ മാണ ഗ്രാമത്തിൽ നിന്നാണ്. മാണയെ രാജ്യത്തെ ആദ്യ ഗ്രാമം എന്നും പറയാറുണ്ട്. അവിടെ 83 വയസ്സുള്ള പൂർണിമ റാവത്തിലൂടെയാണ് ഈ പ്രവർത്തനം ആരംഭിച്ചത്. ഉത്തരകാശിയിലെ ബഗോരി ഗ്രാമത്തിൽ ഹോംസ്റ്റേ നടത്തുന്ന ഹർദേവ് സിംഗ് റാണ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തി. സുഹൃത്തുക്കളെ, സെൻസസ് നമ്മുടെയെല്ലാം ദേശീയ ഉത്തരവാദിത്തമാണ്. ഓഗസ്റ്റ് 15 ഞാൻ പൗരന്മാരോട് ഇതിനായി കുറച്ച് സമയം മാറ്റിവെക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. സെൻസസിൽ സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള സൗകര്യം വളരെ എളുപ്പമാണ്. നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെയും കുടുംബത്തിന്റെയും വിവരങ്ങൾ നൽകാം. ഹിന്ദി ഉൾപ്പെടെ 16 ഭാഷകളിൽ ഈ സൗകര്യം ലഭ്യമാണ്. ഇതിനായി സെൻസസിന്റെ ഓൺലൈൻ പോർട്ടൽ സന്ദർശിക്കണം. SE.census.gov.in. ഈ പോർട്ടലിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. സ്വന്തം സ്ഥലം രേഖപ്പെടുത്തുക. കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൂരിപ്പിക്കുക. തുടർന്ന് സബ്മിറ്റ് ചെയ്യുക. ഈ മുഴുവൻ നടപടിക്രമത്തിന് ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ മാത്രമേ വേണ്ടിവരൂ. ഇതിനായി ഒരു ഡോക്യുമെന്റ് പോലും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. വിവരങ്ങൾ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ ഈ ID അവരോട് പറയണം. നിങ്ങൾ നൽകിയ വിവരങ്ങൾ സ്ഥിരീകരിച്ചതിന് ശേഷം അത് സെൻസസിന്റെ ഭാഗമാകും. സുഹൃത്തുക്കളെ, ഇതുവരെ മൊബൈൽ വഴി ആളുകൾ സെൻസസ് പോർട്ടലിൽ വിവരങ്ങൾ നൽകി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങളും ഇതിനായി കുറച്ച് സമയം ചെലവഴിക്കുക. കാരണം രാജ്യത്തിന് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ശരിയായ വിവരങ്ങളും നിങ്ങളുടെ കുടുംബത്തിന്റെ ശരിയായ വിവരങ്ങളും രാജ്യത്തിന്റെ ഭാവിയുടെ കൃത്യമായ ചിത്രം തയ്യാറാക്കാൻ സഹായിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് സെപ്റ്റംബർ 27 എന്ന തീയതി മറ്റൊരു പ്രത്യേക കാരണത്താലും ഏറെ സവിശേഷത നിറഞ്ഞതാണ്. ഇന്ന് സംസ്കാരത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു മഹാനുഭാവന്റെ 100ാം ജന്മവാർഷികമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വഹിന്ദു പരിഷത്തിന്റെ അന്താരാഷ്ട്ര പ്രവർത്തക സമിതി അധ്യക്ഷനായിരുന്ന യശശരീരനായ അശോക് സിംഗാളിനെ കുറിച്ചാണ്. 1900

1926 സെപ്റ്റംബർ 27 ഇതേ ദിവസമാണ് അദ്ദേഹം ആഗ്രയിൽ ജനിച്ചത്. സമൂഹമധ്യത്തിൽ ഒരു തപസ്വിയെ പോലെയാണ് അദ്ദേഹം ജീവിതം നയിച്ചത്. രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ ദിശാബോധത്തിന്റെയും ഊർജത്തിന്റെയും ഫലമാണ് ഇന്ന് അയോധ്യയിൽ നാം കാണുന്ന മഹത്തായ രാമക്ഷേത്രം. ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതം അടുത്തുനിന്ന് കാണുക മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം ഈ ദൗത്യത്തിന്റെ ഭാഗമാകാനും എനിക്ക് അവസരം ലഭിച്ചു. ഇതെന്റെ മഹാഭാഗ്യമായിരുന്നു. ഞാൻ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴും അശോക് അവർകളെ ഇടയ്ക്കിടെ ഓർക്കുന്നത് തികച്ചും സ്വാഭാവികമായിരുന്നു. സുഹൃത്തുക്കളെ, അശോക് അവർകളെക്കുറിച്ച് അധികം ചർച്ച ചെയ്യപ്പെടാത്ത നിരവധി കാര്യങ്ങളുണ്ട്. രാമക്ഷേത്ര പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെ സാമൂഹിക വിവേചനത്തിനും അസമത്വത്തിനുമെതിരെ അദ്ദേഹം വലിയ പോരാട്ടം നടത്തിയിരുന്നു. വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. സഹോദരങ്ങളിൽ മിക്കവരും ഉയർന്ന പദവികൾ അലങ്കരിച്ചവരായിരുന്നു. അദ്ദേഹവും IIT ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ വ്യക്തിയായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം സമൂഹത്തിനും സംസ്കാരത്തിനുമായി തന്റെ ജീവിതം സമർപ്പിച്ചു. ഇതുതന്നെയാണ് മഹാന്മാരുടെ പ്രത്യേകത. ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി വേളയിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാരുടെ പേരിൽ ഞാൻ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നു. ഞാൻ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ആത്മാഭിമാനത്തിന്റെ ഒരു മഹോത്സവത്തോടെയാണ് ഈ വർഷം നമ്മൾ ആരംഭിച്ചത്. ആ മഹോത്സവമായിരുന്നു സോമനാഥ് സ്വാഭിമാൻ പർവ്. ഇന്നേക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പ് 1026 മുഹമ്മദ് ഗസ്നി ആദ്യമായി സോമനാഥ ക്ഷേത്രം തകർത്തു. എന്നാൽ സോമനാഥ് ക്ഷേത്രത്തെ തകർത്ത് ഭാരതത്തിന്റെ സ്വത്വം തുടച്ചു നീക്കാൻ വന്നവർക്ക് ഇന്ന് യാതൊരു അടയാളവുമില്ല. അതേസമയം സോമനാഥ ക്ഷേത്രം ഇന്നും വിശാലമായ കടൽ തീരത്ത് അതിന്റെ പൂർണ്ണ പ്രൗഢിയോടെ ഭാരതത്തിന് അമരത്വത്തിന്റെ ആശീർവാദം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വർഷം അഭിമാനത്തോടെ സോമനാഥ് സ്വാഭിമാൻ പർവ് ആഘോഷിച്ചത്. സുഹൃത്തുക്കളെ, ഇന്ന് മൻ കി ബാത്തിൽ ഈ വിഷയം ഞാൻ വീണ്ടും പറയുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. 1026 ഗസ്നി സോമനാഥ് ക്ഷേത്രം തകർത്ത അതേ വർഷം തന്നെ ഗുജറാത്തിലെ മോഢേരയിലെ പ്രശസ്തമായ സൂര്യക്ഷേത്രവും ആക്രമിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്തു. അതായത്, മോഢേര ക്ഷേത്രം തകർക്കപ്പെട്ടിട്ടും ഇപ്പോൾ 1000 വർഷം പൂർത്തിയാകുകയാണ്. അന്ന് ആ ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞിട്ട് വെറും 1 വർഷം മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. 1025 രാജാവ് ഭീമദേവ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. സുഹൃത്തുക്കളെ, ആ കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയും വലിയൊരു ആക്രമണത്തിൽ സോമനാഥ ക്ഷേത്രം പോലെയുള്ള വലിയൊരു വിശ്വാസ കേന്ദ്രം തകർക്കപ്പെട്ടു. പല സ്ഥലങ്ങളിലും പിന്നെയും ആക്രമണങ്ങൾ നടന്നു. ഈയൊരു സാഹചര്യത്തിൽ ഏതൊരു സമൂഹത്തിന്റെയും ഭരണകൂടത്തിന്റെയും ആത്മവിശ്വാസം തകരാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ രാജാവ് ഭീമദേവ് 1 ഗസ്നിയെ നേരിടുക മാത്രമല്ല ചെയ്തത്. കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ മോഢേര സൂര്യക്ഷേത്രം പുനർനിർമ്മിക്കുകയും ചെയ്തു. ഈ അതിജീവനശേഷി കൊണ്ടുതന്നെയാണ് സോമനാഥ ക്ഷേത്രം പലതവണ തകർക്കപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടത്. സുഹൃത്തുക്കളെ, പിൽക്കാലത്തും മോഢേര സൂര്യക്ഷേത്രത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിച്ചില്ല. പിന്നീട് അലാവുദ്ദീൻ ഖിൽജിയും ഒരു തവണ വാസ്തുകലയ്ക്ക് പ്രസിദ്ധമായ ഈ ക്ഷേത്രം വീണ്ടും തകർത്തു. എന്നാൽ സുഹൃത്തുക്കളെ, ഭാരതീയരായ നമ്മൾ സൂര്യനെ ആരാധിക്കുന്നത് വാസ്തുവിലൂടെയും ക്ഷേത്രങ്ങളിലൂടെയും മാത്രമല്ല, നമ്മുടെ സൂര്യാരാധനയ്ക്ക് മറ്റൊരർത്ഥവുമുണ്ട്. പ്രകാശം, ഊർജം, ശാസ്ത്രം, നൈരന്തര്യം എന്നിവയിൽ നിന്ന് പ്രചോദനം നേടുക എന്നതും ഇതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മോഢേര ഇന്ന് സൂര്യക്ഷേത്രത്തിന്റെ പേരിൽ മാത്രമല്ല അറിയപ്പെടുന്നത്. ഗുജറാത്തിലെ ഈ ഗ്രാമം രാജ്യത്തെ ആദ്യത്തെ സോളാർ വില്ലേജായി മാറിയിരിക്കുകയാണ്. ഇന്ന് മോഢേര പൂർണ്ണമായും സൗരോർജത്തിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഈ ഗ്രാമം സസ്റ്റൈനബിലിറ്റിയുടെ ഒരു മികച്ച ഉദാഹരണവും രാജ്യത്തിന് മുന്നിൽ വച്ചിരിക്കുകയാണ്. സഞ്ചാരികൾക്കായി മോഢേരയിൽ നിരവധി ആകർഷണങ്ങളും സൗകര്യങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ജനുവരിയിൽ മകരസംക്രാന്തിക്ക് ശേഷം അവിടെ മോഢേര നൃത്ത മഹോത്സവം സംഘടിപ്പിക്കാറുണ്ട്. ഇതിൽ ഭാരതത്തിന്റെ സാംസ്കാരിക ശാസ്ത്രീയ നൃത്തങ്ങളുടെ അത്ഭുതകരമായ അവതരണമാണ് നടക്കുന്നത്.

നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും മോഡേര സന്ദർശിക്കണം. ഈ അഭിമാനകരമായ പൈതൃകം നേരിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, ഭൂതകാലവുമായുള്ള നമ്മുടെ ബന്ധം ഇന്നും വളരെ സജീവമാണ്. അതിന് പിന്നിൽ അതിനെ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ സമർപ്പണവും പരിശ്രമവുമുണ്ട്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലുള്ള മനപ്പാറയിൽ ഇത്തരമൊരു വ്യത്യസ്തമായ ശ്രമം നടക്കുകയാണ്. ഒരു കോളേജിലെ തമിഴ് പഠന വിഭാഗത്തിലെ എ സെൽവരാജാണ് ഈ പ്രവർത്തനം മുന്നോട്ടു നയിക്കുന്നത്. ഒരു ലെക്ചറിനിടെ തൻ്റെ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ചില പുരാതന പ്രതിമകളെക്കുറിച്ച് അദ്ദേഹത്തിന് വിവരം ലഭിച്ചു. ഈ വിഷയത്തിൽ ചർച്ച നടത്തിയ ശേഷം അദ്ദേഹം ഒരു ഫീൽഡ് വിസിറ്റ് ആസൂത്രണം ചെയ്തു. ഈ സന്ദർശനത്തിനിടെ അദ്ദേഹത്തിന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി പ്രതിമകളും പുരാതന ക്ഷേത്രങ്ങളും കണ്ടെത്താനായി. ഭൂതകാലവുമായി ബന്ധപ്പെടാനുള്ള വളരെ രസകരമായ ഒരു ശ്രമമാണിത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ പൈതൃകത്തെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ കഴിയും. രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്താവുന്നതാണ്. നമ്മുടെ ചരിത്രത്തെ അടുത്തറിയാനും മനസ്സിലാക്കാനും ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് അവസരം നൽകുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒക്ടോബർ 2 വരികയാണ്, ബാപ്പുജിയുടെ ജന്മദിനം. ബാപ്പുജി നമുക്ക് അനേകം ജീവിത മന്ത്രങ്ങൾ പ്രദാനം ചെയ്തു. അതിലൊന്നാണ് ശുചിത്വം. നമ്മുടെ ചുറ്റുപാടുകളിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനം നൽകുന്നതും നമ്മുടെ ആവേശം വർദ്ധിപ്പിക്കുന്നതുമാണ്. സോഷ്യൽ മീഡിയയിലും ഇത്തരം ചിത്രങ്ങളും വീഡിയോകളും റീൽസും പലപ്പോഴും നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാറുണ്ട്. അടുത്തിടെ ഇത്തരം നിരവധി പ്രവർത്തനങ്ങൾ ഞാൻ കാണാനിടയായി. മധ്യപ്രദേശിലെ ചില യുവാക്കൾ നദി വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ചെറിയ ശ്രമത്തോടൊപ്പം നാട്ടുകാർ മുഴുവൻ ചേരുകയാണ്. അതുപോലെ ആന്ധ്രാപ്രദേശിൽ യുവാക്കൾ പഴയ കുളങ്ങളും കിണറുകളും വൃത്തിയാക്കുകയാണ്. ഇതിലൂടെ നമ്മുടെ പുരാതന പൈതൃകങ്ങളെ വീണ്ടും സംരക്ഷിക്കുകയും മനോഹരമാക്കുകയും ചെയ്യുകയാണ്. മുംബൈയിൽ ചില യുവാക്കൾ കടൽ തീരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഓരോ ആഴ്ചയും ഏതെങ്കിലും ഒരു ബീച്ചിൽ 100 യുവാക്കൾ ഒത്തുചേർന്ന് ശുചിത്വ സേവനം നടത്തുകയാണ്. ഇവിടെ ഡൽഹിയിൽ കുട്ടികളും യുവാക്കളും ആളുകളെ മാലിന്യം വേർതിരിച്ച് സൂക്ഷിക്കാനും ചുറ്റുപാടുകൾ വൃത്തിയായി നിലനിർത്താനും ബോധവൽക്കരിക്കുന്നു. പശ്ചിമബംഗാളിൽ യുവ വിദ്യാർത്ഥികൾ പ്രദേശവാസികളുമായി ചേർന്ന് പിക്നിക് സ്ഥലങ്ങളിലെ മാർക്കറ്റുകൾ വൃത്തിയാക്കുന്നു. സുഹൃത്തുക്കളെ, ഈ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു സ്വാഭാവികത കാണാം. എവിടെയെങ്കിലും ഒരാൾ തുടക്കം കുറിക്കുന്നു, പിന്നീട് കുറച്ചുപേർ അദ്ദേഹത്തോടൊപ്പം ചേരുന്നു. അങ്ങനെ ആ കൂട്ടായ്മ വളർന്നു വലുതാകുന്നു. ഇതാണ് ജനപങ്കാളിത്തം. ബാപ്പുവിനുള്ള നമ്മുടെ ഏറ്റവും മനോഹരമായ ആദരാഞ്ജലിയും ശുചിത്വം തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാം പരിസ്ഥിതിയെ സംരക്ഷിക്കുമ്പോൾ മരങ്ങളെയും ചെടികളെയും ജീവജാലങ്ങളെയും മാത്രമല്ല ആവാസ വ്യവസ്ഥയെ ആകമാനം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഈ വികാരത്തെ വളരെ മനോഹരമായി മുന്നോട്ടു വയ്ക്കുകയാണ്. സുഹൃത്തുക്കളെ, അസമിൽ സൊനായ് രൂപായ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. ഒരു കാലത്തിവിടം ആനകളുടെ വിഹാര കേന്ദ്രമായിരുന്നു. എന്നാൽ ക്രമേണ വനഭൂമിയിലേക്കുള്ള മനുഷ്യരുടെ കടന്നുകയറ്റം വർദ്ധിച്ചതോടെ ആനകൾ ഈ പ്രദേശത്ത് നിന്ന് അകന്നുപോയി. 3 മുമ്പ് ഈ ഭൂമിയെ കയ്യേറ്റങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. ഇപ്പോൾ അതിൻ്റെ അത്ഭുതകരമായ ഫലങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആനകൾ വീണ്ടും ഇവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. വർഷങ്ങളായി ആനകളുടെ സാന്നിധ്യം ഇല്ലാതിരുന്ന ഈ പ്രദേശത്ത് ഇന്ന് വീണ്ടും ആനക്കൂട്ടങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. സുഹൃത്തുക്കളെ, അസമിൽ തന്നെ മറ്റൊരു മനോഹരമായ ശ്രമവും നടന്നിട്ടുണ്ട്. ഈ പ്രയത്നം വളരെ ചെറിയൊരു ജീവിയായ പിക്മി ഹോഗിനെ സംരക്ഷിക്കാനുള്ളതാണ്. ഒരു കാലത്ത് ഈ ജീവിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരുന്നു. അന്ന് വെറും 6 പിക്മി ഹോഗുകളുമായി ഒരു കൺസർവേഷൻ പ്രോഗ്രാം ആരംഭിച്ചു. അവയെ വീണ്ടും കാട്ടിലേക്ക് തിരിച്ചുകൊണ്ടുപോയി. അവയുടെ വാസസ്ഥലമായ ഗ്രാസ്ലാൻഡും സംരക്ഷിച്ചു. ഇന്ന് ഈ പ്രോഗ്രാമിന്റെ ഫലമായി പിക്മി ഹോഗുകളുടെ എണ്ണം 190 വർദ്ധിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം അതിനെ സംരക്ഷിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. പലപ്പോഴും നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ അതേ പ്രകൃതി തന്നെ നമ്മുടെ ജീവിതത്തിന് താങ്ങായി മാറുന്നു.

പശ്ചിമബംഗാളിലെ സുന്ദർബനിൽ ചില സ്ത്രീകൾ ഈ ബന്ധത്തിന്റെ പ്രചോദനകരമായ ഉദാഹരണം സൃഷ്ടിക്കുകയാണ്. ഝാർഖാലിയിലെ ഈ സ്ത്രീകൾ കണ്ടൽക്കാടുകൾ നട്ടുവളർത്തുകയാണ്. ഇവരിൽ ഭൂരിഭാഗം പേരുടെയും ഭർത്താക്കന്മാർ ടൈഗർ അറ്റാക്കിൽ മരണപ്പെട്ടവരാണ്. ഭർത്താവിനെ നഷ്ടപ്പെട്ടതിന് ശേഷം സുന്ദർബൻ തന്നെയാണ് ഇവർക്ക് ഉപജീവനത്തിന് താങ്ങായത്. അവർ നട്ടുപിടിപ്പിച്ച കണ്ടൽക്കാടുകൾ ഇന്ന് ഗ്രാമങ്ങൾക്ക് ഒരു പ്രകൃതിദത്ത സുരക്ഷാ കവചമായി മാറുകയാണ്. ഇവ നട്ടുപിടിപ്പിച്ചതിലൂടെ ഈ സ്ത്രീകൾക്ക് വരുമാനവും ലഭിക്കുന്നു. സുഹൃത്തുക്കളെ, നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാം, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ആദരിക്കാം, അതിൻ്റെ വൈവിധ്യം കാത്തുസൂക്ഷിക്കാം. ഇങ്ങനെയുള്ള നമ്മുടെ ഓരോ ശ്രമവും ഭാവി തലമുറകളോടുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കൾ ലഹരിക്കെതിരായും ഡ്രഗ്സിനെതിരായും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. യുവാക്കൾ സ്വയം ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കുമെന്നും ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നശാമുക്ത് യുവ അഭിയാൻ എന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമായാണ് നടക്കുന്നത്. ഈ ക്യാമ്പയിൻ 100 ആഴ്ച നീണ്ടു നിൽക്കും. ഇതിൽ മൈ ഭാരത് വോളണ്ടിയേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. NSSമായി ബന്ധപ്പെട്ട നമ്മുടെ യുവാക്കളും ഇതിൻ്റെ ഭാഗമാണ്. സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഇതോടൊപ്പം ചേർന്നിട്ടുണ്ട്. നിരവധി സാമൂഹിക ആത്മീയ സംഘടനകളും ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാജ്യത്തുടനീളം 1000 കണക്കിന് പ്രതിജ്ഞാ ചടങ്ങുകളും ബോധവൽക്കരണ പരിപാടികളും നടന്നു. സുഹൃത്തുക്കളെ, ഈ ക്യാമ്പയിനിൽ എനിക്ക് പ്രത്യേകമായി ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. ലഹരിമുക്തിയുടെ സന്ദേശം. നമ്മുടെ യുവാക്കൾ സ്വന്തം ഭാഷയിലും സ്വന്തം രീതിയിലും ഈ സന്ദേശം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മൻ കി ബാത്തിലും യുവ സുഹൃത്തുക്കളോട് അവരുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ഈ ക്യാമ്പയിൻ്റെ ഭാഗമാകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. 1000കണക്കിന് യുവാക്കൾ ഈ ആഹ്വാനം ഏറ്റെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. മൈ ഭാരതിൽ ആൻഡം, സ്ലോഗൻ റൈറ്റിംഗ്, തെരുവ് നാടകം തുടങ്ങിയ വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ യുവാക്കൾ നശാമുക്ത് യുവ എന്ന ഹാഷ്ടാഗിനോടൊപ്പം അവരുടെ ക്രിയേറ്റീവ് കണ്ടന്റ് പങ്കുവയ്ക്കുകയാണ്. അതായത്, സന്ദേശവും യുവാക്കളുടേതാണ്, മാധ്യമവും യുവാക്കളുടേതാണ്, ആ സന്ദേശം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജവും യുവാക്കളുടേതാണ്. വരും ദിവസങ്ങളിൽ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഹെൽത്ത് ചെക്കപ്പ്, ധ്യാന ക്യാമ്പുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങളും നടക്കും. സുഹൃത്തുക്കളെ, ഉടൻ തന്നെ നമ്മുടെ നിരവധി ആഘോഷങ്ങളും ഉത്സവങ്ങളും വരാനിരിക്കുകയാണ്. ഇത്തവണ ഉത്സവങ്ങളുടെ സന്തോഷത്തിനിടയിലും നമുക്ക് ചുറ്റുവട്ടത്തേക്കും ഒന്ന് ശ്രദ്ധിക്കാം. ഏതെങ്കിലും യുവാവ് തെറ്റായ ശീലത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവനോട് സംസാരിക്കാം. ആരെങ്കിലും ലഹരിയിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുകയാണെങ്കിൽ അവന് പിന്തുണ നൽകാം. ലഹരിമുക്ത യുവത്വം, വികസിത ഭാരതം എന്ന പ്രതിജ്ഞ നമുക്ക് എല്ലാവർക്കും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകാം. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചെങ്കോട്ടയിൽ നിന്ന് ഞാൻ ഇത്തവണ സ്പോർട്സിനായി ടാലന്റ് ഹണ്ട് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരുന്നു. ഭാരതം തുടർച്ചയായി മികച്ച പ്രകടനം നടത്തണമെങ്കിൽ ഗ്രാമങ്ങളിലും ചെറിയ പട്ടണങ്ങളിലുമെത്തി സ്പോർട്ടിംഗ് ടാലന്റ് കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഇതിനായി സ്വയം സമർപ്പിച്ച നിരവധി ആളുകളുമുണ്ട്. ടാലന്റ് കണ്ടെത്തുകയും അവരെ പരിശീലിപ്പിച്ച് വളർത്തുകയും ചെയ്യുക എന്നതാണ് അവരുടെ പാഷൻ. നമ്മുടെ പഞ്ചാബിൽ ഇതേ പ്രവർത്തനമാണ് രാജീന്ദർ സിംഗ് ചെയ്യുന്നത്. രാജീന്ദർ സിംഗിന്റെ പേരിനൊപ്പം സീനിയർ എന്ന വാക്കും ചേർന്നിട്ടുണ്ട്. 1980 ഒളിമ്പിക്സ് ഹോക്കിയിൽ ഗോൾഡ് മെഡൽ നേടിയ ടീമിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. 1982 വേൾഡ് കപ്പിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. 2001 ഭാരതം ആദ്യമായി മെൻസ് ജൂനിയർ വേൾഡ് കപ്പ് കിരീടം നേടി. 2003 രാജ്യം സീനിയർ ഏഷ്യാ കപ്പ് ടൈറ്റിലും സ്വന്തമാക്കി. ഈ 2 ടൂർണമെന്റുകളിലും അദ്ദേഹം കോച്ച് എന്ന നിലയിലാണ് പ്രവർത്തിച്ചത്. ഇപ്പോൾ റൗണ്ട് ഗ്ലാസ് ഹോക്കി അക്കാഡമിയിലൂടെ അദ്ദേഹം തന്റെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി ഗ്രാമങ്ങളിൽ പുതിയ ഹോക്കി ആസ്ട്രോ ടർഫ് മൈതാനങ്ങൾ ഒരുക്കുകയാണ്. കോച്ചിംഗ് സൗകര്യങ്ങൾ കുറവുള്ള ഗ്രാമങ്ങളിൽ നിന്ന് കുട്ടികളെ കണ്ടെത്തുക എന്നതാണ് രാജീന്ദറിന്റെ ഫോക്കസ്. അദ്ദേഹത്തിന്റെ ഇത്തരം ശ്രമങ്ങളിലൂടെ നിരവധി താരങ്ങൾ രാജ്യത്തിന്റെ ജൂനിയർ സീനിയർ തലങ്ങളിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കുകയാണ്. രാജീന്ദർ സിംഗിന്റെ ഈ സമർപ്പണ മനോഭാവത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല.

പ്രിയപ്പെട്ട നാട്ടുകാരെ, നെല്ലിക്ക നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. മിക്ക വീടുകളിലും നെല്ലിക്ക ഉപയോഗിച്ചുള്ള അച്ചാറും ജാമും ഉപയോഗിക്കാറുണ്ട്. മിക്കവാറും എല്ലാവർക്കും നെല്ലിക്ക ജ്യൂസ് ഇഷ്ടമാണ്. ശീതകാലത്ത് ചവനപ്രാശവും നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ പ്രധാന ഭാഗമാകാറുണ്ട്. നമ്മുടെ കാരണവന്മാർ തലമുറകളായി നെല്ലിക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, അതേ നെല്ലിക്കയാണ് ഇന്ന് ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡിൽ പുതിയ സാധ്യതകൾ തുറക്കുന്നത്. പ്രതാപ്ഗഡും നെല്ലിക്കയും തമ്മിലുള്ള ബന്ധം വളരെ പഴയതാണ്. തലമുറകളായി ഇവിടത്തെ കർഷകർ നെല്ലിക്ക കൃഷി ചെയ്തു വരുന്നു. നെല്ലിക്ക പ്രതാപ്ഗഡിന് ശക്തമായൊരു പ്രതിച്ഛായ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അതേ പഴയ പ്രതിച്ഛായ ഇവിടത്തെ കർഷകർക്കും സ്ത്രീകൾക്കും പുതിയ അവസരങ്ങൾ ഒരുക്കുകയാണ്. ഒൺ ഡിസ്ട്രിക്ട് ഒൺ പ്രോഡക്റ്റ് അഥവാ ODOP പദ്ധതിയിലൂടെ ഇവിടെ നെല്ലിക്കയുമായി ബന്ധപ്പെട്ട പ്രാദേശിക സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട്. ഇന്ന് പ്രതാപ്ഗഡിൽ നെല്ലിക്ക പ്രോസസ്സിംഗുമായി ബന്ധപ്പെട്ട ഏകദേശം 100 യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട സ്ത്രീകളും വലിയ പങ്ക് വഹിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സംഘമാണ് ദേവ്ഗഡ് കമാസി ഗ്രാമത്തിലെ സാവിത്രിബായി ഫുലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. ഈ സംഘത്തിലെ സ്ത്രീകൾ നെല്ലിക്ക ഉപയോഗിച്ച് കാൻഡി, ജാം, ജ്യൂസ് എന്നിവ നിർമ്മിക്കുന്നു. ODOP ഭാഗമായി പുതിയ വിപണികളിലേക്കുള്ള പ്രവേശനം വർദ്ധിച്ചതോടെ അവരുടെ വരുമാനവും ഉയർന്നിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഗ്രാമത്തിൽ വിന്ധ്യവാസിനി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുണ്ട്. ഈ സംഘത്തിലെ സ്ത്രീകൾ നെല്ലിക്ക അച്ചാർ, ഡൈജസ്റ്റീവ് പൗഡർ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നു. പ്രോസസ്സിംഗിനായി ഇവർക്ക് മെഷീനറി ലഭിച്ചു, ലോൺ സൗകര്യം ലഭിച്ചു, പ്രാദേശിക വ്യാപാര മേളകളിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിച്ചു. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവരുടെ വരുമാനം ഗണ്യമായി വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിലെ ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ ചില സവിശേഷതകൾ തീർച്ചയായുമുണ്ട്. ചിലയിടത്ത് സവിശേഷമായ ഒരു പഴമുണ്ടാകും, മറ്റൊരിടത്ത് പരമ്പരാഗത കലയുമുണ്ടാകും, വേറൊരിടത്ത് അപൂർവമായ ഒരു കഴിവുണ്ടാകും. ഒൺ ഡിസ്ട്രിക്ട് ഒൺ പ്രോഡക്റ്റ് എന്നത് ഇത്തരം സവിശേഷതകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ക്യാമ്പയിനാണ്. നമ്മുടെ ഗ്രാമങ്ങളുടെയും ചെറിയ നഗരങ്ങളുടെയും ഈ സവിശേഷത പ്രാദേശിക വിപണിയിൽ മാത്രം ഒതുങ്ങരുത് എന്നതാവണം നമ്മുടെ ദൗത്യം. അത് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും എത്തണം, അതോടൊപ്പം ലോക വിപണികളിൽ വരെ എത്തണം. ഇതിലൂടെ വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിനും ശക്തി ലഭിക്കുന്നു. രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രചോദനവും ഇതിലൂടെ ലഭിക്കുന്നു. വരാനിരിക്കുന്ന ഉത്സവങ്ങളിലും വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രം നമ്മൾ ഒരിക്കലും മറക്കരുത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സെപ്റ്റംബർ മാസം പോഷകാഹാരക്കുറവിനെതിരായ പോരാട്ടത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. പോഷൺ മാസത്തിൽ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട ആളുകളും സ്ഥാപനങ്ങളും ഈ മഹത്തായ പ്രവർത്തനത്തിനായി ഒന്നിച്ചു ചേരുന്നു. പോഷകാഹാരക്കുറവിനെ നേരിടുന്നതിനായി ഈ വർഷം നിരവധി പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഛത്തീസ്ഗഡ് ഹർ ഘർ മുംഗ ഘർ ഘർ മുംഗ എന്ന ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. പോഷകസമൃദ്ധമായ മുരിങ്ങ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഗുജറാത്തിലും വാങ്കി സ്പർദ്ധ, അതായത് മില്ലറ്റ്സ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വിഭവങ്ങളുടെ ഒരു കോമ്പറ്റീഷൻ ആരംഭിച്ചിട്ടുണ്ട്. വില കുറഞ്ഞതും പോഷകസമൃദ്ധവുമായ പ്രാദേശിക ഭക്ഷണ രീതികൾക്ക് പ്രോത്സാഹനം നൽകുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതുവരെ 200,000-ത്തിലധികം ആളുകൾ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്രയും ഈ മേഖലയിൽ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ ടീച്ചേഴ്സ്, അംഗനവാടി പ്രവർത്തകർ, മാതാപിതാക്കൾ എന്നിവരും ബോധവൽക്കരണ ക്യാമ്പയിനുകളിൽ പങ്കെടുക്കുന്നു. മിസോറാമിലും ഈ വർഷം ആളുകൾ ഒരുമിച്ച് ചേർന്ന് പോഷൺ വാടികകളുടെ പരിശീലനത്തിനായി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. മിസോ സമൂഹത്തിലെ തലോമട്ട്യന എന്ന പാരമ്പര്യത്തിനനുസൃതമായാണ് ഇത് നടക്കുന്നത്. നിസ്വാർത്ഥ സേവനത്തിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും എപ്പോഴും മുന്നിൽ നിൽക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ്. അംഗനവാടി കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായ എല്ലാവരെയും കുറിച്ചും എനിക്ക് അഭിമാനമുണ്ട്. ഈ അംഗനവാടി കേന്ദ്രങ്ങൾ ഇപ്പോൾ പോഷൺ ട്രാക്കർ സംവിധാനവുമായി ഡിജിറ്റലായി ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 9 കോടി ഗുണഭോക്താക്കൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതിലൂടെ കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും മികച്ച പരിചരണം നൽകാൻ സാധിക്കുന്നു. പോഷകാഹാരക്കുറവിനെ

0: എതിരായ ഈ പോരാട്ടം ഇതേ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തെ പൂർണ്ണമായും പോഷകാഹാരക്കുറവിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ഈ മാസം നമ്മൾ ഭക്തിയോടും ആവേശത്തോടും കൂടി ഗണേശോത്സവം ആഘോഷിച്ചു. രാജ്യത്തുടനീളം നിറഞ്ഞ ഭക്തിഭാവത്തോടെയാണ് ഗണപതി ബപ്പയെ സ്വീകരിച്ചത്. ഈ പാവനമായ അവസരം ചുറ്റുപാടും സന്തോഷവും ഉല്ലാസവും നിറയ്ക്കുന്നു. സുഹൃത്തുക്കളെ, വിഘ്നഹരനായ ഭഗവാൻ ശ്രീഗണേശൻ ജ്ഞാനം, ബുദ്ധി, ശുഭകാര്യങ്ങളുടെ ആരംഭം എന്നിവയുടെ പ്രതീകമാണ്. അദ്ദേഹത്തോടുള്ള അഗാധമായ ഭക്തി ഭാരതത്തിൽ മാത്രമല്ല ഉള്ളത്. ഉദാഹരണമായി പൗന്തൻ തീർഖാനോനെ കുറിച്ച് പറയാം. അദ്ദേഹം തായ്ലൻഡുകാരനാണ്. തായ്ലൻഡിൽ ശ്രീഗണേശ ഭഗവാനെ ഫ്രാഫിക്കാനത്ത് എന്ന രൂപത്തിലാണ് ആരാധിക്കുന്നത്. അദ്ദേഹത്തിന് 19 വയസ്സുള്ളപ്പോൾ പിതാവ് ശ്രീഗണേശ ഭഗവാന്റെ ഒരു ചിത്രം സമ്മാനിച്ചു. അതോടെയാണ് അദ്ദേഹത്തിൽ അത്ഭുതകരമായ ഭക്തി ഉണർന്നത്. ശ്രീഗണേശനുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം 4 പതിറ്റാണ്ടിലേറെ സമയം ചെലവഴിച്ചു കഴിഞ്ഞു. ഭാരതവും നേപ്പാളും ഉൾപ്പെടെ ഏഷ്യയിലെ നിരവധി രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു കഴിഞ്ഞു. മഹാരാഷ്ട്രയുമായി അദ്ദേഹത്തിന് പ്രത്യേകമായൊരു അടുപ്പമുണ്ട്. അഷ്ടവിനായക പാരമ്പര്യത്തെക്കുറിച്ച് അറിഞ്ഞതിനു ശേഷം അദ്ദേഹം പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശ്രമങ്ങളിലൂടെ തായ്ലൻഡിലെ ഭക്തർക്കിടയിലും അഷ്ടവിനായക യാത്ര ഏറെ ജനപ്രിയമായി. 2002 വടക്കൻ തായ്ലൻഡിലെ ചിയാങ് മായിയിൽ അദ്ദേഹം ഗണേശ ഹിമാൽ മ്യൂസിയം സ്ഥാപിച്ചു. ഇന്ന് ആ മ്യൂസിയത്തിൽ 10,000-ൽ ഗണേശ പ്രതിമകളുണ്ട്. ഭാരതത്തിലേക്ക് വരാൻ കഴിയാത്ത ഭക്തർക്കായി അഷ്ടവിനായക പ്രതിമകളും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏകദേശം 10 മണിക്ക് അവിടെ ഗണേശപൂജ നടക്കുന്നു. ഗണപതിയുമായി ബന്ധപ്പെട്ട പ്രത്യേക അവസരങ്ങളിൽ വിവിധ തരം അനുഷ്ഠാനങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. ഭാരതത്തിന്റെ വിശ്വാസവും കലയും സാംസ്കാരിക പാരമ്പര്യങ്ങളും മറ്റു രാജ്യങ്ങളിൽ എങ്ങനെ ജനപ്രിയമാകുന്നു എന്നതിന് ഇത് ഒരു ഉത്തമ ഉദാഹരണമാണ്. ഗണപതി ബപ്പയുടെ അനുഗ്രഹം എല്ലാവരുടെയും മേൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന. സുഹൃത്തുക്കളെ, മൻ കി ബാത്തിന്റെ ഓരോ എപ്പിസോഡിന് ശേഷവും വിവിധ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളുടെ നിരവധി സന്ദേശങ്ങൾ എനിക്ക് ലഭിക്കാറുണ്ട്. ഇതുപോലെ പ്രചോദനം നൽകുന്ന കഥകളും അനുഭവങ്ങളും നിങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന ഇത്തരം നല്ല പ്രവർത്തനങ്ങളെ നിങ്ങൾ അഭിനന്ദിക്കുമ്പോൾ അതിലൂടെ പ്രവർത്തിക്കുന്നവരുടെ ആവേശം കൂടുതൽ വർദ്ധിക്കുന്നു. മൻ കി ബാത് പരിപാടിയിലൂടെ ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്ന രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള ആളുകൾക്കും പ്രചോദനം ലഭിക്കുന്നു. നിങ്ങളുടെ സഹകരണത്തോടെ ഈ യാത്ര ഇതേ രീതിയിൽ നിരന്തരം മുന്നോട്ടു പോകട്ടെ. വരാനിരിക്കുന്ന ഉത്സവങ്ങൾ നിങ്ങൾ സ്വന്തം കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം പൂർണ്ണ സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി ആഘോഷിക്കൂ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഏറെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മൻ കി ബാത്ത്
3: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: Music with Radio Sandhvanam 90.4 FM.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
6: പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. വർഷം 1987 ജൂൺ മാസത്തെ ഒരു തണുത്ത പ്രഭാതം. പുറത്തെ കോരിച്ചൊരിയുന്ന മഴയുടെ സുഖത്തിൽ മൂടി പുതച്ചു കിടന്നുറങ്ങുകയാണ് ഈണങ്ങളുടെ സംവിധായകൻ രവീന്ദ്രൻ മാഷ്. കിടക്കയ്ക്ക് തൊട്ടടുത്ത ടേബിളിലിരുന്ന ലാൻഡ് ഫോൺ ശബ്ദിക്കുന്നു. തണുത്ത വെളുപ്പാൻ കാലത്തിൻ്റെ സുഖത്തിൽ ഉറക്കത്തിലായിരുന്ന രവീന്ദ്രൻ അസ്വസ്ഥതയോടെ ഫോൺ എടുക്കുന്നു. അങ്ങേ തലക്കിൽ സംവിധായകൻ VR ഗോപിനാഥ്. താൻ ഒരുക്കുന്ന പുതിയ പടത്തിന്റെ പാട്ടുകൾക്ക് ഈണങ്ങൾ ഒരുക്കണം. അത് ഈ കൊച്ചു വെളുപ്പാൻ കാലത്താണോ വിളിക്കുന്നത് എന്ന് രവീന്ദ്രൻ ചോദിക്കാൻ തുടങ്ങും മുമ്പേ മാഷിന്റെ മനസ്സ് കണ്ടിട്ടെന്ന പോലെ ഗോപിനാഥ് പറഞ്ഞു, മാഷെ, ഈ സുപ്രഭാതത്തിൽ വിളിക്കാൻ കാരണമുണ്ട്. രഞ്ജിത്തിന്റെ കഥയ്ക്ക് ഞാൻ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പേര് 1 മെയ് മാസപ്പുലരിയിൽ എന്നാണ്. ഇതിൽ കവി P ഭാസ്കരൻ എഴുതിയ പാട്ടിലെ പല്ലവിയുടെ തുടക്കം പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ എന്നാണ്. പടത്തിന്റെ പേരിലും ഗാനത്തിലുമെല്ലാം പുലരിയാണ്. അതുകൊണ്ട് മാഷിന്റെ ഈണത്തിലും സുപ്രഭാതത്തിന്റെ പുലർക്കാലത്തിന്റെ തണുപ്പ് വേണം. അതുകൊണ്ടാ ആ ഫീല് കിട്ടിക്കോട്ടെ എന്ന് കരുതിയ ഈ വെളുപ്പാൻ കാലത്ത് തന്നെ വിളിക്കാമെന്ന് വെച്ചത്. സിനിമ റിലീസാവുന്നു. പടവും പാട്ടുകളും സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. ഗാനം ഹിറ്റായപ്പോൾ പുലർക്കാല സുന്ദര എന്നു തുടങ്ങുന്ന പാട്ടിലെ ചരണത്തിൽ ജീവന്റെ ജീവനിൽ നിന്നും ഒരു അജ്ഞാത ജീമൂന്ന നിർജ്ജരി പോലെ ചിന്തിയ കൗമാര സങ്കല്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി എന്ന വരികൾ. ഗാനാസ്വാദകർക്കൊരു സംശയം, ഇതിൽ എന്താണ് ജീമൂത നിർജ്ജരി എന്ന വാക്കിന്റെ അർത്ഥം? ജീമൂതം എന്നതിന് പർവ്വതമെന്നും മേഘമെന്നും അർത്ഥങ്ങളുള്ളതാണ് ഈ കുഴപ്പത്തിന് കാരണമായത്. നിർജ്ജരി എന്നാൽ നദി, ജലപ്രവാഹം എന്നൊക്കെ അർത്ഥം. ജീമൂത നിർദ്ധരി പർവ്വതത്തിൽ നിന്നുദ്ഭവിച്ച് താഴേക്കൊഴുകുന്ന നദിയാണോ അതോ മേഘത്തിൽ നിന്നും പൊഴിയുന്ന മഴയാണോ എന്നതായിരുന്നു സംശയം. അവസാനം കവി P ഭാസ്കരൻ തന്നെ സന്ദേഹ നിവാരണം നടത്തി. ഒരു പർവ്വതത്തിൽ എവിടെ നിന്നെന്നറിയാതെ ഉത്ഭവിച്ച് താഴോട്ടൊഴുകുന്ന നദി പോലെ നായികയുടെ കൗമാരത്തിൽ നായികയുടെ ജീവന്റെ ഉള്ളിൽ നിന്ന് എവിടെ നിന്നെന്നറിയാതെ മോഹന കൗമാര സ്വപ്നങ്ങളുടെ ധാരയിൽ നനയവേ സ്വയം മറന്നവൾ പാടി പുലർക്കാലത്ത് ഉറക്കത്തിനും ഉണർവിനും ഇടയ്ക്കുള്ള സുഖാലസ്യത്തിൽ കണ്ട സ്വപ്നത്തിൽ അവൾ ഒരു പൂമ്പാറ്റയായി മാറി പാറി പറക്കുന്നു. കവി പറഞ്ഞു തരുന്നു, ഇവിടെ ജീമൂതം മേഘമല്ല, പർവ്വതമാണ്. അജ്ഞാത എന്ന പ്രയോഗം നോക്കുക. മഴയാണെങ്കിൽ അത് മുകളിൽ മേഘത്തിൽ നിന്നും വരുന്നതാണെന്ന് അറിവുള്ളത് കൊണ്ട് ഉത്ഭവം അജ്ഞാതമാകില്ല, മറിച്ച് പർവ്വതത്തിൽ നിന്നും താഴോട്ടൊഴുകുന്ന നദിയുടെ ഉത്ഭവം ആ പർവ്വതത്തിൽ എവിടെയും ആകാം. അങ്ങനെ അത് അജ്ഞാതം എന്ന വിശേഷണത്തിന് അർഹമാകുന്നു. KS ചിത്ര ആലപിച്ച ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്ന് മാറി.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്ദാരം.

സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്വന്തം ഗാനത്തിന്റെ ചിത്രീകരണം സ്ക്രീനിൽ കണ്ട് കരഞ്ഞു പോയിട്ടുണ്ട് സംഗീത സംവിധായകൻ ജോൺസൺ. വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെ ഗീത് ഹോട്ടലിൽ ഇരുന്ന് ആ അനുഭവം വിവരിക്കവേ അതേ നനവ് വീണ്ടും കണ്ടു ജോൺസൺ മാസ്റ്ററുടെ കണ്ണുകളിൽ. പാട്ടിന് പിറകെയുള്ള യാത്രകളിൽ നിന്ന് ഒരിക്കലും അടർത്തി മാറ്റാനാവാത്ത ഓർമ്മ. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന ഗാനത്തെക്കുറിച്ചാണ് മാഷിന്റെ ഓർമ്മകൾ. ചെയ്ത പാട്ടുകൾ സിനിമയിൽ കണ്ടു വികാരാധീനനാകുന്ന പതിവ് എനിക്കില്ല. ജോൺസൺ മാസ്റ്ററുടെ വാക്കുകൾ. വിഷ്വലുകളുടെ എഡിറ്റിംഗും മറ്റു സാങ്കേതിക കാര്യങ്ങളുമൊക്കെയാകും അപ്പോൾ ശ്രദ്ധിക്കുക. പാട്ട് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നും ചിലപ്പോൾ. എന്നാൽ കിരീടത്തിന്റെ പ്രിവ്യൂവിനിടെ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ആദ്യമായി സ്ക്രീനിൽ കണ്ടപ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു. മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ആത്മസംഘർഷം, എത്ര തീവ്രമായാണ് ആ ഗാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്! തിയേറ്ററിലെ ഇരുട്ടിലിരുന്ന് മനസ്സുകൊണ്ട് നമിച്ചു പോയി ലോഹിതദാസിനെ. ലോഹിയുടെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ആ പാട്ടും ഉണ്ടാവില്ലായിരുന്നല്ലോ. ലോഹിതദാസ് വിവരിച്ചു കൊടുത്ത മറ്റൊരു സിറ്റുവേഷൻ മനസ്സിൽ കണ്ട് സൃഷ്ടിച്ച ഈണമാണതെന്ന് ജോൺസൺ. ഇന്ന് നമ്മൾ കേൾക്കുന്ന മട്ടിലല്ല, കുറെ കൂടെ ഫാസ്റ്റായി ഫോക്ക് ശൈലിയിൽ ചെണ്ടയുടെ ദ്രുതതാളമൊക്കെ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു ഗാനമായിരുന്നു എന്റെ സങ്കല്പത്തിൽ. എന്നാൽ ഈണം മൂളി കേൾപ്പിച്ചപ്പോൾ ലോഹി പ്ലാൻ മാറ്റി. ഇതേ ട്യൂൺ വേഗത കുറച്ച് മെലോഡിയസ് ആക്കി ഒന്ന് പാടിക്കേൾക്കട്ടെ എന്നായി അദ്ദേഹം. ഒരു താരാട്ടിന്റെ ഫീലായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. വീണ്ടും ഈണമൊരുക്കുന്നു ജോൺസൺ. പാട്ട് കേട്ട മാത്രയിൽ ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ജോൺസന്റെ കൈപിടിച്ചു കുലുക്കി തന്റെ സന്തോഷം പങ്കുവെക്കുക കൂടി ചെയ്തു ലോഹിതദാസ്. മതി, നമ്മുടെ പടത്തിലെ സേതുമാധവന്റെ പാട്ടാണിത്. ഈ ഈണത്തിൽ അയാളുടെ മനസ്സിന്റെ വേദനയും വ്യാകുലതകളും ഒറ്റപ്പെടലുകളും എല്ലാം ഉണ്ട്. എന്നിട്ടും ജോൺസന് വിശ്വാസം വന്നില്ല എന്നതാണ് സത്യം. പാട്ട് സന്ദർഭത്തിന് യോജിക്കുമോ എന്ന സംശയം അപ്പോഴും മനസ്സിൽ ബാക്കി നിന്നു. പിറ്റേന്ന് കൈതപ്പുറം വന്ന് ഈണത്തിനൊത്ത് പാട്ടെഴുതി കഴിഞ്ഞ ശേഷമേ ആ ശങ്കയ്ക്ക് തെല്ലൊരു ശമനം വന്നുള്ളൂ. ഉണ്ണിക്കിടാവിന് നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നിയത് ആ വരിയാണെന്ന് ജോൺസൺ. താരാട്ടിന്റെ ഫീലുള്ള പാട്ടാണ് ലോഹിതദാസിനും സംവിധായകൻ സിമിമലയിലിനും വേണ്ടിയിരുന്നത്. സ്വാഭാവികമായും കൈതപ്പുറത്തിന്റെ രചനയിലും നിറഞ്ഞു നിന്നു അതേ ഭാവം. വരികളുടെ ഭാവം ഉൾക്കൊണ്ട് അതീവ ഹൃദ്യമായി തന്നെ പാടി MG ശ്രീകുമാർ. നമുക്ക് കേൾക്കാം ആ വശ്യസുന്ദരമായ അതിമനോഹര ഗാനം.

0: Wake up with rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
1: ഒരിക്കൽ കൂടി നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്താരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. കാമുകിയെ മാറോടണച്ച് ആ കണ്ണുകളിൽ ഉറ്റുനോക്കി പ്രണയപൂർവം മന്ത്രിക്കുന്നു കാമുകനായി അഭിനയിക്കുന്ന നടൻ മോഹൻ. ഓ മൈ ജൂലി ജൂലി, നിന്റെ സ്വപ്നത്തിൻ കൂടിനെത്ര വാതിൽ. വികാരപാരവശ്യത്തോടെ കാമുകിയായ നടി ലക്ഷ്മിയുടെ മറുപടി: ഒരേ ഒരേ ഒരു വാതിൽ. തീർന്നില്ല ആ കിളിവാതിലിൽ ഇപ്പോൾ പടരുന്നത് ഏത് വള്ളി എന്നറിയണം കാമുകന്. ഇക്കിളിവള്ളി എന്ന് കാമുകി, അതിൻ്റെ ചില്ലയിൽ ഇപ്പോൾ പൂത്തത് എന്തൊരു പൂ എന്ന് വീണ്ടും കാമുകൻ. പനിനീർ പൂ എന്ന് കാമുകി. സ്ഥലകാല ബോധം പോലും മറന്ന് ചട്ടക്കാരിയിലെ ശശിയും ജൂലിയുമായി പകർന്നാടുകയാണ് മോഹനും ലക്ഷ്മിയും. അതുവരെ വെള്ളിത്തിരയിൽ കണ്ടിട്ടില്ല അത്രയും വികാരതരളിതമായ ഒരു പ്രണയരംഗം. അഭിനയത്തിൽ മാത്രമല്ല, വയലാർ രാമവർമ്മയുടെ വരികളിലും ദേവരാജൻ്റെ ഈണത്തിലും യേശുദാസ് മാധുരിമാരുടെ ആലാപനത്തിലും ബാലുമഹേന്ദ്രയുടെ ഫ്രെയിമുകളിലുമെല്ലാം നിറഞ്ഞു തുളുമ്പുന്നു പ്രണയം. അതോ കാമമോ? പുതിയൊരു ദൃശ്യാനുഭവമായിരുന്നു മലയാളിക്ക് ചട്ടക്കാരി എന്ന സിനിമ. അന്നത്തെ പുതുതലമുറയുടെ ഹൃദയ വികാരങ്ങളുമായി ഇണങ്ങിച്ചേർന്ന് നിന്ന കഥ. സംവിധാനം, സംഗീതം, പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റ്. കൂട്ടത്തിൽ ജൂലി ഐ ലവ് യു എന്ന പാട്ടിനോട് പ്രത്യേകിച്ചൊരു സ്നേഹമുണ്ട് നടൻ മോഹന്. യേശുദാസിൻ്റെയും മാധുരിയുടെയും ശബ്ദങ്ങളിൽ ആ പാട്ട് കേട്ടാണ് നമുക്ക് പരിചയം. എന്നാൽ ഗാനരംഗത്ത് അഭിനയിച്ച മോഹന്റെ കാതുകളിൽ ഇന്ന് മലയടിക്കുന്നത് മറ്റൊരു ശബ്ദമാണ്, സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്ററുടെ ശബ്ദം. ഷൊർണൂരിലാണ് ഗാന ചിത്രീകരണം. മോഹന്റെ ഓർമ്മ: ദാസേട്ടൻ സ്ഥലത്തില്ലാത്തതിനാൽ പാട്ടിൻ്റെ ഫൈനൽ വേർഷൻ ആയിട്ടില്ല. പകരം സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്റർ പാടി വെച്ച പാട്ടിനൊത്ത് ചുണ്ടനക്കി വേണം ഞങ്ങൾ അഭിനയിക്കാൻ. ഷൊർണൂർ ടി വിയിലിരുന്ന് ബ്രെഡ് ടോസ്റ്ററിൻ്റെ ആകൃതിയിലുള്ള കൊച്ചു ടേപ്പ് റെക്കോർഡറിൽ ഒരു രാത്രി മുഴുവൻ ആ പാട്ട് ആസ്വദിച്ച് കേട്ടത് ഓർമ്മയുണ്ട്. കേട്ടിട്ടും കേട്ടിട്ടും മതിയാകാത്ത പോലെ. എന്തൊരു ഭാവമാധുര്യമാണ് ദേവരാജൻ മാസ്റ്ററുടെ ആലാപനത്തിന്. ഈ ശബ്ദത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന കാവുകനെ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുക എളുപ്പമാവില്ലെന്ന് മനസ്സ് പറഞ്ഞു. മോഹൻ ഓർത്തെടുക്കുന്നു, പിറ്റേന്നാണ് ഷൂട്ടിംഗ്. ദേവരാജൻ മാസ്റ്ററുടെ പ്രണയം വഴിഞ്ഞൊഴുകുന്ന ആലാപനത്തിലൂടെ സ്വയമറിയ

അതെ ഒഴുകുകയായിരുന്നു ഞാൻ യൂട്യൂബിൽ. ആ രംഗമൊന്ന് കണ്ടു നോക്കിയാൽ മതി എൻ്റെ ശരീരഭാഷയുമായി എത്ര ഇഴുകിച്ചേർന്നിരിക്കുന്നു ആ പാട്ടെന്നറിയാൻ. അതേ ഗാനം പിന്നീട് ദാസേട്ടൻ്റെയും മാധുരിയുടെയും ശബ്ദത്തിൽ നാം സിനിമയിൽ കേട്ടു. രണ്ടുപേരും അതീവ ഹൃദ്യമായി തന്നെ പാടി, സംശയമില്ല. എങ്കിലും മാസ്റ്ററുടെ ശബ്ദത്തിലുള്ള പാട്ട് മറക്കാൻ പറ്റില്ല എനിക്ക്. ആവർത്തിച്ച് കേട്ടതാണല്ലോ, വരികൾക്കും വാക്കുകൾക്കും അക്ഷരങ്ങൾക്ക് പോലും മാസ്റ്റർ പകർന്നു നൽകിയ ആർദ്രത അനുഭവം. ചില പാട്ടുകൾക്ക് വല്ലാത്തൊരു മാന്ത്രിക സിദ്ധിയുണ്ട്. മോഹന്റെ വാക്കുകൾ മറക്കാനാവാത്ത ഒരു കാലത്തേക്ക് നമ്മളെ തിരിച്ചു വിളിക്കും അവ. ഇനിയും ഉണ്ടാവില്ലല്ലോ അതുപോലൊരു കാലം എന്നോർക്കുമ്പോഴാണ് സങ്കടം. നമുക്ക് ആസ്വദിക്കാം. ഓ മൈ ജൂലി, ജൂലി, നിന്റെ സ്വപ്നത്തിൻ കൂടിനെത്ര വാതിൽ.

ഗാനമന്ദാരം എന്ന സംഗീത പരിപാടി ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം എല്ലാ ഞായർ ഉച്ചയ്ക്ക് 12 ബുധൻ രാത്രി 8

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ്.

0: മാസം വരെ EMA, അതും സീറോ ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.

0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് കൊല്ലത്ത് മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് രാജ്യം പിന്തുടരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്ന് മൻ കി ബാത്തിൽ നിർദ്ദേശം. മഹാത്മാഗാന്ധിയുടെ മുഖ്യ ആശയമായ ശുചിത്വത്തിന് ഏവരും ജീവിതത്തിൽ മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് പ്രക്രിയയിൽ എല്ലാ പൌരന്മാരും പങ്കാളികളായി ദേശീയ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും ആഹ്വാനം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുതിയ ടൂറിസം മാതൃക സൃഷ്ടിക്കുകയാണ് കേരളം ലക്ഷ്യമിടുന്നതെന്ന് ലോക വിനോദസഞ്ചാര ദിനത്തിൽ മന്ത്രി പി സി വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ക്രിക്കറ്റ് ആവേശത്തിൽ തലസ്ഥാന നഗരി. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഉച്ചയ്ക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. വാർത്തകൾ വിശദമായി. അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ 73-ാം ജന്മദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. നേപ്പാളിൽ മിന്നൽ പ്രളയ ദുരന്ത മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർ സുരേന്ദ്ര ഥാപ്പയ്ക്ക് ഉപരാഷ്ട്രപതിയും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്ന് കൈമാറി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരാപ്പൂർ രാംമോഹൻ നായിഡു, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് എത്തുന്ന ഉപരാഷ്ട്രപതി ബാലരാമപുരത്ത് എസ് യു ടി അക്കാദമിയുടെ ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയാകും. തുടർന്ന് ഡൽഹിക്ക് മടങ്ങും. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് രാജ്യം പിന്തുടരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാലാക്കോട്ട് വ്യോമാക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ഇന്ത്യ നൽകിയ ശക്തമായ പ്രതികരണങ്ങൾ ഇതിന് തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138-ാം പതിപ്പിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് നാളെ 10 വർഷം പൂർത്തിയാക്കുകയാണെന്നും ഭീകരവാദത്തിനെതിരെ രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു ആ നടപടിയെന്നും ശ്രീ മോദി പറഞ്ഞു.
2: ബീത്തെ ഏക് ദശക് മേ ബാലാകോട്ട് കി എയർ സ്ട്രൈക്ക് സെ ലേക്കർ ഓപ്പറേഷൻ സിന്ദൂർ തക് ഭാരത് നെ ബാർ ബാർ യെ സ്പഷ്ട സന്ദേശ് ദിയ ഹൈ കി അഗർ ആതങ്കവാദി ഭാരത് പർ ആഖ് ഉഠായെങ്കേ തോ ഉസ്കാ കരാറാ ജവാബ് ദിയ ജായേഗാ. അബ് ആജ് കാ ഭാരത് ആതങ്കവാദ് കേ ഖിലാഫ് സീറോ ടോളറൻസ് പോളിസി ലേക്കർ ചൽ രഹാ ഹൈ.
1: സെൻസസ് ദേശീയ ഉത്തരവാദിത്തമാണെന്നും സെൻസസ് പ്രക്രിയയിൽ എല്ലാ പൌരന്മാരും പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ 32 കോടിയിലധികം കുടുംബങ്ങളുടെ വിവരങ്ങൾ ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞു. സെൻസസ് പോർട്ടലിലൂടെ ഹിന്ദി ഉൾപ്പെടെ 16 ഭാഷകളിൽ എളുപ്പത്തിൽ വിവരങ്ങൾ നൽകാനാകുമെന്നും രാജ്യത്തിന്റെ കൃത്യമായ ഭാവി ആസൂത്രണത്തിന് ശരിയായ വിവരങ്ങൾ നൽകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം മൻ കി ബാത്തിൽ അഭിപ്രായപ്പെട്ടു.
2: ഗുജറാത്ത് കെ ഹി മോഢേരാ മേ പ്രസിദ്ധ സൂര്യ മന്ദിർ പർ ഭീ ഹംല ഹുവാ താ ഉസേ തോഡാ ഗയാ താ യാനി മോഢേരാ മന്ദിർ വിധ്വംസ് കോ ഭീ ഇസ് സാൽ 1000 സാൽ ഹുയേ ഹൈ ജബ്കി ഉസ് സമയ ഇസ് മന്ദിർ കോ ബനെ സിർഫ് ഏക് ഹി സാൽ ഹുയേ 1025 മേ ഇസ് മന്ദിർ കാ നിർമാണ രാജാ ഭീംദേവ് നേ കരായാ താ.
1: വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അന്താരാഷ്ട്ര പ്രവർത്തക സമിതി അധ്യക്ഷനായിരുന്ന അശോക് സിംഗാളിന്റെ 100-ാം ജന്മവാർഷിക ദിനത്തിൽ പ്രണാമമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ ദിശാബോധത്തിന്റെ ഫലമാണ് ഇന്ന് അയോധ്യയിൽ കാണുന്ന രാമ

0: ക്ഷേത്രമെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. സാമൂഹിക വിവേചനത്തിനും അസമത്വത്തിനും എതിരെ പോരാടിയ വ്യക്തിത്വമായിരുന്നു ശ്രീ അശോക് സിംഗാൾ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യം ഈ വർഷം അഭിമാനത്തോടെ സോമനാഥ് സ്വാഭിമാൻ പർവ് ആഘോഷിച്ചതും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. 1926 ഗസ്നി സോമനാഥ് ക്ഷേത്രം തകർത്ത അതേ വർഷം തന്നെ ആക്രമിക്കപ്പെട്ട ഗുജറാത്തിലെ ചരിത്രപ്രസിദ്ധമായ മോഢേര സൂര്യക്ഷേത്രത്തിന് 1000 വർഷം തികയുന്നതായും അദ്ദേഹം സൂചിപ്പിച്ചു. ഭാരതത്തിന്റെ അതിജീവന ശേഷിയാണ് ക്ഷേത്രങ്ങളെ എന്നും നിലനിർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ ഗ്രാമമായി മാറിയ മോഢേര സുസ്ഥിര വികസനത്തിന് മാതൃകയായി തീർന്നിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. വരാനിരിക്കുന്ന ഉത്സവവേളകളിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന് പ്രാധാന്യം നൽകണമെന്നും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജില്ല ഒരു ഉൽപ്പന്നം വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിനുകൾക്ക് കൂടുതൽ കരുത്തു പകരണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡിൽ നെല്ലിക്ക ഉൽപ്പാദനത്തിലൂടെയും സംസ്കരണത്തിലൂടെയും സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകൾ കൈവരിച്ച സാമ്പത്തിക പുരോഗതി അദ്ദേഹം മൻ കി ബാത്തിൽ എടുത്തുകാട്ടി. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്നും രാജ്യത്തെ ലഹരി മുക്തമാക്കുന്നതിനായി ആരംഭിച്ച 100 ആഴ്ച നീളുന്ന നശാമുക്ത് യുവ അഭിയാൻ ക്യാമ്പയിനിൽ സജീവ പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത യുവത്വം വഴിയാണ് വികസിത ഭാരതം സാധ്യമാകുന്നതെന്നും ആഘോഷവേളകളിൽ തെറ്റായ ശീലങ്ങളിലേക്ക് നീങ്ങുന്ന പുതുതലമുറയെ തിരികെ കൊണ്ടുവരാൻ പരിശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: देश के लाखों युवाओं ने नशे के विरुद्ध ड्रग्स के खिलाफ एक बहुत महत्वपूर्ण संकल्प लिया है. युवाओं ने खुद भी नशे से दूर रहने की प्रतिज्ञा ली है और इस संदेश को दूसरों तक पहुंचाने की जिम्मेदारी भी ली है. ये सब हो रहा है नशा मुक्त युवा अभियान के तहत.
0: സെപ്റ്റംബർ മാസം പോഷകാഹാരക്കുറവിനെതിരെയുള്ള പോരാട്ടത്തിനായി സമർപ്പിച്ചിരിക്കുകയാണെന്നും ഈ മേഖലയിൽ രാജ്യത്തുടനീളം വലിയ മുന്നേറ്റമാണ് നടക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ അംഗൻവാടി കേന്ദ്രങ്ങളെ ഇപ്പോൾ പോഷൻ ട്രാക്കർ ഡിജിറ്റൽ സംവിധാനവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഇതിൽ 9 കോടി ഗുണഭോക്താക്കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കുട്ടികളെയും ഗർഭിണികളെയും പോഷകാഹാരക്കുറവിൽ നിന്ന് മുക്തമാക്കാനുള്ള പോരാട്ടം തുടരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിത മന്ത്രമായ ശുചിത്വത്തിന് ഏവരും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനകരമാണ്. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ മുൻ കേരള ചീഫ് സെക്രട്ടറി ജിജി തോംസന്റെ വെളിപ്പെടുത്തൽ അതീവ ഗൌരവമുള്ളതാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ശുദ്ധിയെപ്പറ്റി ഭരണഘടന തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്നും അങ്ങേയറ്റം സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം. സംസ്ഥാനത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ലോകത്തിന് മുന്നിലെത്തിക്കുന്ന പുതിയ ടൂറിസം മാതൃക സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് ടൂറിസം മന്ത്രി പി സി വിഷ്ണുനാഥ്. സുസ്ഥിരതയും എല്ലാവരെയും ഉൾക്കൊള്ളലും കേരളത്തിന്റെ ടൂറിസം വികസനത്തിന്റെ അടിസ്ഥാന ആശയങ്ങളാണ്. ടൂറിസം സേവന മേഖലയുടെ താഴെത്തട്ടിലുള്ളവർക്കും സേവനങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ ഉറപ്പുവരുത്തുമെന്നും ലോക വിനോദസഞ്ചാര ദിനത്തോടനുബന്ധിച്ചുള്ള ലേഖനത്തിൽ മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് മുഴുവൻ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ലഭ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണം. നാളെ വരെ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കന്യാകുമാരിയിലും സമാനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ സംരംഭകത്വ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായിച്ച പ്രധാനമന്ത്രി മുദ്ര യോജനയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ഈടില്ലാതെ വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 April 8 PM മുദ്ര യോജനയ്ക്ക് തുടക്കമിട്ടത്. രാജ്യത്തെ യുവജനങ്ങളിൽ സ്വയം പര്യാപ്തതയും ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിന് മുദ്ര യോജനയിലൂടെ സാധിക്കുമെന്ന് പദ്ധതിയുടെ 10th വാർഷികത്തിൽ ഗുണഭോക്താക്കളുമായി സംവാദിക്കവേ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: മുദ്രാ യോജന മേരെ ദേശ് കെ നൗജവാനോ കോ അപ്നെ പേരോ പർ ഖഡേ രഹനേ കി ഹിമ്മത് ഔർ ഉൻകാ ഹൗസല ബുലന്ദ് ഹോതാ ചലേ മൈ റോജി റോട്ടി കമാനേ കെ ലിയേ ക്യോ ഭട്കുംഗാ മൈ 10 ലോഗോ കോ റോജി റോട്ടി ദൂംഗാ യേ മിജാജ് പൈദാ കർനാ ഹൈ.
0: ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന

0: പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ആവേശകരമായ മത്സരം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
1: ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പോരാട്ടത്തിന് നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മിന്നും താരങ്ങളെ നേരിട്ട് കാണാനുള്ള ആവേശത്തിലാണ് തലസ്ഥാന ജില്ലയിലെ ക്രിക്കറ്റ് ആരാധകർ. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് ഏകദിന പരമ്പര. മത്സരം സുഗമമായി നടത്തുന്നതിനായി തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും സിറ്റി പോലീസും കേരള ക്രിക്കറ്റ് അസോസിയേഷനും സംയുക്തമായി വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത്.
0: പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് കൊല്ലത്ത് മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയാകും. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് രാജ്യം പിന്തുടരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്ന് മൻ കി ബാത്തിൽ നിർദ്ദേശം. മഹാത്മാഗാന്ധിയുടെ മുഖ്യ ആശയമായ ശുചിത്വത്തിന് ഏവരും ജീവിതത്തിൽ മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് പ്രക്രിയയിൽ എല്ലാ പൌരന്മാരും പങ്കാളികളായി ദേശീയ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും ആഹ്വാനം. സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ പുതിയ ടൂറിസം മാതൃക സൃഷ്ടിക്കുകയാണ് കേരളം ലക്ഷ്യമിടുന്നതെന്ന് ലോക വിനോദസഞ്ചാര ദിനത്തിൽ മന്ത്രി പി സി വിഷ്ണുനാഥ്. സംസ്ഥാനത്ത്
2: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
3: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
2: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.
4: ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സാരിഗമ കാർവ.

0: സഹായം തേടുക. തൊട്ടടുത്തുള്ള ആശുപത്രികളിലോ നിഷ് പോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിലോ ഇതിനാവശ്യമായ സൗകര്യങ്ങളെല്ലാം ലഭ്യമാണ്.
1: നവജാത ശിശുക്കളുടെ കേൾവി പരിശോധനയുടെ ആവശ്യകതയും കേൾവി പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം.
2: ഇപ്പോൾ വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കേരളത്തിലെത്തി. കൊല്ലത്ത് മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. വികസിത ഭാരതം സാധ്യമാക്കാൻ ലഹരിമുക്ത യുവതയുടെ പങ്കാളിത്തം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യക്കെന്നും പ്രധാനമന്ത്രി. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി. സെൻസസിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കി ദേശീയ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും മൻ കി ബാത്തിൽ ആഹ്വാനം. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിര അംഗത്വത്തിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ വാദത്തെ ശക്തമായി പിന്തുണച്ച് റഷ്യ. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ചുവപ്പ് ജാഗ്രതാ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്നുച്ചയ്ക്ക് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കേരളത്തിലെത്തി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്ര വ്യോമയാന മന്ത്രി ശ്രീ കിഞ്ചരാപ്പു രാംമോഹൻ നായിഡു എന്നിവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. കൊല്ലം അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കവേ നേപ്പാളിൽ മിന്നൽ പ്രളയം ദുരന്തം വിധിച്ച മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മാതാ അമൃതാനന്ദമയ്യ മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർക്ക് ഉപരാഷ്ട്രപതിയും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്ന് കൈമാറി. കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ബോട്ടപകടങ്ങളിൽ മരണമടഞ്ഞ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾക്കുള്ള സഹായധനത്തിന്റെ രേഖ, ശസ്ത്രക്രിയ ചികിത്സാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കുള്ള പ്രമാണപത്രങ്ങൾ എന്നിവ ഉപരാഷ്ട്രപതി കൈമാറി. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം ബാലരാമപുരത്ത് എസ് യു ടി അക്കാദമിയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഡൽഹിയിലേക്ക് അദ്ദേഹം മടങ്ങും. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138-ാം പതിപ്പിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാലാകോട്ട് വ്യോമാക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ധൂർ വരെ ഇതിനുള്ള തെളിവാണ്. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് നാളെ 10 വർഷം തികയുമ്പോൾ ഭീകരവാദത്തിനെതിരെയുള്ള നയത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി.
4: സർജിക്കൽ സ്ട്രൈക്കിന്റെ ഡങ്കെ കി ചോട്ട് പർ പൂരി ദുനിയക്ക് സാമനെ ഭാരത് കി ആതങ്ക്വാദ് വിരോധി നീതി ക ഏക് നയ ഉദാഹരണ പ്രസ്തുത കിയാ ഥാ. ബീതെ ഏക് ദശക് മെ ബാലാകോട്ട് കി എയർ സ്ട്രൈക്ക് സേ ലേക്കർ ഓപ്പറേഷൻ സിന്ദൂർ തക് ഭാരത് നെ ബാർ ബാർ യെ സ്പഷ്ട സന്ദേശ് ദിയ ഹൈ കി അഗർ ആതങ്ക്വാദി ഭാരത് പർ ആഖ് ഉഠായെങ്കേ തോ ഉസ്കാ കരാറാ ജവാബ് ദിയ ജായേഗാ.
3: മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിതമന്ത്രമായ ശുചിത്വത്തിന് ഏവരും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനകരമാണ്. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഭാരതം സാധ്യമാക്കാൻ ലഹരിമുക്ത യുവതയുടെ പങ്കാളിത്തം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്നും രാജ്യത്തെ ലഹരി മുക്തമാക്കുന്നതിനായി ആരംഭിച്ച 100 ആഴ്ച നീളുന്ന നശാമുക്ത് യുവ അഭിയാൻ ക്യാമ്പയിനിൽ സജീവ പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതുതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
4: एक बहुत महत्वपूर्ण संकल्प लिया है, नशा मुक्ति का संदेश. हमारे युवा खुद अपनी भाषा में अपने तरीके से इस संदेश को आगे बढ़ा रहे हैं. नशा मुक्त युवा विकसित भारत के इस संकल्प को हम सब मिलकर आगे बढ़ाएं.
3: സെപ്റ്റംബർ മാസം പോഷകാഹാരക്കുറവിനെതിരെയുള്ള പോരാട്ടത്തിനായി സമർപ്പിച്ചിരിക്കുകയാണെന്നും ഈ മേഖലയിൽ രാജ്യത്തുടനീളം വലിയ മുന്നേറ്റമാണ് നടക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ അംഗനവാടി കേന്ദ്രങ്ങൾ ഇപ്പോൾ പോഷൻ ട്രാക്കർ ഡിജിറ്റൽ സംവിധാനവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഇതിൽ 9 കോടി ഗുണഭോക്താക്കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. സെൻസസ് നമ്മുടെയെല്ലാം ദേശീയ ഉത്തരവാദിത്തമാണെന്നും ഇതിനായി കുറച്ചു സമയം ചെലവഴിക്കണമെന്നും മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. എല്ലാവരും തങ്ങളുടെ കുടുംബത്തിന്റെ ശരിയായ വിവരങ്ങൾ നൽകുന്നതിലൂടെ രാജ്യത്തിന്റെ ഭാവിയുടെ കൃത്യമായ ചിത്രം തയ്യാറാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
4: ജനഗണന ഹം സബ്കാ രാഷ്ട്രീയ ദായിത്വ ഹൈ. ദേശ് കെ സബി രാജ്യോ ഓർ കേന്ദ്ര ശാസിത പ്രദേശോ മേ ഇസ്കാ പെഹല ചരണ് ലഗ്ഭഗ് പൂരാ ഹോ ചുക്കാ ഹൈ. ആപ്കി സഹി ജാൻകാരി, ആപ്കെ പരിവാർ കി സഹി ജാൻകാരി, ദേശ് കെ ഭവിഷ്യ കി സഹി തസ്വീർ തയ്യാർ കർനെ മേ മദദ് കർതി ഹൈ.
3: ഗ്രാമങ്ങളിലെയും ചെറിയ പട്ടണങ്ങളിലെയും കായിക പ്രതിഭകളെ കണ്ടെത്തേണ്ടത് രാജ്യത്തിന്റെ തുടർച്ചയായ മികച്ച കായിക പ്രകടനത്തിന് വളരെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. കായിക മേഖലയ്ക്കായി ഇത്തവണ പ്രഖ്യാപിച്ച ടാലന്റ് ഹണ്ട് ക്യാമ്പയിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. രാജ്യത്തെ ഓരോ പ്രദേശത്തിനും ഓരോ സവിശേഷതയുണ്ടെന്നും ഇത്തരം സവിശേഷതകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്യാമ്പയിനാണ് ഒരു ജില്ല ഒരു ഉത്പന്നം എന്നും ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡിലെ പരമ്പരാഗത നെല്ലിക്ക കൃഷിയെയും അതിന്റെ മൂല്യവർദ്ധിത ഉത്പന്നങ്ങളെയും പരാമർശിച്ചുകൊണ്ട് ശ്രീ മോദി പറഞ്ഞു. ഒരു ജില്ല ഒരു ഉത്പന്നം എന്നത് ലോക വിപണികളിൽ വരെ എത്തണമെന്നും ഇതിലൂടെ വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിൻ ശക്തമാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
4: വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് ഇനി വിശേഷതാവോ കോ ആഗേ ബഢാനേ കാ അഭിയാൻ ഹൈ. ഹമാരേ ഗാവ് ഓർ ഛോട്ടേ ഷെഹറോ കി പെഹ്ചാൻ സിർഫ് സ്ഥാനീയ ബാജാർ തക് സീമിത നാ രഹേ, വിദേശ് ഓർ ദൂസരേ ഹിസ്സോ തക് പഹുഞ്ചേ ഓർ ദുനിയാ കേ ബാജാരോ തക് ഭി പഹുഞ്ചേ. ഇസ്സേ വോക്കൽ ഫോർ ലോക്കൽ അഭിയാൻ കോ ഭി ബൽ മിൽതാ ഹൈ. യേ ദേശ് കോ ആത്മനിർഭർ ബനാനേ കി ഭി പ്രേരണാ ദേതാ ഹൈ.
3: രാജ്യം ഈ വർഷം അഭിമാനത്തോടെ സോമനാഥ് സ്വാഭിമാൻ പർവ് ആഘോഷിച്ചതും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. വൈദേശിക ആക്രമണത്തിൽ പലതവണ തർക്കപ്പെട്ടിട്ടും അന്നത്തെ ഭരണകർത്താക്കളുടെ അതിജീവന ശേഷി മൂലമാണ് സോമനാഥ ക്ഷേത്രം വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്തുടനീളം ഈ മാസം ഗണേശോത്സവം ആഘോഷിച്ചതും പ്രധാനമന്ത്രി തന്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ചു. VHP അന്താരാഷ്ട്ര പ്രവർത്തക സമിതി അധ്യക്ഷനായിരുന്ന അശോക് സിംഗാളിന്റെ 100th ജന്മവാർഷിക ദിനത്തിൽ പ്രണാമം അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമൂഹിക വിവേചനത്തിനും അസമത്വത്തിനുമെതിരെ അദ്ദേഹം വലിയ പോരാട്ടം നടത്തിയതായി പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: കേരളത്തിലെ മുഴുവൻ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ചുവപ്പ് ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ തീരങ്ങളിൽ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധനത്തിനും നാളെ വരെ വിലക്കേർപ്പെടുത്തി. തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കന്യാകുമാരിയിലും സമാനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വത്തിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ വാദത്തെ ശക്തമായി പിന്തുണച്ച് റഷ്യ. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് നടത്തിയ പ്രസംഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിനമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന നിലപാടാണ് തങ്ങൾക്കുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷനെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 2015 സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷന് തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 350 നിന്ന് 200,000+ വർദ്ധിച്ചു. 25,000+ തൊഴിലവസരങ്ങളാണ് ഇതുവഴി സൃഷ്ടിക്കപ്പെട്ടത്. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 കളി. മത്സരത്തോടനുബന്ധിച്ച് തലസ്ഥാനത്ത് വിപുലമായ ഗതാഗത പാർക്കിംഗ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോക വിനോദസഞ്ചാര ദിനത്തിൽ രാജ്യത്തെ പൌരന്മാർക്ക് ടൂറിസം മന്ത്രി ഗജേന്ദ്ര ശെഖാവത് ആശംസകൾ നേർന്നു. വിവിധ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര എന്നതിനപ്പുറം തൊഴിൽ, വികസനം, പ്രാദേശിക സമ്പദ്വ്യവസ്ഥ എന്നിവയുടെ അടിസ്ഥാനമാണ് വിനോദസഞ്ചാരമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാന ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥും ആശംസകൾ

0: ായിരുന്നു. കേരളത്തിന്റെ ടൂറിസം വിസ്മയങ്ങൾ അനുഭവിച്ചറിയാനുള്ള സഞ്ചാരികളുടെ ഒഴുക്കിനാകും വരുംകാലം സാക്ഷ്യം വഹിക്കുകയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കേരളത്തിലെത്തി. കൊല്ലത്ത് മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. വികസിത ഭാരതം സാധ്യമാക്കാൻ ലഹരിമുക്ത യുവതയുടെ പങ്കാളിത്തം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യക്കെന്നും പ്രധാനമന്ത്രി. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി. സെൻസസിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കി ദേശീയ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും മൻ കി ബാത്തിൽ ആഹ്വാനം. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വത്തിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ വാദത്തെ ശക്തമായി പിന്തുണച്ച് റഷ്യ. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ചുവപ്പ് ജാഗ്രതാ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. ഇന്ത്യ
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

തണുപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ, പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം, ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ

0: 1 Pradeep Flower Merchant, Velangandi Palliki Samivam, Hospital Road, Kollam. Contact 2763204.
1: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
2: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
1: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
2: അർച്ചന ഫൈനാൻസോ?
1: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന്

0: കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
1: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം ആശ്രമം. കോൺടാക്ട് 9947708997.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

90.4 FM. Stay tuned. അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: బై బై కేల్కు రేడియో శాంతనం 90.4 FM.
1: കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്?

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

സ്വരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനം.

0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ്

0: എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
1: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
1: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
2: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
1: Really, we can grow together.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട്, കൊല്ലം.

കേൾവികളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
5: ഭരണഘടനയും മൗലിക കടമകളും എന്ന ഈ വിഷയത്തെ സംബന്ധിക്കുന്ന പ്രതിപാദ്യത്തിലേക്ക് റേഡിയോ സ്വാന്തനം 90.4 FM-ന്റെ ലോകമെമ്പാടുമുള്ള എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 3 ഉത്കൃഷ്ടങ്ങളായ നിയമസംഹിതകളാണ് Part 3 മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ്, Part 4 DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ, മൂന്നാമതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന നിയമസംഹിതയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതായത് മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ മൗലിക കടമകൾ. 1950 January 26 നിലവിൽ വന്ന ഭരണഘടനയിൽ ഈ 3 വിഭാഗങ്ങളിൽ മൗലിക അവകാശങ്ങൾ മാത്രമേ ഉൾക്കൊള്ളിച്ചിരുന്നുള്ളൂ. ഭരണഘടനയുടെ Part 3 12 മുതൽ 35 അനുച്ഛേദങ്ങളിലായി പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക അവകാശങ്ങൾ ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും ഭരണഘടനാ ദത്തമായി ലഭ്യമായിരിക്കുന്നതും നിയമം വഴി സ്ഥാപിച്ചെടുക്കാവുന്നതും പരമോന്നത നീതിപീഠമായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ നേരിട്ട് സമീപിച്ച് ഉറപ്പുവരുത്തിയെടുക്കാവുന്നതുമായ നിയമങ്ങളാണ്. ഭരണഘടന നിലവിൽ വന്ന് 26 വർഷങ്ങൾക്ക് ശേഷം 1976 42 ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങളും മൗലിക കടമകളും. ഭാരതം ഒരു ക്ഷേമരാഷ്ട്രമായി മാറണമെന്ന ആത്യന്തിക ലക്ഷ്യം നിറവേറ്റുന്നതിന് അനുയോജ്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതിനു വേണ്ടി ഭരണഘടന സ്റ്റേറ്റിനു നൽകുന്ന വിവിധങ്ങളായ ഉപദേശങ്ങളാണ് DPSP അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ. എന്നാൽ ഉപദേശക രൂപത്തിലുള്ള മാർഗനിർദ്ദേശക തത്വങ്ങൾ നിയമം വഴി സ്ഥാപിച്ചെടുക്കാൻ സാധ്യമല്ലതാനും ഇന്നത്തെ പ്രതിപാദ്യ വിഷയം ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മൗലിക കടമകൾ അഥവാ മൗലിക കർത്തവ്യങ്ങളെ സംബന്ധിച്ചാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ സംബന്ധിക്കുന്ന ആമുഖമായി അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. 1975 മുതൽ 77 വരെ ഭാരതത്തിൽ ഏർപ്പെടുത്തിയിരുന്ന ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്ത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി 76 നടത്തിയ 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഭരണഘടനയിൽ പാർട്ട് 4A ഉം 51A അനുച്ഛേദവും കൂട്ടിച്ചേർക്കപ്പെട്ടത്. അങ്ങനെ പുതുതായി ചേർക്കപ്പെട്ട ആർട്ടിക്കിൾ 51A യിലാണ് 10 മൗലിക കടമകൾ അതായത് മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. രാഷ്ട്രത്തിന്റെ സർവതോമുഖവും സമഗ്രവുമായ പുരോഗതിക്ക് വേണ്ടിയും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംസ്കാരവും സംരക്ഷിച്ച് നിലനിർത്തുന്നതിനു വേണ്ടിയും ഓരോ പൗരനും അനുഷ്ഠിക്കേണ്ടതായ കടമകളെ ഓർമ്മിപ്പിക്കാനാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമാക്കിയിരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണഘടനയിലോ അമേരിക്കൻ ഭരണഘടനയിലോ മൗലിക കടമകൾ എന്ന ആശയം കാണാൻ കഴിയില്ല. എന്നാൽ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ആശയങ്ങളും അതിനനുസൃതമായ ഭരണക്രമവും നിലവിലുള്ള രാഷ്ട്രങ്ങളുടെ ഭരണഘടനയിലാണ് ഇത്തരം ആശയങ്ങൾ ഇടം പിടിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഭരണഘടനയിലെ മൗലിക കടമകൾ മുൻപ് നിലനിന്നിരുന്ന സോവിയറ്റ് യൂണിയൻ എന്ന രാഷ്ട്ര സംവിധാനത്തിന്റെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. 1922 രൂപം കൊണ്ട 15

0: റിപ്പബ്ലിക്കുകളുടെ ഒരു രാഷ്ട്രീയ സംവിധാനമായിരുന്നു USSR. എന്നാൽ 1991 നടന്ന വിഘടനത്തിലൂടെ ഈ രാഷ്ട്രീയ സംവിധാനം ഇല്ലാതാവുകയാണ് ഉണ്ടായത്. മൗലിക കടമകൾ ആദ്യമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാഷ്ട്രം കമ്മ്യൂണിസവുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന ജപ്പാൻ ആണെന്നതും ഇവിടെ പ്രത്യേകം പ്രസ്താവ്യമാണ്. 1976 നിയമിക്കപ്പെട്ട സർദാർ സ്വരൺസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക കടമകളെക്കുറിച്ച് പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഭരണഘടന അനുസരിക്കുക, അതിലെ ആശയങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇതാണ് പ്രഥമമായ മൗലിക കടമ. അതായത് ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും ഓരോ പൗരനും ബാധ്യസ്ഥനാണെന്നും ഭരണഘടന അനുസൃതമായി സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, അക്കൗണ്ടന്റ് ജനറൽ, അറ്റോർണി ജനറൽ തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങളോട് ആദരവ് പുലർത്തേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ആദ്യത്തെ മൗലിക കടമ. 1971 നിലവിൽ വന്ന പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്സ് ടു നാഷണൽ ഓണേഴ്സ് ആക്ട് പ്രകാരം ഭാരതത്തിന്റെ ദേശീയ പതാകയോടും ദേശീയ ഗാനത്തോടും ഭരണഘടനയോടും ഭാരതത്തിന്റെ ഭൂപടത്തിനോടും അനാദരവ് കാണിച്ചാൽ അത് ശിക്ഷാർഹമായ കുറ്റകൃത്യമാണ്. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ മൗലിക കടമകൾ നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. ടു ചെറിഷ് ആൻഡ് ഫോളോ ദി നോബിൾ ഐഡിയൽസ് വിച്ച് ഇൻസ്പയർഡ് അവർ നാഷണൽ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം. അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനും പിന്തുടരുകയും ചെയ്യുന്നതിന് ഓരോ പൗരനും കടമയുണ്ട് എന്നതാണ് രണ്ടാമത്തെ മൗലിക കർത്തവ്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രത്യേക നിയമം വഴി നടപ്പിലാക്കാനാവാത്ത ഒരു നിർദ്ദേശമാണിത്. ഈ നിർദ്ദേശത്തിന്റെ കൃത്യതയും സ്പഷ്ടതയും അത്രമേൽ വ്യക്തമല്ല എന്ന് നിയമവൃത്തങ്ങളിൽ വിമർശനങ്ങളും നിലവിലുണ്ട്. മൂന്നാമത്തെ മൗലിക കടമ ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. രാജ്യദ്രോഹ കുറ്റം ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 152 പ്രകാരം ഭാരതത്തിന്റെ പരമാധികാരത്തിനെയും ഐക്യത്തിനെയും അഖണ്ഡതയെയും അപകടപ്പെടുത്തുന്ന പ്രവൃത്തികളെ ക്രിമിനൽ കുറ്റമായി കണ്ട് ശിക്ഷാർഹമാക്കിയിട്ടുണ്ട്. അതേപോലെ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, അതേപോലെ UAPA 2008 എന്ന ഭീകരവിരുദ്ധ നിയമവും ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമെതിരെയുള്ള ഭീകര പ്രവർത്തനങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടിയുള്ളതാണ്. ഈ നിയമങ്ങൾ വഴി മൂന്നാമത്തെ മൗലിക കടമ നടപ്പാക്കാൻ സാധിക്കുന്നതാണ് എന്ന് മനസ്സിലായല്ലോ. നാലാമത്തെ മൗലിക കർത്തവ്യത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ഓരോ പൗരനും രാജ്യത്തിന്റെ സുരക്ഷ സംരക്ഷിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്നും ആവശ്യമുണ്ടായാൽ ദേശീയ സേവനത്തിന് സന്നദ്ധരാകണം എന്നതുമാണ്. ഈ നിർദ്ദേശത്തിലും അവ്യക്തത നിലനിൽക്കുന്നു എന്ന് ചില നിരീക്ഷണങ്ങൾ നിയമവൃത്തങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ദേശസേവന സന്നദ്ധതയും ദേശ സുരക്ഷയുടെ സംരക്ഷണ വ്യഗ്രതയും ഓരോ പൗരനിലും ഉണ്ടാകണം എന്നതാണ് ഈ നിർദ്ദേശത്തിന്റെ താൽപ്പര്യം. മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ വൈവിധ്യങ്ങൾക്കതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യവും പുലർത്തുക, സ്ത്രീകളുടെ അന്തസ്സിന് കോട്ടം വരുന്ന ഒരു പ്രവൃത്തിയിലും ഏർപ്പെടാതിരിക്കുക എന്നീ നിർദ്ദേശങ്ങളാണ് അഞ്ചാമത്തെ മൗലിക കടമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത 84, 85, 86, 87 വകുപ്പുകളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ക്രൂരത സംബന്ധിക്കുന്ന ക്രിമിനൽ കുറ്റകൃത്യങ്ങളെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു. അതേപോലെ ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ലൈംഗിക അതിക്രമങ്ങളെ തടയുന്നതിനുള്ള പോഷ് ആക്ടും കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്ന പോക്സോ ആക്ടും ഒക്കെയും ഈ മൗലിക കടമയുടെ ആശയത്തിന് അനുസൃതമായ നിയമങ്ങളാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിനോടൊപ്പം തന്നെ മതമോ ഭാഷയോ പ്രാദേശിക വ്യത്യാസങ്ങളോ മറ്റു വൈവിധ്യങ്ങളോ അടിസ്ഥാനമാക്കിയുള്ള ഒരു അസമത്വവും രാജ്യത്ത് നിലനിൽക്കാൻ പാടില്ല എന്നും ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. നമ്മുടെ ബൃഹത്തായ പാരമ്പര്യത്തെയും സമ്മിശ്രമായ സംസ്കാരത്തെയും വിലമതിക്കണമെന്നും സംരക്ഷിക്കണമെന്നുമുള്ളതാണ് ആറാമത്തെ മൗലിക കടമ. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ നടപ്പാക്കാൻ പ്രായോഗിക വൈഷമ്യമുള്ള ഒരു നിർദ്ദേശമാണിത്. ഈ മൗലിക കർത്തവ്യത്തിലും അവ്യക്തത ഉള്ളതായാണ് നിയമവൃത്തങ്ങളിലെ നിരീക്ഷണം. നമ്മുടെ ബൃഹത്തായ പാരമ്പര്യത്തെയും സമ്മിശ്രമായ സംസ്കാരത്തെയും വിലമതിക്കണമെന്നും സംരക്ഷിക്കണമെന്നുമുള്ളതാണ് ആറാമത്തെ മൗലിക കടമ. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ നടപ്പാക്കാൻ പ്രായോഗിക വൈഷമ്യമുള്ള ഒരു നിർദ്ദേശമായാണ് ഈ മൗലിക കർത്തവ്യത്തെ നിയമവൃത്തങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്. ഏഴാമത്തെ മൗലിക കടമയിൽ പറഞ്ഞിരിക്കുന്നത് വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയുള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അതിൽ ഉൾപ്പെടുന്ന ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക എന്നതാണ്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ നിയമങ്ങളും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ നിയമങ്ങളും ഒക്കെ പ്രതിപാദിക്കുന്നത് ഈ മൗലിക കടമയിലെ ആശയങ്ങൾ തന്നെയാണ്. നിയമത്തിന്റെ പിൻബലത്തോടെ സ്റ്റേറ്റിന് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന മറ്റൊരു മൗലിക കടമയാണിത്. ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക എന്നതാണ് എട്ടാമത്തെ മൗലിക കടമ. ടു ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രോത്സാഹിപ്പിക്കരുത് എന്ന സന്ദേശമാണ് നൽകുന്നത്. പൊതു സ്വത്ത് സംരക്ഷിക്കുക, സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി. അക്രമം ഉപേക്ഷിക്കുക, അബാൻഡൻ വയലൻസ്. ഇതാണ് അടുത്ത മൗലിക കടമ. ഇത് നിയമത്തിന്റെ പിൻബലമുള്ള ഒരു മൗലിക കടമയാണ്. കോടതി വഴി സ്റ്റേറ്റിന് എൻഫോഴ്സ് ചെയ്യാൻ കഴിയുന്ന ആശയമാണ് ഈ മൗലിക കടമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വ്യക്തിഗതമായും സംഘടിതമായും എല്ലാ മണ്ഡലങ്ങളിലും മികവ് പ്രകടിപ്പിച്ച് രാഷ്ട്രത്തിന്റെ നേട്ടങ്ങളിൽ പങ്കാളികളാവുക എന്നതാണ് പത്താമത്തെ മൗലിക കടമ. ഏതെങ്കിലും നിയമത്തിന്റെ പിൻബലത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു നിർദ്ദേശമല്ലിത്. പരപ്രേരണ കൂടാതെ സ്വമേധയാ പൗരന്മാർ പൗരധർമ്മത്തിന്റെ ഭാഗമായി അനുഷ്ഠിക്കേണ്ട ഒരു കർത്തവ്യമായി മാത്രമേ നമുക്ക് ഈ നിർദ്ദേശത്തെ കാണാൻ കഴിയൂ. 1976 42-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത 10 മൗലിക കടമകളിൽ അറിഞ്ഞിരിക്കേണ്ട പ്രാഥമികമായ ആശയങ്ങളാണ് ഇതെല്ലാം. എന്നാൽ 2002 ഭേദഗതി വഴി 11-ാമതായി ഒരു മൗലിക കടമ കൂടി ഭരണഘടനയിൽ ചേർത്തിട്ടുണ്ട്. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നതാണ് 11-ാമത്തെ മൗലിക കടമ. നമ്മുടെ രാഷ്ട്രത്തിന്റെ സർവതോമുഖമായ പുരോഗതിക്കും വികസനത്തിനും ഭരണഘടനാ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനും രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മഹത്തായ പാരമ്പര്യത്തിന്റെയും ബൃഹത്തായ സംസ്കാരത്തിന്റെയും സംരക്ഷണത്തിനുമായി മൗലിക കടമകൾ, അതായത് മൗലിക കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കാൻ പൗരന്മാരായ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണെന്ന് അനുസ്മരിച്ചുകൊണ്ട് ഭരണഘടനയും മൗലിക കർത്തവ്യങ്ങളും എന്ന ഹ്രസ്വമായ ഈ പ്രതിപാദ്യം ഇവിടെ സമാപിക്കുന്നു. റേഡിയോ സ്വാന്തനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചു. അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PB. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

0: തരാം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ജ്ഞാനത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈ സെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അതുമാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
5: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ SkySell Mega Exchange Festilude. കോൺടാക്ട് 8113881138.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഹൗസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
6: You are tuned into your

സ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
4: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ

0: ാണ് അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
1: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
0: അർച്ചന ഫൈനാൻസോ?
1: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
0: വിശ്വസിക്കാവുന്നതാണോ?
1: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
2: നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
5: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
5: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
6: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ചരിത്രത്തിൽ ഇന്ന് September 27. RSS രൂപീകൃതമായതും കൽക്കട്ട സ്വദേശിയായ മിഹിർ സെൻ ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്നതും ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനായ ഗൂഗിൾ ആരംഭിച്ചതുമൊക്കെ ഒരു September 27. September 27 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് September 27. ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം. 1980 മുതൽ ഇത് ആചരിക്കുന്നു. ലോക ജനതയെ വിനോദസഞ്ചാരത്തിന്റെ പ്രാധാന്യം, ഗുണങ്ങൾ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് അവബോധം വരുത്തുന്നതിനാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. രാഷ്ട്രീയ സ്വയം സേവക് സംഘമായ RSS രൂപീകൃതമായത് 1925 September 27. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ യുദ്ധ സഹകരണ കരാർ ഒപ്പുവച്ചത് 1940 സെപ്റ്റംബർ എന്നീ ദിവസമായിരുന്നു. September 28 കൽക്കട്ട സ്വദേശിയായ മിഹിർ സെൻ ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന പ്രഥമ ഇന്ത്യക്കാരനായത്. നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് ഡോക്ടർ അംബേദ്കർ രാജിവെച്ചത് 1951 സെപ്റ്റംബർ 27. ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനായ ഗൂഗിൾ ആരംഭിച്ചത് 1998 സെപ്റ്റംബർ 27.

ഇന്ത്യയുടെ പുതിയ തലസ്ഥാനമായി ബെയ്ജിംഗ് നഗരം തെരഞ്ഞെടുത്തത് 1949 സെപ്റ്റംബർ 27 കണ്ണൂർ ജില്ലയിലെ കണ്ടൽക്കാട് പരിസ്ഥിതി സംരക്ഷകൻ കല്ലിൽ പുക്കുടന്റെ ചരമദിനമാണ് ഇന്ന്. 2015 സെപ്റ്റംബർ 27 അദ്ദേഹം

0: ഗണിത ശാസ്ത്രജ്ഞനായിരുന്ന എസ് ആർ രംഗനാഥൻ അന്തരിച്ചത് 1972 സെപ്റ്റംബർ 27. കോളൻ വർഗീകരണവും ക്ലാസിഫൈഡ് കാറ്റലോഗ് കോഡുകളും സൃഷ്ടിച്ച രംഗനാഥൻ ഇന്ത്യയുടെ ലൈബ്രറി വ്യവസായത്തിന്റെ പിതാവായിരുന്നു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

അകീശാദ്യാസു മനസസർവാർത്ഥാനാമുപക്രമേയന്നൃതകൃത്യാസ്യഹൂത്തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണി നിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

0: नमः। हरि ओम।
1: अहम् आत्मा गुटाकेश सर्वभूता।

एष सर्वभूताशयस्थितः अहमादिश्च मध्यञ्च भूतानामन्त एव च। കയറ്, ഏതാ കയറ്? രജ്വാ യഥാ അഹിഹി, സർവേശ്വരന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള ഒരു പ്രയോഗമാണ്. വ്യാപ്തം ജഗദ്യേ

കയറിനാൽ വ്യാപിക്കപ്പെട്ട പാമ്പിനെ പോലെ. പ്രയോഗം മനസ്സിലായോ? ഏതാ പാമ്പ്? മന്ദാന്ധകാരത്തിൽ കണ്ട് ഞെട്ടിയ പാമ്പ്. കണ്ടാളാണ് ഞെട്ടിയത്. മന്ദാന്ധകാരം എന്ന് പറഞ്ഞാലോ വേണ്ടത്ര വെളിച്ചമില്ല. അപ്പൊ ഒരു കയർ ഇങ്ങനെ കിടക്കുന്നു. അത് കണ്ടിട്ട് ആളെന്ത് വിചാരിച്ചു? ഇത് പാമ്പാണ് എന്ന് വിചാരിച്ചു. അവിടെ കണ്ട പാമ്പും വാസ്തവത്തിലുള്ള കയറും തമ്മിലുള്ള ബന്ധം എന്താ? ചോദ്യം മനസ്സിലായോ? ഇതുപോലെ ഈ ചരാചര പ്രപഞ്ചത്തിലെല്ലാം ചിതാത്മഭാവത്തിൽ സർവേശ്വരൻ വ്യാപിച്ചിരിക്കുന്നു. വ്യാപ്തം ജഗദ്യേന ചിതാത്മഭാവാത് രജ്വാ യഥാ ഹേഹി ചരാചരം യത്. അങ്ങനെയാണെങ്കിൽ കയർ ഒരു പത്രസമ്മേളനത്തിൽ പാമ്പിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക? നിങ്ങൾ കണ്ട പാമ്പില്ലേ, ആ പാമ്പിലെ ഓരോ തരിയിലും നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ മാത്രം. ശരിയല്ലേ? ആഹാ, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് അയാൾ ആ പാമ്പിനെ പിടിച്ചു നോക്കുമ്പോഴോ, പാമ്പില്ല കയറു മാത്രം. തിരിച്ചാവാതിരുന്നാ മതി. ശങ്കരാചാര്യ വിവേക ചൂടാമണിയിലെ ഈ പാമ്പ് കയറ് പാമ്പ് തിരിച്ചു പറഞ്ഞിട്ടുണ്ട് ഒരിടത്ത്. പാമ്പിനെ കണ്ടിട്ട് എന്ത് വിചാരിച്ചു? നാരായണ ഗുരുദേവൻ ഈ കയറ് പാമ്പ് കയറ് മതി. അതുകൊണ്ട് ആത്മോപദേശത്തിലെ പുതിയ ഒരു ഉദാഹരണം എന്താ? അത്

ജളന് വിഡ്ഢിക്ക് വിലേശയം വിലത്തിൽ ശയിക്കുന്നത് പാമ്പ് എന്ന് തോന്നിയാലും നലമിയലും മലർമാല നല്ല ഹൃദ്യമായ സുഗന്ധം വമിപ്പിക്കുന്ന പൂമാല നലമിയലും മലർമാല നാഗമാമോ അത് നാഗാവില്ലല്ലോ ആചാര്യന്മാരുടെ മോഡിഫിക്കേഷൻ ഇരിക്കട്ടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ് ഹേ അർജുന എന്റെ വിഭൂതിയല്ലേ ചോദിച്ചത് ഞാൻ പറയാം അഹം ആത്മാ ഗുടാകേശ സർവഭൂതാശയ സ്ഥിര പ്രത്യേകാത്മാവായി ഹേ ഗുടാകേശ യു ആർ വെരി എഫിഷ്യന്റ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് സട്ടിൽ ട്രൂത്ത് കേട്ടില്ലേ സൂക്ഷ്മ തത്വം മനസ്സിലാക്കാൻ ഭവാന് പ്രത്യേക ശേഷിയാണ് കാരണം എന്താണ് രാവിനെ പകലാക്കി ആയോധന വിദ്യ പഠിക്കാൻ ഉദ്യമിച്ചവനാണ് നിദ്രയെ ജയിച്ചവനാണ് ഭവാൻ ഹേ ഗുടാകേശ ഗുടാകേശ എന്ന് പറഞ്ഞാല് നിദ്രയെ ജയിച്ചവൻ ഗുടാകേശ സർവഭൂതാശയ സ്ഥിത ആശയേ അന്തർഹൃതി സ്ഥിത അഹം സകല ഭൂതജാലങ്ങളുടെയും ആശയത്തിൽ ആശയം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നർത്ഥം ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന തത്വമാകുന്നു ഞാൻ അഹമാത്മാ ഞാൻ ആത്മാവാണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ പ്രത്യേകാത്മാവാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം When you try to understand your co-personality, you will be realizing me. Right? കാരണം എന്താ ഞാൻ അവിടെ ഉണ്ട് അഹമാത്മാ ഗുടാകേശ സർവഭൂതാശയ സ്ഥിത എന്ന് വിചാരിച്ചിട്ട് പുറത്തില്ല എന്ന് പറയരുതേ അഹമാദിശ്ച മധ്യം ച ഭൂതാനാമന്തയേവച കയറിന്റെ അവകാശവാദം ഇപ്പൊ മനസ്സിലായില്ലേ അഹമാദിശ്ച ഇതിന്റെ തുടക്കം ഞാൻ തന്നെയാണ് മധ്യത്തിലും ഞാൻ തന്നെ അർജുന ഒടുക്കവും ഞാൻ തന്നെ കേട്ടില്ലേ സപ്പോസ് യു വിഡ്രോ മീ ഫ്രം ദിസ് യൂണിവേഴ്സ് നത്തിങ് വുഡ് ബി ദേർ ഓർമ്മയുണ്ടോ ഈ പറഞ്ഞത് ഇല്ല ഓ എത്രാമത്തെ നിയമമാണ് കാര്യകാരണ നിയമം പറഞ്ഞില്ലേ എന്താ കാര്യകാരണ നിയമം എല്ലാ കാര്യങ്ങൾക്കും കാരണമുണ്ട് കാരണത്തിന്റെ തന്നെ രൂപാന്തരമാണ് കാര്യം കാര്യത്തിൽ നിന്ന് കാരണത്തെ പിൻവലിച്ചാൽ കാര്യമുണ്ടായിരിക്കില്ല എന്നാൽ കാരണത്തിൽ നിന്ന് കാര്യത്തെ പിൻവലിച്ചാലും കാരണം അവിടെ ഉണ്ടാവും അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവച ഈ ചിത്രീകരണം മനസ്സിലായോ ഈ പാമ്പിന്റെ തലയിലും പാമ്പിന്റെ വാലിലും അതിന്റെ മധ്യഭാഗത്തും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് ആരാന്നാണ് കയറിന്റെ അവകാശവാദം അത് ഞാനാ എന്താ കാര്യം ദിസ് പാമ്പ് ഈസ് നത്തിങ് ബട്ട് കയർ ഓൺലി കേട്ടില്ലേ ഈ പാമ്പ് എന്ന് പറയുന്നത് കയർ മാത്രം കയർ പാമ്പായോ ഉവ്വ് എന്താ കാരണം കണ്ടു അത്രേ ഉള്ളൂ

0: ഉണ്ടായോ? ഇല്ല. എന്താ കാരണം? ടോർച്ച് അടിച്ചു നോക്കിയപ്പോ കണ്ടു. കണ്ടത് രണ്ടും, ഒന്നാണ് കയറിനെ പാമ്പെന്ന് തോന്നി. ഈ തോന്നലാണ് നമ്മുടെ ജീവിതം മുഴുവൻ കെട്ടിപ്പടുത്തിരിക്കുന്നത്. ക്ലിയർ? ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നും പലതെന്നും തോന്നി, അതുകൊണ്ടുണ്ടായൊരിണ്ടൽ ബദ നിണ്ടാവതല്ല. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ബൈ ബൈ. കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ വലിയ പുരോഗതിയാണ് കൈവരിച്ചതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിത മന്ത്രമായ ശുചിത്വത്തിന് എല്ലാവരും മുൻഗണന നൽകണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ലഹരിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ 2-ാം ഘട്ടത്തിന് നാളെ മലപ്പുറത്ത് തുടക്കമാകും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. ലോങ് ജംപ് താരം ആൻസി സോജന് വെള്ളി. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 296 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ വലിയ പുരോഗതിയാണ് കൈവരിച്ചതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വൻതോതിൽ പ്രാതിനിധ്യം തെളിയിച്ചിട്ടുണ്ടെന്നും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് ഇത് മുതൽക്കൂട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതികമായി മികവ് പുലർത്തുമ്പോഴും അനുകമ്പയുള്ളവരാകണമെന്നും ജീവിത വിജയം നേടുമ്പോൾ സമൂഹത്തോട് ചേർന്ന് നിൽക്കണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആഹ്വാനം.
2: Technologically advanced but remain compassionate. Be successful but remain connected to the society. You always, as a doctor, I need not say this to you, but as a doctor, you should say this to everyone, that no two drugs, that should be your principle of your life.
1: Doctor എന്നത് കേവലം ഒരു ബിരുദമല്ലെന്നും

0: മോഹൻ നായിഡു തുടങ്ങിയവർ പങ്കെടുത്തു. വികസിത ഭാരതം സാധ്യമാക്കാൻ ലഹരിമുക്ത യുവതയുടെ പങ്കാളിത്തം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്നും രാജ്യത്തെ ലഹരിമുക്തമാക്കുന്നതിനായി ആരംഭിച്ച 100 ആഴ്ച നീളുന്ന നശാമുക്ത് യുവ അഭിയാൻ ക്യാമ്പയിനിൽ സജീവ പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതുതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138-ാം പതിപ്പിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാലാകോട്ട് വ്യോമാക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ഇതിനുള്ള തെളിവാണ്. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് നാളെ 10 വർഷം തികയുമ്പോൾ ഭീകരവാദത്തിനെതിരെയുള്ള നയത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നതായി ശ്രീ മോദി വ്യക്തമാക്കി. മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിത മന്ത്രമായ ശുചിത്വത്തിന് ഏവരും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനകരമാണ്. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: കുറച്ച് ദിനോ ബാദ് 2 അക്ടൂബർ ഹെ പൂജ്യ ബാപ്പു കി ജയന്തി കാ ദിൻ. ബാപ്പുനെ ഹമെ ജീവൻ കെ ബഹുത് സേ മന്ത്ര ദിയെ. സ്വച്ഛത ഭീ ഉൻമേ സേ ഏക ഹെ. ഹം അക്സർ അപ്നെ ആസ്പാസ് സ്വച്ഛത സേ ജുഡേ അനേക പ്രയാസോ കോ ദേഖ്തേ ഹൈ. യേ പ്രയാസ് ബഹുത് പ്രേരക് ഔർ ഉത്സാഹ ബഢാനേ വാലേ ഹൈ.
0: സെൻസസ് നമ്മുടെ എല്ലാം ദേശീയ ഉത്തരവാദിത്തമാണെന്നും ഇതിനായി കുറച്ചു സമയം ചെലവഴിക്കണമെന്നും മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. എല്ലാവരും തങ്ങളുടെ കുടുംബത്തിന്റെ ശരിയായ വിവരങ്ങൾ നൽകുന്നതിലൂടെ രാജ്യത്തിന്റെ ഭാവിയുടെ കൃത്യമായ ചിത്രം തയ്യാറാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൂർണമായും സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഗുജറാത്തിലെ മോഢേര ഗ്രാമം ഇന്ന് സൂര്യക്ഷേത്രത്തിന്റെ പേരിൽ മാത്രമല്ല രാജ്യത്തെ ആദ്യത്തെ സൌരോർജ്ജ ഗ്രാമം എന്ന പേരിലുമാണ് അറിയപ്പെടുന്നതെന്നും ശ്രീ മോദി പറഞ്ഞു. സുസ്ഥിരതയുടെ ഒരു മികച്ച ഉദാഹരണമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അസമിൽ നടന്ന പിക്മി ഹോഗ് സംരക്ഷണ പ്രവർത്തനം, സോനായ രൂപായ് വന്യജീവി സങ്കേതത്തിലെ ആനകളുടെ പുനരധിവാസം എന്നിവയും ഇന്നത്തെ മൻ കി ബാത് പതിപ്പിൽ അദ്ദേഹം പരാമർശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. മറ്റന്നാളാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കക്കാടം പൊയിലിൽ സമഗ്ര ടൂറിസം വികസനത്തിന് വഴിയൊരുങ്ങുന്നു. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കക്കാടം പൊയിലിൽ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള വലിയ വികസന പദ്ധതികൾ നടപ്പാക്കും. പ്രദേശത്തിന്റെ ജൈവ വൈവിധ്യത്തിന് പ്രകൃതിക്കും ദോഷം വരാത്ത രീതിയിലായിരിക്കും വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക. ഇതോടൊപ്പം ടൂറിസം വികസനത്തിന്റെ നേട്ടം പ്രദേശവാസികൾക്കും പ്രാദേശിക സംരംഭകർക്കും ലഭിക്കുന്ന തരത്തിൽ തദ്ദേശീയ സാമ്പത്തിക വികസനം കൂടി ലക്ഷ്യമാക്കിയുള്ള ടൂറിസം മാതൃകയാണ് ലക്ഷ്യമിടുന്നത്.
0: ഓപ്പറേഷൻ തൂഫാന്റെ 2-ാം ഘട്ടത്തിന് നാളെ തുടക്കമാകും. മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ നാളെയാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുക. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങളും പോലീസും സഹകരിച്ചുള്ള നടപടികൾക്കാണ് ഈ ഘട്ടത്തിൽ പ്രാധാന്യം ലഭിക്കുക. പൂജ, ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള യാത്രാ തിരക്ക് പരിഗണിച്ച് KSRTC പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ പ്രഖ്യാപിച്ചു. ഒക്ടോബർ 14 മുതൽ നവംബർ 14 വരെ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നീ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്കും തിരിച്ചും അധിക ബസ്സുകൾ സർവീസ് നടത്തും. മുൻകൂട്ടി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള ഓൺലൈൻ റിസർവേഷൻ സൌകര്യവും ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ഇടങ്ങളിലേക്കാണ് KSRTC പ്രത്യേക സർവീസുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ മൈസൂരുവിൽ നിന്ന് കണ്ണൂർ, മധുര എന്നിവിടങ്ങളിലേക്കും സർവീസുകൾ ഉണ്ടാകും. ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും എറണാകുളത്തേക്കും യാത്രാ സൌകര്യമുണ്ട്. കേരളത്തിലെ വിവിധ ഡിപ്പോകളിൽ നിന്ന് തിരികെ അന്യസംസ്ഥാനങ്ങളിലേക്കും പ്രത്യേക സർവീസുകൾ സജ്ജമാക്കിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ 3 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്.

0: ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. മലയാളി ലോങ് ജമ്പ് താരം ആൻസി സോജന് വെള്ളി മെഡൽ. 6.53 മീറ്റർ ദൂരം ചാടിയാണ് ആൻസി മെഡൽ സ്വന്തമാക്കിയത്. ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 വെള്ളി കൂടി ലഭിച്ചിരുന്നു. സ്ക്വാഷിൽ പുരുഷ സിംഗിൾസിൽ അഭയ് സിംഗും വനിതാ സിംഗിൾസിൽ അനഹത് സിംഗുമാണ് മെഡൽ നേടിയത്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 296 റൺ വിജയ ലക്ഷ്യം. നിശ്ചിത ഓവറിൽ വിൻഡീസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 295 റൺ നേടുകയായിരുന്നു. നേരത്തെ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷനെ കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ വലിയ പുരോഗതിയാണ് കൈവരിച്ചതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുത്തു. മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിത മന്ത്രമായ ശുചിത്വത്തിന് എല്ലാവരും മുൻഗണന നൽകണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ലഹരിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ 2ാം ഘട്ടത്തിന് നാളെ മലപ്പുറത്ത് തുടക്കമാകും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. ലോങ് ജമ്പ് താരം ആൻസി സോജന് വെള്ളി. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 296 റൺ വിജയ ലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
1: ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ട് നാളെ 10 വർഷം പൂർത്തിയാകുന്ന വിഷയം പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.

0: കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താവിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhanam 90.4 FM. Stay tuned.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

നിറവുള്ള നമ്പരങ്ങൾക്കും തിളങ്ങുന്ന കണ്ണുകൾ നൽകാൻ വാവാ. ചെണ്ടുമല്ലികയ്ക്കും ചിറകുള്ള നമ്പരങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30 ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ജനിമൃതികളുടെ അനന്തവിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജ.

0: സംസാരം
1: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.

ഗാനാലങ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ಬಾಯ್.
1: ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. Stay tuned.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് കേൾക്കണ്ടേ? രാജാവും സന്യാസിയും. പണ്ട് ഒരു രാജാവ് തന്റെ ഭരണം എല്ലാ രീതിയിലും നല്ലതാണെന്ന് കരുതി സ്വയം അങ്ങ് അഭിമാനിച്ചു നടന്നു. ഒരു ദിവസം രാജസദസ് കൂടിയപ്പോൾ രാജാവ് വെട്ടിത്തുറന്ന് ചോദിച്ചു, എന്റെ ഭരണം എങ്ങനെയുണ്ട്? വളരെ നല്ല ഭരണം. സദസ്സിലുള്ളവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, എന്റെ അച്ഛനും അപ്പൂപ്പനും ഈ രാജ്യം ഭരിച്ചിട്ടുണ്ടല്ലോ. അവരുടെ ഭരണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്റെ ഭരണം എങ്ങനെ ഉണ്ടെന്ന് കൂടി അറിയണം. രാജാവ് തന്റെ മനസ്സിലെ ആഗ്രഹം വെളിപ്പെടുത്തി. സദസ്സിൽ നിന്നും ഒരാൾ എണീറ്റ് പറഞ്ഞു, തിരുമനസ്സേ, അങ്ങയുടെ അച്ഛനും അപ്പൂപ്പനും ഈ രാജ്യം ഭരിക്കുമ്പോൾ ഞങ്ങൾ ആരും ഈ ഭൂമിയിൽ ഇല്ലായിരുന്നു. എന്നാൽ പട്ടണത്തിന് പടിഞ്ഞാറ് ഒരു വലിയ മലയുണ്ട്. അവിടെയുള്ള ആശ്രമത്തിൽ ഒരു സന്യാസി ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം പടുവൃദ്ധനാണ്. അങ്ങയുടെ പൂർവീകരുടെ ഭരണം നേരിൽ കണ്ടിട്ടുള്ള ആളാണ്. ഇപ്പോൾ അങ്ങ് ചോദിച്ചതിന് മറുപടി അദ്ദേഹത്തിന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. രാജാവ് അടുത്ത ദിവസം തന്നെ സന്യാസിയെ സമീപിച്ച് ചോദിച്ചു, ബഹുമാന്യനായ മഹർഷി ശ്രേഷ്ഠ, അങ്ങ് ഞാൻ ഉൾപ്പെടെ 3 തലമുറകളുടെ ഭരണം കണ്ടിട്ടുള്ള ആളാണല്ലോ. ഈ ഭരണങ്ങളുടെ ഒരു താരതമ്യ വിവേചനം അങ്ങിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാജസദസ്സിലുള്ളവർ പറയുന്നത്, പൂർവികന്മാരുടേതിനേക്കാൾ എന്റെ ഭരണം മെച്ചമാണെന്നാണല്ലോ. മഹർഷി ഒന്ന് നന്നായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് ഒരു മറുപടി പറയാൻ എനിക്ക് കഴിയുകയില്ല. എന്നാൽ ഈ രാജ്യത്ത് നടന്ന ഒരു സംഭവം വിവരിക്കാം. ഈ വിവരണത്തിന് ശേഷം ഏത് ഭരണമായിരുന്നു നല്ലതെന്ന് അങ്ങേക്ക് അനുമാനിക്കാൻ കഴിയും. അങ്ങയുടെ അപ്പൂപ്പന്റെ കാലത്ത് ആ നിലം തന്റെ സുഹൃത്തായ കൃഷിക്കാരന് കൃഷി ചെയ്യുന്നതിന് വേണ്ടി സൗജന്യമായി നൽകി. ആ നിലം ഉഴുതുമറിച്ചപ്പോൾ കൃഷിക്കാരന് ഒരു നിധി കിട്ടി. ആ നിധിയും എടുത്ത് കൃഷിക്കാരൻ നിലം ഉടമസ്ഥന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, താങ്കൾ എനിക്ക് സൗജന്യമായി കൃഷി ചെയ്യാൻ തന്ന സ്ഥലത്തു നിന്നും കിട്ടിയതാണ് ഈ നിധി. ഇത് അങ്ങയെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നത്. നിലത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, ആ നിലം ഞാൻ നിങ്ങൾക്ക് തന്നത് കഴിഞ്ഞു. തന്നത് തന്നെ. അവിടെ നിന്ന് കിട്ടുന്നതെല്ലാം അങ്ങയുടെ വക തന്നെ. ഇതിനെ ചൊല്ലി അവർ തമ്മിൽ തർക്കം നടന്നു. പ്രശ്നം രാജാവിന്റെ അടുത്തെത്തി. രണ്ടു പേരുടെയും വാദമുഖങ്ങൾ കേട്ട ശേഷം രാജാവ് ഇങ്ങനെ തീർപ്പ് കൽപ്പിച്ചു, നിലം ഉഴുതപ്പോൾ കിട്ടിയത് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളിന് തന്നെയാണ്. രാജാവ് ഇങ്ങനെ വിധി കൽപ്പിച്ചിട്ടും കൃഷിക്കാരന് നിധി എടുക്കാൻ താല്പര്യം തോന്നിയില്ല. അയാൾ നിധി വയലിൽ തന്നെ കുഴിച്ചിട്ടു. കാലം കുറെ കഴിഞ്ഞു. അങ്ങയുടെ അപ്പൂപ്പൻ മരിച്ചു. പിതാവ് രാജ്യഭരണം ഏറ്റു. നിലമുടമസ്ഥനും കൃഷിക്കാരനും പരലോകം പോകി. രണ്ടു കൂട്ടുകാരുടെയും കുട്ടികൾ വളർന്നു. ഒരു ദിവസം നിലത്തിന്റെ ഉടമസ്ഥന്റെ മകൻ കൃഷിക്കാരന്റെ മകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിന്റെ അച്ഛൻ കുഴിച്ചെടുത്ത നിധിക്ക് അവകാശികൾ ഞങ്ങളാണ്. അതിങ്ങ് തരണം. വഴക്ക് മൂത്തു. കയ്യേറ്റം വരെ ആകുമെന്ന ഘട്ടം വന്നപ്പോൾ മധ്യസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരം അവർ രാജാവിന്റെ അടുത്തേക്ക് പോയി. താങ്കളുടെ പിതാവായിരുന്നു രാജാവ്. രണ്ടുപേരുടെയും പരാതികൾ കേട്ടതിന് ശേഷം രാജാവ് പറഞ്ഞു, ഭൂമിയിൽ നിന്നും കിട്ടുന്ന നിധി സർക്കാരിന്റെ വകയാണ്. സർക്കാർ ഖജനാവിലേക്ക് ആ നിധി മുതൽ കൂട്ടാത്തത് എന്റെ പിതാവ് ചെയ്ത തെറ്റായി പോയി. അതായത്

0: സർക്കാരിൻ്റെ ഖജനാവിലേക്ക് ആയിരുന്നു ആ നിധി എത്തേണ്ടത്. ഉടനെ തന്നെ അനുചരന്മാരെ അയച്ച് നിധി കണ്ടെടുക്കാൻ രാജാവ് ഉത്തരവിട്ടു. കൃഷിക്കാരന്റെ മക്കളുടെ കയ്യിൽ നിധി കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അച്ഛൻ നിലത്തിൽ തന്നെ നിധി കുഴിച്ചിട്ടിരിക്കുന്ന വിവരം അവർക്കറിഞ്ഞുകൂടായിരുന്നു. ക്രമേണ ഇതിനെ കുറിച്ചുള്ള കാര്യം എല്ലാവരും മറന്നു. അല്ലയോ തിരുമനസി, കാലം വീണ്ടും കഴിഞ്ഞു. താങ്കളുടെ അച്ഛൻ മരിച്ചു, കൃഷിക്കാരന്റെ മക്കളും മരിച്ചു. ഇന്ന് രാജ്യഭാരം അങ്ങയുടെ കയ്യിലാണ്. കൃഷിക്കാരുടെ മൂന്നാമത്തെ തലമുറയിലെ മക്കളും നിലം ഉഴുതപ്പോൾ കൃഷിക്കാരൻ കുഴിച്ചിട്ട നിധി അവർക്ക് കിട്ടി. നിലമുടമസ്ഥന്റെ അവകാശികൾ ഇതറിഞ്ഞു. മൂന്നാമത്തെ തലമുറയിലും അവകാശികൾ തമ്മിൽ നിധിയെ കുറിച്ച് തർക്കം ഉണ്ടായി. വഴക്കായി, കേസായി. കോടതി ഇപ്പോൾ അവരെ 6 മാസത്തെ തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ്. നിധി സർക്കാരിലേക്ക് കണ്ടുകെട്ടി കഴിഞ്ഞു. അങ്ങനെ മൂന്നാമത്തെ തലമുറയെത്തിയപ്പോൾ നിധി അങ്ങയുടെ ഖജനാവിലും കൃഷിക്കാരുടെ മക്കൾ ജയിലിലും കഴിയുന്നു. ഇനി അങ്ങ് തന്നെ തീരുമാനിക്കൂ ആരുടെ ഭരണമാണ് മെച്ചമെന്ന്. രാജാവ് ചിന്താകുലനായി അവിടെ നിന്നും പോയി. ഈ കഥ ഇന്ന് ഇവിടെ തീരുകയാണ്. നാളെ വേറൊരു കഥയുമായിട്ട് എത്താം കേട്ടോ. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബിഗ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാം.

0: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM.

വർഷം 1987 ജൂൺ മാസത്തെ ഒരു തണുത്ത പ്രഭാതം. പുറത്തെ കോരിച്ചെരിയുന്ന മഴയുടെ സുഖത്തിൽ മൂടി പുതച്ചു കിടന്നുറങ്ങുകയാണ് ഈണങ്ങളുടെ സംവിധായകൻ രവീന്ദ്രൻ മാഷ്. കിടക്കയ്ക്ക് തൊട്ടടുത്ത ടേബിളിലിരുന്ന ലാൻഡ് ഫോൺ ശബ്ദിക്കുന്നു. തണുത്ത വെളുപ്പാൻ കാലത്തിൻ്റെ സുഖത്തിൽ ഉറക്കത്തിലായിരുന്ന രവീന്ദ്രൻ അസ്വസ്ഥതയോടെ ഫോൺ എടുക്കുന്നു. അങ്ങേ തലക്കിൽ സംവിധായകൻ VR ഗോപിനാഥ്. താൻ ഒരുക്കുന്ന പുതിയ പടത്തിൻ്റെ പാട്ടുകൾക്ക് ഈണങ്ങൾ ഒരുക്കണം. അത് ഈ കൊച്ചു വെളുപ്പാൻ കാലത്താണോ വിളിക്കുന്നത് എന്ന് രവീന്ദ്രൻ ചോദിക്കാൻ തുടങ്ങും മുമ്പേ മാഷിന്റെ മനസ്സ് കണ്ടിട്ടെന്ന പോലെ ഗോപിനാഥ് പറഞ്ഞു, "മാഷെ, ഈ സുപ്രഭാതത്തിൽ വിളിക്കാൻ കാരണമുണ്ട്. രഞ്ജിത്തിന്റെ കഥയ്ക്ക് ഞാൻ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പേര് 1 മെയ് മാസപ്പുലരിയിൽ എന്നാണ്. ഇതിൽ കവി P ഭാസ്കരൻ എഴുതിയ പാട്ടിലെ പല്ലവിയുടെ തുടക്കം 'പുലർകാല സുന്ദര സ്വപ്നത്തിൽ' എന്നാണ്. പടത്തിന്റെ പേരിലും ഗാനത്തിലും എല്ലാം പുലരിയാണ്. അതുകൊണ്ട് മാഷിന്റെ ഈണത്തിലും സുപ്രഭാതത്തിന്റെ പുലർക്കാലത്തിന്റെ തണുപ്പ് വേണം. അതുകൊണ്ടാ ആ ഫീല് കിട്ടിക്കോട്ടെ എന്ന് കരുതിയ ഈ വെളുപ്പാൻ കാലത്ത് തന്നെ വിളിക്കാം എന്ന് വെച്ചത്. സിനിമ റിലീസാവുന്നു. പടവും പാട്ടുകളും സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. ഗാനം ഹിറ്റായപ്പോൾ പുലർക്കാല സുന്ദര എന്ന് തുടങ്ങുന്ന പാട്ടിലെ ചരണത്തിൽ ജീവന്റെ ജീവനിൽ നിന്നും ഒരു അജ്ഞാത ജീമൂന്ന നിർജ്ജരി പോലെ ചിന്തിയ കൗമാര സങ്കല്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി എന്ന വരികൾ ഗാനാസ്വാദകർക്ക് ഒരു സംശയം. ഇതിൽ എന്താണ് ജീമൂത നിർജ്ജരി എന്ന വാക്കിന്റെ അർത്ഥം? ജീമൂതം എന്നതിന് പർവ്വതമെന്നും മേഘമെന്നും അർത്ഥങ്ങളുള്ളതാണ് ഈ കുഴപ്പത്തിന് കാരണമായത്. നിർജ്ജരി എന്നാൽ നദി, ജലപ്രവാഹം എന്നൊക്കെ അർത്ഥം. ജീമൂത നിർദ്ധരി പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് താഴേക്കൊഴുകുന്ന നദിയാണോ അതോ മേഘത്തിൽ നിന്നും പൊഴിയുന്ന മഴയാണോ എന്നതായിരുന്നു സംശയം. അവസാനം കവി P ഭാസ്കരൻ തന്നെ സന്ദേഹ നിവാരണം നടത്തി. ഒരു പർവ്വതത്തിൽ എവിടെ നിന്നെന്നറിയാതെ ഉത്ഭവിച്ച് താഴോട്ടൊഴുകുന്ന നദി പോലെ നായികയുടെ കൗമാരത്തിൽ നായികയുടെ ജീവന്റെ ഉള്ളിൽ നിന്ന് എവിടെ നിന്നെന്നറിയാതെ മോഹന കൗമാര സ്വപ്നങ്ങളുടെ ധാരയിൽ നനയവേ സ്വയം മറന്നവൾ പാടി പുലർക്കാലത്ത് ഉറക്കത്തിനും ഉണർവിനും ഇടയ്ക്കുള്ള സുഖാലസ്യത്തിൽ കണ്ട സ്വപ്നത്തിൽ അവൾ ഒരു പൂമ്പാറ്റയായി മാറി പാറി പറക്കുന്നു. കവി പറഞ്ഞു തരുന്നു, ഇവിടെ ജീമൂതം മേഘമല്ല പർവ്വതമാണ്. അജ്ഞാത എന്ന പ്രയോഗം നോക്കുക. മഴയാണെങ്കിൽ അത് മുകളിൽ മേഘത്തിൽ നിന്നും വരുന്നതാണെന്ന് അറിവുള്ളത് കൊണ്ട് ഉത്ഭവം അജ്ഞാതമാകില്ല. മറിച്ച് പർവ്വതത്തിൽ നിന്നും താഴോട്ടൊഴുകുന്ന നദിയുടെ ഉത്ഭവം ആ പർവ്വതത്തിൽ എവിടെയും ആകാം. അങ്ങനെ അത് അജ്ഞാതം എന്ന വിശേഷണത്തിന് അർഹമാകുന്നു. KS ചിത്ര ആലപിച്ച ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്ന് മാറി.

0: മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമ്മൾ മടങ്ങിവരുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്വന്തം ഗാനത്തിന്റെ ചിത്രീകരണം സ്ക്രീനിൽ കണ്ട് കരഞ്ഞു പോയിട്ടുണ്ട് സംഗീത സംവിധായകൻ ജോൺസൺ. വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെ ഗീത് ഹോട്ടലിൽ ഇരുന്ന് ആ അനുഭവം വിവരിക്കവേ അതേ നനവ് വീണ്ടും കണ്ടു ജോൺസൺ മാസ്റ്ററുടെ കണ്ണുകളിൽ. പാട്ടിന് പിറകെയുള്ള യാത്രകളിൽ നിന്ന് ഒരിക്കലും അടർത്തി മാറ്റാനാവാത്ത ഓർമ്മ. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന ഗാനത്തെക്കുറിച്ചാണ് മാഷിന്റെ ഓർമ്മകൾ. ചെയ്ത പാട്ടുകൾ സിനിമയിൽ കണ്ടു വികാരാധീനനാകുന്ന പതിവ് എനിക്കില്ല. ജോൺസൺ മാസ്റ്ററുടെ വാക്കുകൾ, വിഷ്വലുകളുടെ എഡിറ്റിംഗും മറ്റു സാങ്കേതിക കാര്യങ്ങളും ഒക്കെയാകും അപ്പോൾ ശ്രദ്ധിക്കുക. പാട്ട് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നും ചിലപ്പോൾ. എന്നാൽ കിരീടത്തിന്റെ പ്രിവ്യൂവിനിടെ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ആദ്യമായി സ്ക്രീനിൽ കണ്ടപ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു. മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ആത്മസംഘർഷം, എത്ര തീവ്രമായാണ് ആ ഗാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്! തിയേറ്ററിലെ ഇരുട്ടിലിരുന്ന് മനസ്സുകൊണ്ട് നമിച്ചു പോയി ലോഹിതദാസിനെ. ലോഹിയുടെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ആ പാട്ടും ഉണ്ടാവില്ലായിരുന്നല്ലോ. ലോഹിതദാസ് വിവരിച്ചു കൊടുത്ത മറ്റൊരു സിറ്റുവേഷൻ മനസ്സിൽ കണ്ട് സൃഷ്ടിച്ച ഈണമാണതെന്ന് ജോൺസൺ. ഇന്ന് നമ്മൾ കേൾക്കുന്ന മട്ടിലല്ല, കുറെ കൂടെ ഫാസ്റ്റായി ഫോക്ക് ശൈലിയിൽ ചെണ്ടയുടെ ദ്രുതതാളമൊക്കെ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു ഗാനമായിരുന്നു എന്റെ സങ്കല്പത്തിൽ. എന്നാൽ ഈണം മൂളി കേൾപ്പിച്ചപ്പോൾ ലോഹി പ്ലാൻ മാറ്റി. ഇതേ ട്യൂൺ വേഗത കുറച്ച് മെലോഡിയസ് ആക്കി ഒന്ന് പാടിക്കേൾക്കട്ടെ എന്നായി അദ്ദേഹം. ഒരു താരാട്ടിന്റെ ഫീലായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. വീണ്ടും ഈണമൊരുക്കുന്നു ജോൺസൺ. പാട്ട് കേട്ട മാത്രയിൽ ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ജോൺസന്റെ കൈപിടിച്ചു കുലുക്കി തന്റെ സന്തോഷം പങ്കുവെക്കുക കൂടി ചെയ്തു ലോഹിതദാസ്. മതി, നമ്മുടെ പടത്തിലെ സേതുമാധവന്റെ പാട്ടാണിത്. ഈ ഈണത്തിൽ അയാളുടെ മനസ്സിന്റെ വേദനയും വ്യാകുലതകളും ഒറ്റപ്പെടലുകളും എല്ലാം ഉണ്ട്. എന്നിട്ടും ജോൺസന് വിശ്വാസം വന്നില്ല എന്നതാണ് സത്യം. പാട്ട് സന്ദർഭത്തിന് യോജിക്കുമോ എന്ന സംശയം അപ്പോഴും മനസ്സിൽ ബാക്കി നിന്നു. പിറ്റേന്ന് കൈതപ്പുറം വന്ന് ഈണത്തിനൊത്ത് പാട്ടെഴുതി കഴിഞ്ഞ ശേഷമേ ആ ശങ്കയ്ക്ക് തെല്ലൊരു ശമനം വന്നുള്ളൂ. ഉണ്ണിക്കിടാവിന് നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നിയത് ആ വരിയാണെന്ന് ജോൺസൺ. താരാട്ടിന്റെ ഫീലുള്ള പാട്ടാണ് ലോഹിതദാസിനും സംവിധായകൻ സിമി മലയിലിനും വേണ്ടിയിരുന്നത്. സ്വാഭാവികമായും കൈതപ്പുറത്തിന്റെ രചനയിലും നിറഞ്ഞു നിന്നു അതേ ഭാവം. വരികളുടെ ഭാവം ഉൾക്കൊണ്ട് അതീവ ഹൃദ്യമായി തന്നെ പാടി എം ജി ശ്രീകുമാർ. നമുക്ക് കേൾക്കാം ആ വശ്യസുന്ദരമായ അതിമനോഹര ഗാനം.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്താരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. കാമുകിയെ മാറോടണച്ച് ആ കണ്ണുകളിൽ ഉറ്റുനോക്കി പ്രണയപൂർവം മന്ത്രിക്കുന്നു കാമുകനായി അഭിനയിക്കുന്ന നടൻ മോഹൻ. ഓ മൈ ജൂലി ജൂലി, നിന്റെ സ്വപ്നത്തിൻ കൂടിനെത്ര വാതിൽ. വികാരപാരവശ്യത്തോടെ കാമുകിയായ നടി ലക്ഷ്മിയുടെ മറുപടി, ഒരേ ഒരേ ഒരു വാതിൽ. തീർന്നില്ല ആ കിളിവാതിലിൽ ഇപ്പോൾ പടരുന്നത് ഏത് വള്ളി എന്നറിയണം കാമുകന്. ഇക്കിളിവള്ളി എന്ന് കാമുകി. അതിൻ്റെ ചില്ലയിൽ ഇപ്പോൾ പൂത്തത് എന്തൊരു പൂ എന്ന് വീണ്ടും കാമുകൻ. പനിനീർ പൂ എന്ന് കാമുകി. സ്ഥലകാല ബോധം പോലും മറന്ന് ചട്ടക്കാരിയിലെ ശശിയും ജൂലിയുമായി പകർന്നാടുകയാണ്

മോഹനും ലക്ഷ്മിയും അതുവരെ വെള്ളിത്തിരയിൽ കണ്ടിട്ടില്ല. അത്രയും വികാര തരളിതമായ ഒരു പ്രണയരംഗം. അഭിനയത്തിൽ മാത്രമല്ല, വയലാർ രാമവർമ്മയുടെ വരികളിലും ദേവരാജന്റെ ഈണത്തിലും യേശുദാസ് മാധുരിമാരുടെ ആലാപനത്തിലും ബാലുമഹേന്ദ്രയുടെ ഫ്രെയിമുകളിലുമെല്ലാം നിറഞ്ഞു തുളുമ്പുന്നു പ്രണയം. അതോ കാമമോ? പുതിയൊരു ദൃശ്യാനുഭവമായിരുന്നു മലയാളിക്ക് ചട്ടക്കാരി എന്ന സിനിമ. അന്നത്തെ പുതുതലമുറയുടെ ഹൃദയ വികാരങ്ങളുമായി ഇണങ്ങിച്ചേർന്ന് നിന്ന കഥ. സംവിധാനം, സംഗീതം, പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റ്. കൂട്ടത്തിൽ ജൂലി ഐ ലവ് യു എന്ന പാട്ടിനോട് പ്രത്യേകിച്ചൊരു സ്നേഹമുണ്ട് നടൻ മോഹന്. യേശുദാസിൻ്റെയും മാധുരിയുടെയും ശബ്ദങ്ങളിൽ ആ പാട്ട് കേട്ടാണ് നമുക്ക് പരിചയം. എന്നാൽ ഗാനരംഗത്ത് അഭിനയിച്ച മോഹന്റെ കാതുകളിൽ ഇന്ന് മലയടിക്കുന്നത് മറ്റൊരു ശബ്ദമാണ്, സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്ററുടെ ശബ്ദം. ഷൊർണൂറിലാണ് ഗാന ചിത്രീകരണം. മോഹന്റെ ഓർമ്മ. ദാസേട്ടൻ സ്ഥലത്തില്ലാത്തതിനാൽ പാട്ടിന്റെ ഫൈനൽ വേർഷൻ ആയിട്ടില്ല. പകരം സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്റർ പാടി വെച്ച പാട്ടിനൊത്ത് ചുണ്ടനക്കി വേണം ഞങ്ങൾ അഭിനയിക്കാൻ. ഷൊർണൂർ ടി വിയിലിരുന്ന് ബ്രെഡ് ടോസ്റ്ററിന്റെ ആകൃതിയിലുള്ള കൊച്ചു ടേപ്പ് റെക്കോർഡറിൽ ഒരു രാത്രി മുഴുവൻ ആ പാട്ട് ആസ്വദിച്ച് കേട്ടത് ഓർമ്മയുണ്ട്. കേട്ടിട്ടും കേട്ടിട്ടും മതിയാകാത്ത പോലെ. എന്തൊരു ഭാവമാധുര്യമാണ് ദേവരാജൻ മാസ്റ്ററുടെ ആലാപനത്തിന്. ഈ ശബ്ദത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന കാവുകനെ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുക എളുപ്പമാവില്ലെന്ന് മനസ്സ് പറഞ്ഞു. മോഹൻ ഓർത്തെടുക്കുന്നു. പിറ്റേന്നാണ് ഷൂട്ടിംഗ്. ദേവരാജൻ മാസ്റ്ററുടെ പ്രണയം വഴിഞ്ഞൊഴുകുന്ന ആലാപനത്തിലൂടെ സ്വയമറിയാതെ ഒഴുകുകയായിരുന്നു ഞാൻ. യൂട്യൂബിൽ ആ രംഗമൊന്ന് കണ്ടു നോക്കിയാൽ മതി എന്റെ ശരീരഭാഷയുമായി എത്ര ഇഴുകിച്ചേർന്നിരിക്കുന്നു ആ പാട്ടെന്നറിയാൻ. അതേ ഗാനം പിന്നീട് ദാസേട്ടന്റെയും മാധുരിയുടെയും ശബ്ദത്തിൽ നാം സിനിമയിൽ കേട്ടു. രണ്ടുപേരും അതീവ ഹൃദ്യമായി തന്നെ പാടി, സംശയമില്ല. എങ്കിലും മാസ്റ്ററുടെ ശബ്ദത്തിലുള്ള പാട്ട് മറക്കാൻ പറ്റില്ല എനിക്ക്. ആവർത്തിച്ചു കേട്ടതാണല്ലോ. വരികൾക്കും വാക്കുകൾക്കും അക്ഷരങ്ങൾക്ക് പോലും മാസ്റ്റർ പകർന്നു നൽകിയ ആർദ്രത അനുഭവം. ചില പാട്ടുകൾക്ക് വല്ലാത്തൊരു മാന്ത്രിക സിദ്ധിയുണ്ട്. മോഹന്റെ വാക്കുകൾ മറക്കാനാവാത്ത ഒരു കാലത്തേക്ക് നമ്മളെ തിരിച്ചു വിളിക്കും അവ. ഇനിയും ഉണ്ടാവില്ലല്ലോ അതുപോലൊരു കാലം എന്നോർക്കുമ്പോഴാണ് സങ്കടം. നമുക്ക് ആസ്വദിക്കാം. ഓ മൈ ജൂലി, ജൂലി, നിന്റെ സ്വപ്നത്തിൻ കൂടിനെത്ര വാതിൽ.

ഗാനമന്ദാരം എന്ന സംഗീത പരിപാടി ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം എല്ലാ ഞായർ ഉച്ചയ്ക്ക് 12:00, ബുധൻ രാത്രി 8:00.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

ഇത്രയും വിളക്കേട്ടതിന്റെ കർമ്മഫല നിന്റെ കുടുംബത്തിൽ ആണുങ്ങൾ വാഴൂല. ഇതോടെ തീരുമല്ലോ ശല്യങ്ങൾ. ഞാൻ ഭാഗമുള്ള

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അരങ്ങും ജീവിതവും. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ലെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. അരങ്ങും ജീവിതവും നാടക സംബന്ധിയായ നാടക കലാകാരന്മാരുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന നാടകത്തിൻ്റെ ചരിത്രം വ്യക്തമാക്കുന്ന പരിപാടി. ഇന്ന് ഈ പരിപാടി റേഡിയോ ശ്രോതാക്കൾക്കായി, റേഡിയോ സാന്ത്വനത്തിൻ്റെ കേൾവിക്കാർക്കായി റേഡിയോ സാന്ത്വനം പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നു അരങ്ങും ജീവിതവും. ഞാൻ ഷാനവാസ്, റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ, കൊല്ലം സിറ്റി. അടിയന്തരാവസ്ഥ കാലത്ത് കൊല്ലത്ത് രൂപം കൊണ്ട മാസ് ഹാർട്ട് സൊസൈറ്റി എന്ന് പറയുന്ന സംഘടനയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. മലയാളത്തിന്റെ പ്രിയ കവി ഒ എൻ വി കുറുപ്പിന്റെ നാമധേയത്തിലുള്ള ഒ എൻ വി മലയാള പഠന കേന്ദ്രത്തിന്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള റോഡ് സേഫ്റ്റി കൗൺസിലിന്റെ എക്സ്പെർട്ട് മെമ്പറായിട്ടും പ്രവർത്തിച്ചു വരുന്നു. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായിട്ട് 5000-ൽ റോഡ് സേഫ്റ്റി ക്ലാസുകൾ എടുത്തുവരുന്നു. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ഓപ്പറേഷൻ തുഫാൻ പരിപാടിയുടെ വോളണ്ടിയറായിട്ടും പ്രവർത്തിച്ചു വരുന്നു. അരങ്ങും ജീവിതത്തിലേക്കും പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് അരങ്ങും ജീവിതം എന്ന നാടക കലാകാരന്മാരുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും നാടകത്തിൻ്റെ ചരിത്രം വ്യക്തമാക്കുന്നതുമായ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുകയും നമ്മളോടൊപ്പം സംസാരിക്കാനെത്തിയിട്ടുള്ളത് KPSC ലീലാകൃഷ്ണനാണ്. നാടക നടനാണ്, സിനിമ സീരിയൽ രംഗത്തെ അഭിനേതാവാണ്, ഗായകനാണ്, കഥാപ്രസംഗ കലാകാരനാണ്. അങ്ങനെ ഒട്ടനവധി സ്വഭാവ ഗുണങ്ങളുള്ള, മലയാളത്തിൽ എടുത്ത് അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് ഇന്ന് അരങ്ങും ജീവിതത്തിലും ജീവിത അനുഭവങ്ങളും നാടകത്തിൻ്റെ ചരിത്രവും പറയുന്നതിന് വേണ്ടി റേഡിയോ സാന്ത്വനത്തിലെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇന്ന് എത്തിയിട്ടുള്ളത്. വളരെ സ്നേഹത്തോടെയും വളരെ ആദരവോടെയും KPSC ലീലാകൃഷ്ണൻ അവരെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ.
3: നമസ്കാരം.
2: ഈ പരിപാടിയിൽ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പമുള്ള നാലക്ഷരത്തെക്കുറിച്ചാണ്, KPSC. എറണാകുളത്തെ ഭാരത് കഫേ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലെ നാല് ചുവരുകൾക്കുള്ളിൽ 1950-കളിലെ നാല് ചെറുപ്പക്കാർ, അതായത് എൻ രാജഗോപാലൻ നായർ, ജനാർദ്ദനൻ കുറുപ്പ്, ഐസക് തോമസ്, എസ് പ്രഭാകരൻ നായർ എന്ന യുവ തുർക്കികൾ, സമൂഹത്തിലെ അന്നത്തെ ആ കാലഘട്ടത്തിലെ സാംസ്കാരികപരമായ ഉന്നമനത്തിനു വേണ്ടി ഒരു സംഘടന വേണം, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം വേണം, അല്ലെങ്കിൽ ഒരു കലാസംഘടന രൂപം കൊള്ളണം എന്ന ആശയം ചർച്ച ചെയ്യപ്പെടുകയും 50-കളിലെ ആ മുറിയിൽ നിന്ന് ഉത്ഭവിച്ച് ഒരു സാംസ്കാരികമായ ഒരു നാടക പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് മാറ്റിവെക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു നാടക പ്രസ്ഥാനം 1950-കളിൽ ഭാരത് കഫേയുടെ ആ മുറികളിൽ നിന്ന് രൂപം കൊണ്ടു. അതാണ് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന KPSC. 1951-ൽ എൻ്റെ മകനാണ് ശരി എന്ന ഒരു നാടകം 1951 ജനുവരി 15-ാം തീയതി തിരുവനന്തപുരത്തെ VJT ഹാലിൽ

0: തിരശീല ഉയരുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്വർണ്ണലിപികളിൽ എഴുതപ്പെടുന്ന ഒരു നാടകവും ഒരു നാടക പ്രസ്ഥാനവുമായി KPSC വളരുകയായിരുന്നു. തൊട്ടടുത്ത വർഷം 1952 KPSCയുടെയും കേരളത്തിൻ്റെയും ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു നാടകം KPSC എടുക്കുകയുണ്ടായി. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റായി. സൂര്യനാട് വിപ്ലവത്തിൻ്റെ അതിലുൾപ്പെട്ട തൊപ്പിൽ ഫാസി എന്ന് പറയുന്ന മഹാനാടകകൃത്ത് ഒളിവിൽ കഴിയുന്ന കാലഘട്ടത്തിൽ എഴുതിയ ഒരു നാടകമായിരുന്നു അത്. അദ്ദേഹം അടൂർ ലോക്കപ്പിൽ കിടക്കുന്ന സമയത്ത് ശ്രീ ജനാർദ്ദനക്കൂർപ്പ് അവർ അദ്ദേഹത്തെ പോയി നേരിൽ കണ്ട് അദ്ദേഹത്തിൻ്റെ എന്ന് ആ നാടകം അവതരിപ്പിക്കുന്നതിനുള്ള അനുമതി നേടിയതായിട്ടാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ആ അനുമതി നേടിയതിനു ശേഷം നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് തന്നെ ചരിത്രത്തിൽ ഒരു പ്രാധാന്യം നൽകിയ ഒരു അവതരണമാണ്. ഏതാണ്ട് നമ്മുടെ ചവറയിലെ തട്ടാശ്ശേരിയിലെ ഈ നാടകം ആദ്യമായിട്ട് അരങ്ങേറുകയായിരുന്നു. അവിടുന്ന് തന്നെ ഏതാണ്ട് 37 നാടകം കളിക്കാനുള്ള അനുമതി ലഭിക്കുകയും കേരളത്തിൻ്റെ പിന്നീടുള്ള 3 ഒരു രാത്രി പോലും നാടകമില്ലാത്ത അല്ലെങ്കിൽ അരങ്ങൊഴിയാത്ത ആ 3 തുടർച്ചയായിട്ട് കേരളത്തിൻ്റെ അരങ്ങുകളിൽ കളിച്ച ഒരു നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. കേരളത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഒരു പുത്തൻ ഉണർവുണ്ടാക്കിയ ഒരു നാടകമായിരുന്നു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ളത്. ആ നാടകം എഴുതിയത് തൊപ്പിൽ ഫാസി ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് അന്ന് സോമൻ എന്ന പേരിലായിരുന്നു ആ നാടകം രചിക്കപ്പെട്ടതെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അങ്ങനെ തുടങ്ങിയ KPSC എന്ന് പറയുന്ന നാടക പ്രസ്ഥാനം ഏതണ്ട് 68 നാടകത്തിലാണ് ഭഗവന്തി എന്ന് പറയുന്ന നാടകത്തിൽ എത്തി നിൽക്കുമ്പോൾ വളരെ ചരിത്രപരമായും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും മാറ്റിവെക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ആ KPSC പ്രസ്ഥാനം വളർന്നിരിക്കുകയാണ്. തൊപ്പിൽ ഫാസിയുടെ ഒരു ഒളിവിലെ ഓർമ്മകളിൽ തന്നെ പറയുന്നുണ്ട്, കേരളത്തിൻ്റെ ഓരോ ദിനങ്ങളും കുഴിഞ്ഞു വീണത് KPSCയുടെ ഒരു നാടകത്തോടൊപ്പമായിരുന്നു. അത്രത്തോളം പ്രാധാന്യമുള്ള ചരിത്രപരമായി രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു KPSC എന്ന് പറയും. താങ്കളുടെ പേരിൻ്റെ മുമ്പിലും ആ KPSC ഉണ്ട്. ഞാനിത് പറഞ്ഞു വന്നത് ഈ അരങ്ങും ജീവിതവുമായിട്ട് അരങ്ങിലെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ തീർച്ചയായിട്ടും പേരിന് മുമ്പിലുള്ള ആ അക്ഷരങ്ങളുടെ ചരിത്രം കൂടി പറയണം എന്നുള്ളത് കൊണ്ടുവന്ന് അങ്ങനെ എങ്ങനെയാണ് അങ്ങ് അവിടെ KPSC എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് ആ പടികൾ കയറിയത്, അവിടം തൊട്ട് ഈ പരിപാടി തുടങ്ങാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
1: തീർച്ചയായിട്ടും റേഡിയോ സാന്ത്വനത്തിൻ്റെ ഇത്തരം ഒരു സംരംഭത്തിൻ്റെ എല്ലാ ഭാവുകങ്ങളും നിരീയണം. കാരണം ഈ സമൂഹത്തിൻ്റെ ബോധതലത്തിൽ വിപ്ലവകരമായ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരു കലാപ്രസ്ഥാനമാണ് നാടക പ്രസ്ഥാനം. അപ്പം ഈ നാടക കലാകാരന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അനേക കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ അരങ്ങിലെ അരജനായി കഴിയുമ്പോഴും വീട്ടിൽ പട്ടിണിയും പരിവട്ടമായി കഴിയുന്ന നാടക കലാകാരൻ്റെ യഥാർത്ഥ വസ്തുതയും യഥാർത്ഥ നേർക്കാഴ്ചയും നമുക്ക് പലപ്പോഴും പിന്നെ അപ്രമേയമായി അല്ലെ അപ്രാപ്യമായിട്ടാണ് കാണപ്പെടുന്നത്.
0: അതെ അതെ അതെ.
1: കാരണം അങ്ങനെയാണ്. കാരണം ഈ നേരിട്ട് സംവദിക്കുന്ന കലാരൂപം എന്ന നിലയിൽ ഈ നാടകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് കാണുന്ന ഈ നവോത്ഥാനമൊക്കെ പറഞ്ഞു വരുമ്പോഴും അതിൻ്റെ പിന്നിലുണ്ടായ ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ നാടകം ഒരു വലിയ കോൺട്രിബ്യൂഷൻ, വലിയ സംഭാവന. നാടകം മാത്രമല്ല കഥാപ്രസംഗമൊക്കെ ഉണ്ടെങ്കിലും നാടകം നേരിട്ട് സംവദിക്കുന്ന ഈ കലാരൂപം വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം റീടേക്ക് ഇല്ലാത്തതാണല്ലോ നാടകം.
0: അതെ അതെ, അവിടെയും പറയുന്നുണ്ട് ഈ ലോകം ഒരു നാടകശാലയാണ്, നാം എല്ലാം അതിലെ നടീനടന്മാരാണെന്നാണ് നമ്മുടെ ഷേക്സ്പിയർ നാടകത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്.
1: അതെ അതെ അതെ, ജീവിതം തന്നെ നാടകമാണല്ലോ.
0: അതെ തീർച്ചയായിട്ടും.
1: നമ്മൾ ആരോ എഴുതി വെച്ചിരിക്കുന്ന തിരക്കഥയ്ക്ക് അനുസരിച്ച് ദൈവം എന്നുള്ള കൺസെപ്റ്റിലാണെങ്കിൽ അങ്ങനെ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വരുന്നതും ഈ അടുത്ത നിമിഷം എന്താണെന്ന് പോലും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളൊക്കെ അഭിനേതാക്കളാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ ആരും എല്ലാവരും നമ്മൾ ജീവിതത്തിൽ അഭിനയിക്കുന്നു, നമ്മളൊക്കെ മറ്റുള്ളവരൊക്കെ നാടകത്തിലോ സിനിമയിലൊക്കെ അഭിനയിക്കുന്നു മാത്രമേ ഉള്ളൂ.
0: അതുകൊണ്ട് തന്നെയാണ് ഷേക്സ്പിയർ ആ കാലഘട്ടത്തിൽ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: അതെ. അപ്പൊ ഈ നാടകവുമായി ബന്ധപ്പെട്ട്, കാരണം എന്റെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കഥാപ്രസംഗവുമായി ബന്ധപ്പെട്ട് കടന്നു വന്ന ഒരാളായിരുന്നു.
0: അല്ല, അതിനും എനിക്കൊരു ചോദ്യമുണ്ട്. കഥാപ്രസംഗത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിലേ താങ്കളുടെ ജീവിതത്തിന്റെ ഏറ്റവും സ്വാധീനം ചൊലുത്തിയ ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹത്തിന്റെ പിതാവായ RP പുത്തൂർ എന്ന് പറയും. കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിലെ വളരെ വലിയ മാറ്റങ്ങൾക്ക് നിദാനമായിട്ടുള്ള ഈ കഥാപ്രസംഗം എന്ന് പറഞ്ഞ കലയെ ഇവിടെ പരിചയപ്പെടുത്തുകയും ഇവിടെ അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് RP പുത്തൂർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്വാധീനവും ഈ KPSC യിലേക്കുള്ള വരവിനും തമ്മില് ആ ബന്ധം എങ്ങനെയാണെന്നും കൂടെ ഒന്ന് വ്യക്തമാക്കിയേക്കൊള്ളാം.
1: പറയാനാണെങ്കിൽ നമുക്ക് ഒത്തിരി പറയേണ്ടി വരും, പക്ഷേ എങ്കിലും നമുക്ക് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയണമല്ലോ.
0: അതെ അതെ.
1: കാരണം പ്രത്യേകിച്ച് നമ്മുടെ ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട്. ഈ പറയുന്ന പലർക്കും അറിയപ്പെടാത്ത

0: ചരിത്രങ്ങളും ഉണ്ട്.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ അതിനുള്ള വേദിയാണല്ലോ ഇത്.
1: അതെ.
0: അപ്പൊ ഇത് ഉദ്ഘാടനം ചെയ്യാന്ന് പറയുമ്പോ തന്നെ വലിയ സന്തോഷം തോന്നി, കാരണം എന്നെ അതിൽ പരിഗണിച്ചതില്.
1: സാറിനെ പോലുള്ള ഒരു കലാകാരനെയല്ലേ തീർച്ചയായിട്ടും ഇതിനകത്ത് പരിഗണിക്കേണ്ടത്. കാര്യം ഒട്ടനവധി വേദികളിൽ നിറഞ്ഞാടിയ ഒരു മനുഷ്യനല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് KPSCയിലേക്കുള്ള അങ്ങയുടെ വരവിനെ കുറിച്ച്.
0: അതെ. അതായത് എൻ്റെ പിതാവായ RP പുത്തൂർ അക്കാലത്ത് അച്ഛൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അന്ന് ഈ ഹരികഥാ പ്രസംഗങ്ങളായിരുന്നു.
1: അതെ അതെ, കഥാപ്രസംഗത്തിന്റെ ആദ്യം.
0: അപ്പൊ അന്ന് ഈ ഭക്തിസാന്ദ്രമായി ആളുകളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംവിധാനമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായി പഴയ ശബ്ദക്കട്ട, ചപ്പളാംകുട്ട എന്നൊക്കെ പറയുന്ന സംഗതിയൊക്കെ മാറ്റിക്കൊണ്ട് കഥാപ്രസംഗത്തിന്റെ ഒരു പുനർ ആവിഷ്കാരത്തിന് വേണ്ടി ശ്രമിച്ച വ്യക്തികൾ ഒരാളായിരുന്നു അദ്ദേഹം. അപ്പൊ ഈ പുരാണ കഥകളൊക്കെ എടുത്തിട്ട് അത് സാമൂഹ്യമായിട്ട് അത് എങ്ങനെ ഉപയോഗിക്കാം, അങ്ങനെ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മെറിറ്റായിട്ട് ഞാൻ കാണുന്നത്.
1: ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ ശ്രമം.
0: അതെ. അതിനോടൊപ്പം തന്നെ ഈ കൂടെ അന്ന് വളർന്നു വന്നിരുന്ന പുതിയ കാഥികരെയൊക്കെ അദ്ദേഹം ചേർത്ത് നിർത്തുകയുണ്ടായി. ഇന്ന് അറിയപ്പെടുന്ന പല കാഥികരും അവർക്ക് വേണ്ടി കഥ എഴുതി കൊടുക്കുന്നു, സംവിധാനം ചെയ്തു കൊടുക്കുന്നു, ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങാതാണ്. ഈ ഇന്നില്ലാത്തൊരു ഗുണം അന്നത്തെ കലാകാരന്മാർക്കുണ്ടായിരുന്നു. ഇന്നത് ഇല്ലെന്ന് പറയാൻ കഴിയില്ല, വളരെ ന്യൂനപക്ഷമാണ് അത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം. അപ്പൊ അന്ന് ഈ കൂടെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്ന, അവരെ സംരക്ഷിക്കുക, കരുതലോടെ നോക്കിക്കൊണ്ടുവന്നിരുന്നൊരു വ്യക്തിയായിരുന്നു എന്റെ പിതാവ്.
1: അതെ അതെ. അത് ഈ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ അവനമനിസം എന്ന് പറയുന്ന സംഗതി ഇല്ലാത്ത ഒരു കാലഘട്ടം.
0: തുറന്ന പുസ്തകമായിരുന്നു. ഈ സോഷ്യലിസം ഒക്കെ ഈ വാക്കുകളിൽ മാത്രമല്ല ജീവിതത്തിലും പ്രവൃത്തിയിലും ഒക്കെ കാണിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പൊ അന്ന് ഈ പിന്നെ കലാരംഗത്ത് അദ്ദേഹം വലിയ സജീവമായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അന്ന് പിന്നെ നാടകവുമായി ബന്ധപ്പെട്ട് അപ്പൊ നാട്ടിലുള്ള ഈ ക്ലബ്ബുകൾക്കെല്ലാം നാടകങ്ങൾ എഴുതി കൊടുക്കുക. അങ്ങനെ അദ്ദേഹത്തെ ഒരു ആശാൻ എന്ന് തന്നെയാണ് വിളിക്കുക. അപ്പൊ RP ആശാൻ എന്നാണ് ഈ സ്നേഹമുള്ളവരൊക്കെ വിളിക്കുന്നത്. അപ്പൊ ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്. അപ്പൊ ഇവരെ എല്ലാം ഈ വഴിതെറ്റിക്കാതെ കൂടെ കൊണ്ടുനടന്ന് പുതിയ പുതിയ നാടകങ്ങൾ, ഇവളെന്റെ കൽബാണ്, കൊടുങ്കാറ്റിലെ കരച്ചിൽ, സുവർണക്ഷേത്രത്തിലെ പടയാളി എന്നൊക്കെ കുറേ സംഗതികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ നാടകങ്ങളൊക്കെ ചെയ്തു വരുന്ന സമയത്ത് അന്ന് വീട്ടിലാണ് റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്.
1: അപ്പൊ സാറിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ നാടകത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്.
0: അതെ. അപ്പം ഇത് കണ്ടും കേട്ടും ഞാൻ ഏതാണ്ട് ജനിച്ചു വീണ കാലം മുതൽ ഇന്നും
1: പരിപാടികളാണ്.
0: പിന്നെ വേറൊരു കാര്യമുണ്ട്, കാരണം അച്ഛൻ പലപ്പോഴും പ്രോഗ്രാമൊക്കെ നടത്തി. ഈ നാടകസമിതി അന്ന് ജയശ്രീ കലാകേന്ദ്രം പറഞ്ഞ നാടകസമിതി ഒക്കെ ഉണ്ടായിരുന്നു. കൊട്ടാകര ശ്രീധരൻ നേരൊക്കെ അരങ്ങിൽ വന്നിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ പലപ്പോഴും പരിപാടിയൊക്കെ നടത്തിട്ട് കിട്ടുന്ന വേതനം തുച്ഛമാണ്. ഈ പരിപാടി കഴിഞ്ഞ് ഇവരെ പിരിച്ചു വിടാൻ വേണ്ടി വീട്ടിൽ പശുവിനെ വിറ്റ ചരിത്രമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ പട്ടിണിയും പരിവട്ടുണ്ടായിരുന്ന കാലം നമുക്ക് മറക്കാവുന്നതല്ല. അപ്പൊ അന്ന് ഈ പ്രോഗ്രാമൊക്കെ നടക്കുന്ന സമയത്ത് ഞാന് പിന്നെ എന്റെ അമ്മയൊരു സംഗീതജ്ഞയായിരുന്നു. അപ്പൊ അമ്മയുടെ കൂടെ കിടന്നുറങ്ങുമ്പോഴാണ് നമ്മൾ KPSCയുടെ പാട്ടുകളൊക്കെ നമ്മളിലേക്ക് സ്വാധീനം ചെലുത്തുന്നത്.
1: ഇപ്പം താനാട്ടു പാട്ടുകൾ വളരെ മനോഹരമായി കേട്ട ഒരു കാലഘട്ടമായിരുന്നു അങ്ങയുടെ.
0: അല്ല, അന്നത്തെ ആ അമ്പിളി അമ്മാവ താമര കുമ്പിളിയിൽ എന്തുണ്ട്, ഈ പാട്ടൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോ നമ്മള് അമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങുന്ന ഈ പാട്ടുകളൊക്കെ
1: കേട്ടുകൊണ്ട്.
0: അപ്പൊ ഇത് അങ്ങനെ ഒരുപാട് പാട്ടുകൾ, ഇപ്പം പിന്നെ നമ്മുടെ കാളിദാസ കേന്ദ്രത്തിന്റെ ഡോക്ടർ നാടകത്തിലെ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് കേട്ട് ഇങ്ങനെ വളർന്നു വരുന്ന ഒരാളെന്ന നിലയില് എന്നും കാണുന്ന പരിപാടി എന്താ, സ്കൂൾ വിട്ട് കഴിഞ്ഞാലും വീട്ടിൽ വന്നാലും ഒക്കെ എപ്പോഴും ഈ കലാകാരന്മാരും നാട്ടിലുള്ള കൊച്ചു കൊച്ചു കലാകാരന്മാരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് പല പല പരിപാടികൾ. അപ്പൊ ഇത് തന്നെ വളരെയധികം സ്വാധീനിച്ചു.
1: വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായ കലാപരമായ ആ കഴിവുകൾ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം.
0: തീർച്ചയായിട്ടും. അത് പക്ഷെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു സംശുദ്ധമായ കലയെ തിരഞ്ഞെടുക്കാൻ കാര്യം. കാരണം അങ്ങനെ ഒരു കലാകാരനായിട്ട്, കാരണം ഈ സാധാരണ നാടകക്കാരെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ രാത്രിയിൽ ഇങ്ങനെ നാടകം കഴിച്ചിട്ട് ഉറക്കുളച്ച് വന്നിട്ട് അവരുടെ ജോലി ഭാരം കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ആ സമയത്തൊക്കെ നമ്മൾ വിദ്യാർത്ഥിയാണ്, കല പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് KPSCയിലേക്കുള്ള എൻട്രി വലിയ തമാശയായിരുന്നു. കാരണം ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ കഥാപ്രസംഗമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ സ്റ്റേറ്റിലൊക്കെ പിന്നെ പ്രൈസൊക്കെ മേടിച്ച് അങ്ങനെ കഥാപ്രസംഗം പ്രൊഫഷണലായിട്ട് അവതരിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ സ്വാധീനിച്ചൊരു വലിയ വ്യക്തിയുണ്ട്. കാരണം KPSCയെ കുറിച്ച് സാറ് പറഞ്ഞ പോലെ, അവിടുന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ 1980 ഇങ്ങനെ തുടങ്ങിയ ഈ പ്രസ്ഥാനം നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ നാടകത്തിലൂടെ പ്രചുര പ്രചാരം നേടുകയും ലോകമെങ്ങും ഒരുപാട് പിന്നെ പുറത്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അന്ന് ഇതിന്റെ പ്രാരംഭഘട്ടത്തില് ഈ KPSC രൂപീകരിക്കുന്ന സമയത്ത് അതിന് സജീവമായിട്ടൊന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ചരിത്രത്തിൽ പലപ്പോഴും ഈ വലിയ പല ആളുകളും തഴയപ്പെടാറുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടം കൂടിയാണ്, ഇന്നത്തെ കാലഘട്ടം ചരിത്രം തിരുത്തി എഴുതുന്നൊരു കാലഘട്ടം കൂടിയാണ്. അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ അന്ന് അന്തിക്കാട് ചെത്തു തൊഴിലാളി യൂണിയന്റെ സമരവുമായി ബന്ധപ്പെട്ട് തെക്കൻ കേരളത്തില് പാർട്ടി കെട്ടിപ്പിടിക്കാൻ വന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ചെത്തു തൊഴിലാളിയായിരുന്നു അദ്ദേഹം. ചെത്തു തൊഴിലാളി യൂണിയന്റെ നേതാവായിരുന്നു TK മാധവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.
1: TK മാധവൻ,
0: ഞങ്ങൾക്ക് സ്നേഹപൂർവ്വം TK അമ്മാവൻ എന്നാണ് വിളിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യേകത എവിടെ നാടകമുണ്ടോ അവിടെ എല്ലാം അദ്ദേഹവും. അപ്പൊ അത് ഇന്ന നാടകം ഒന്നുമില്ല, കബീർദാസിന്റെ അദ്ദേഹത്തിന്റെ നാടകമാണെങ്കിൽ അവിടെ ഉണ്ടാവും. അവരോടൊക്കെ വലിയ സ്നേഹമാണ്, അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ.

0: കൊടുക്കുക, അവർക്ക് നല്ല പബ്ലിസിറ്റി കൊടുക്കുക. എൻ്റെ മറ്റേ വലിയ മനുഷ്യ സ്നേഹിയായ ഒരു കലാകാരനാണ്. ഇപ്പം ഇദ്ദേഹം എൻ്റെ ഈ കഥാപ്രസംഗം കേൾക്കും, പറയും, മോനെ നീ കെ പി എസ് സിയിലേക്കൊക്കെ പോകേണ്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞു, കെ പി എസ് സിക്ക് അതൊന്ന് വലിയ മെനക്കേടല്ലേ, നമ്മൾ ഈ നാടകം കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതല്ലോ. അപ്പം ഇദ്ദേഹം എനിക്ക് എന്നൊരു പ്രചോദനമാണ്. വന്ന് എല്ലാ ദിവസവും വരുന്നു, മോനെയാണ്ട് പുതിയ നാടകം തുടങ്ങുന്ന അവിടെ, പഴയ നാടകം വീണ്ടും റീമേക്ക് ചെയ്തെടുക്കുന്നുണ്ട്, മുടിയനായപത്രം ചെയ്യുന്നുണ്ട്, അശ്വമേധം ചെയ്യുന്നുണ്ട്. ഈ കഥകളൊക്കെ പറയുമ്പോൾ എനിക്കും എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കെ പി എസ് സി ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പം ഇത് അച്ഛനോട് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അച്ഛൻ പറഞ്ഞിരിക്കുന്ന ഈ കലയുടെ പരിപാടിയായിട്ട് പോയോണ്ട് അദ്ദേഹം ഒരുപാട് അനുഭവിച്ചാളാണ്.
1: അതെ, കല പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ജീവിതാനുഭവങ്ങൾ ഏറെയുണ്ട്. അത് മകനിലേക്ക് പകരണ്ട എന്നുള്ളൊരു തീരുമാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം. മകനോടുള്ള ഒരു കുടുംബപരമായിട്ടുള്ള ഒരു സ്നേഹം, അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ അതുകൊണ്ട് പറയാതിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: തീർച്ചയായിട്ടും, കാരണം അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല, ആദ്യൊരു ബേസ് ഉണ്ടാകും, എന്നിട്ട് നീ നാടകം കളിക്കുകയോ സിനിമയ്ക്ക് പോവോ എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ഈ ബിരുദ പഠനം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പറയുകയും ഇങ്ങനെ ടി കെ മോഹൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, മോനെ നമുക്ക് കെ പി എസിൽ ഇപ്പം ഒളിവിലെ ഓർമ്മകൾ നാടകം ചെയ്യുന്നു, അപ്പോൾ ഭാസിയേട്ടനെ ഒന്ന് കാണണം നമുക്ക്. അപ്പം പറഞ്ഞു പറഞ്ഞു ഒന്ന് അവസാനം അച്ഛനോട് ഇത് പറയുന്നു. അപ്പം എൻ്റെ മനസ്സിലൂടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു നീല വണ്ടി, ചുവന്ന കുടി, കുടിയുമായി പോകുന്ന കെ പി എസ് വണ്ടി ചീറിപ്പാഞ്ഞു പോകുന്ന പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്.
1: അത് പലപ്പോഴും അന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളായിരുന്നവർക്ക് വളരെ
0: കൗതുകമായിരുന്നു. അതെ, അതെ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അപ്പം അങ്ങനെ അച്ഛനോട് ഇങ്ങനെ പറയുന്നു. അപ്പൊ അച്ഛനും ഈ ഭാസി സാറോടൊക്കെ ബന്ധമുണ്ട്. അച്ഛൻ പത്രവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, പത്രപ്രവർത്തനം ഉണ്ടായിരുന്നല്ലോ, സ്വന്തമായിട്ട് മാസിക ഉണ്ടായിരുന്നു, പാലാ നാരായണന്നാര്, അവരെ പിന്നെ തിരുക്കുറിച്ചി, ഇവരെ കുറിച്ച് പിന്നെ ധാരാളം എഴുതുമായിരുന്നു. അച്ഛന്റെ കലാസദനം പറഞ്ഞ മാസികയുണ്ട്, അൻപതുകളിലാണ്. അപ്പോ അന്ന് ഭാസി സാറുമായിട്ടും ബന്ധമുണ്ട്. അച്ഛനും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ ലീഡർഷിപ്പ് എടുക്കുന്ന ഒരു കാലമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അങ്ങനെ ഭാസി സാറിനെ കാണാൻ വേണ്ടി ഞാനും പിന്നെ അച്ഛനുമായിട്ട്, അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യുന്ന, നമുക്ക് ഭാസിയായിട്ട് ഒന്ന് കണ്ടുകളയാം. അപ്പോൾ ഒളിവിലോർമ്മയുടെ പണിപ്പുരയിലിരിക്കുകയാണ് അദ്ദേഹം, ഒന്നുമായിട്ടില്ല. അപ്പോൾ ഒന്ന് കണ്ടു, കുറേ നേരം സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് എന്തോ ഒരു പ്രത്യേക താല്പര്യം തോന്നി. അപ്പം പറഞ്ഞു, ഏതൊക്കെ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ പണ്ട് ഞാനൊരു നാടകം കളിച്ചിരുന്ന അഞ്ചാം ക്ലാസ്സിൽ വെച്ചാണ്, അഞ്ചാം ക്ലാസ്സിൽ വെച്ച് അത് അച്ഛൻ്റെ ഒരു കഥ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടാണ്, അച്ഛൻ്റെ ഒരു നാടകം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടാണ്, നീറുന്ന ഹൃദയങ്ങൾ എന്നായിരുന്നു നാടകത്തിൻ്റെ
1: പേര്.
0: കഥ എന്തുവാന്നൊന്നും നമ്മൾ ചോദിക്കരുത്, ഒന്നാലഞ്ച് കഥാപാത്രങ്ങളുണ്ട്. അപ്പം ഈ അച്ഛൻ അമ്മ മക്കളൊക്കെ ചേർന്നൊരു ചെറിയ നാടകം. അപ്പൊ അന്ന് നമുക്കറിയാം അങ്ങയുടെയൊക്കെ കാലഘട്ടത്തിൽ പണ്ടങ്ങനെ ഉണ്ടായിരിക്കും. കാരണം ഈ നമ്മള് വെള്ളിയാഴ്ച ദിവസങ്ങൾ അവസാനത്തെ പീരീഡ് നമ്മുടെ സ്കൂളിന്റെ ക്ലാസിന്റെ പ്രോഗ്രാം,
1: അതെ അതെ, ക്ലാസ് വൈസ് ഒരു പരിപാടി പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. അത് നമ്മുടെ അക്കാഡമിക് സിലബസിന്റെ തന്നെ ഒരു ഭാഗമായിരുന്നു. അവസാനത്തെ ഒരു പീരീഡ് പാട്ട് പാടാനുള്ളവർക്ക് പാട്ട് പാടാം, കഥകൾ അവതരിപ്പിക്കാം, നാടകം അവതരിപ്പിക്കാം, അതിന് വലിയ നമ്മുടെ ഈ സിലബസ് ഭാഗമായിട്ടുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു. കാലഘട്ടത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയാം.
0: ഇപ്പം നമ്മൾ ഈ അധ്യാപക വിദ്യാർത്ഥി ബന്ധമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗുരുശിഷ്യ ബന്ധം ഇന്ന് ഈ കുരുവും ചുളയും പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അന്നിങ്ങനെ നമ്മൾ കർട്ടൻ കിട്ടുക എന്ന് പറയുമ്പോൾ എന്താണ്, ഏതെങ്കിലും ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് ഒരു ക്ലാസ്സിൻ്റെ മൂലയിൽ കൊണ്ട് കിട്ടുക, കിട്ടിയതിന് ശേഷമാണ് ഈ കഥാപാത്രങ്ങൾ വന്ന് അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ എല്ലാവരോടും പറയണം, നിൻ്റെ അച്ഛൻ വലിയ നാടകക്കാരനും കഥാപ്രസംഗക്കാരനും, നീ ഒരു കാര്യം സ്ക്രിപ്റ്റ് കൊണ്ട് നമുക്ക് പരിപാടിയും നടത്താം. അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു നാടകം സെറ്റപ്പാക്കുന്നു. അഞ്ചാം ക്ലാസ്സിലാണെന്ന് ആലോചിച്ചുണ്ടോ? അപ്പൊ അത്രയും ബുദ്ധിയേ ഉള്ളൂ. അപ്പൊ അതിലെ ഓമനി എന്ന് പറയുന്ന കഥാപാത്രമാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്.
1: സ്ത്രീ കഥാപാത്രം
0: കാര്യം പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ ആരും ഇല്ലായിരുന്നു. അപ്പൊ അന്ന് ഈ വിഗന്ധം മേടിക്കാൻ നമുക്കറിയത്തില്ല. ഞാൻ നോക്കിയപ്പോ അമ്മൂമ്മയുടെ തിരുപ്പൻ അവിടെ കിടപ്പുണ്ടായിരുന്നു, രണ്ടു തിരുപ്പനൊക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ ചേച്ചിയുടെ ഒരു പാവാടയൊക്കെ സംഘടിപ്പിച്ച് ഹാഫ് സാരി കൂടത്തോണ്ട് അഭിനയിക്കുന്നത്. അപ്പൊ അഭിനയിച്ച് ഈ നായകൻ എന്നെ പിടിച്ചു തള്ളുന്നൊരു സീൻ ഉണ്ടായിരുന്നു. ഈ സീൻ തള്ളിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ പാവാട അഴിഞ്ഞുപോയി, ഈ തലയ്ക്കിട സാധനം കൂടി. അപ്പൊ ആളുകൾ കൂക്കി വിളിയായിരുന്നു, കുട്ടികളല്ലേ. അപ്പൊ അന്ന് ഞാൻ അവസാനിപ്പിച്ചു, ഇത് നമുക്ക് പറ്റിയ
1: പണിയല്ല.
0: അപ്പൊ ഞാൻ സാറിനോട്, സാർ എനിക്ക് ഇങ്ങനൊരു അനുഭവം മാത്രമേ നാടകത്തിൽ മുൻകാലത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കോളേജിലൊക്കെ മറ്റേ ഈ അമച്ചർ നാടകങ്ങൾ ടൈപ്പാണ്, അത് പിന്നെ നാടകമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല സാർ. അപ്പൊ പുള്ളിക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നിട്ടെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ തമ്മിൽ ആദ്യം കാണുന്നത്, ഭാസി സാറോട് ഞാൻ ആദ്യം കാണുന്നത് എന്റെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. ഞാൻ വെണ്ടാർ വിദ്യാധരാജ മെമ്മോറിയൽ സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പൊ വെണ്ടാർ ബാലകൃഷ്ണമുള്ള സാർ എന്ന് പറഞ്ഞ വലിയ മനുഷ്യനുണ്ട്, അച്ഛന്റെ കൂട്ടുകാരനായിരുന്നു. അദ്ദേഹം എനിക്കൊരു കവിത എഴുതി തന്നിരുന്നു. കവിത അദ്ദേഹത്തിന്റെ അല്ല, വയലാറിന്റെ രാജഹംസം. കയ്യിലിരുന്ദ്രധനുസ്സുമായി കാറ്റത്ത് പെയ്യുവാൻ നിന്ന തുലാവർഷ മേഘമേ. അപ്പൊ നല്ല രസകരമായ കവിത. അപ്പൊ ഇത് അന്ന് പിന്നെ അവിടുത്തെ ഫൈൻ ആർട്സ് സൊസൈറ്റി കടമ്പനാട് അവര് ഒരു കവിത ആലാപന മത്സരം വയ്ക്കുകയുണ്ടായി. അത് സമ്മാനം എനിക്കായിരുന്നു. അന്ന് ഈ സമ്മാനം തരാൻ വന്ന വ്യക്തി ഇദ്ദേഹമായിരുന്നു, ഭാസി സാർ. അപ്പൊ അന്ന് എന്റെ മനസ്സിൽ വലിയ സംഭവമാണ്. അപ്പം ഈ കാല് ഇല്ല, ഒരു കാല് മുറിക്കപ്പെട്ട സമയമാണ്.

0: അപ്പൊ ഇതൊക്കെ എന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിന് പറയാൻ ഒരു പേടി. പക്ഷെ അദ്ദേഹം വളരെ രസകരമായിട്ട് മുറുകാനൊക്കെ മുറുക്കി ഇതെല്ലാം കേട്ടതിന് ശേഷം പറഞ്ഞു, ശരിയായിക്കോട്ടെ, പിന്നെ നാടകം എന്ന് പറയുന്നത് പിള്ളേരുകളിയല്ല, അതിനകത്ത് വേണ്ടി നമ്മൾ ജീവിതം ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പ്രസായിക്കോട്ടെ സാർ, അപ്പൊ എനിക്ക് എങ്ങനെയുള്ളത് കയറിയാൽ മതി എന്നുള്ളതായിരുന്നു അന്നത്തെ ചിന്ത.
1: റേഡിയോ സാന്ദനത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരങ്ങും ജീവിതവും, നാടക കലാകാരന്മാരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന നാടകത്തിന്റെ ചരിത്രം വ്യക്തമാക്കുന്ന പരിപാടിയാണ്. തുടർന്ന് KPSC ലീലാകൃഷ്ണൻ അവറുകളുടെ നാടക അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. റേഡിയോ സാന്ദനത്തിലെ ഒരു ചെറിയ ഇടവേള.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 ഏവർക്കും സ്വാഗതം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരങ്ങും ജീവിതവും എന്ന നാടക സംബന്ധിയായ പരിപാടിയാണ്. നാടക കലാകാരന്മാരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും നാടകത്തിന്റെ ചരിത്രം പറയുന്ന പരിപാടിയാണ് അരങ്ങും ജീവിതവും. നമ്മോടൊപ്പം ഈ നാടക അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് KPSC ലീലാകൃഷ്ണൻ സാറാണ്. അദ്ദേഹം മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞ നാടകത്തിന്റെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് പ്രേക്ഷകർക്ക് വേണ്ടി, ശ്രോതാക്കൾക്ക് വേണ്ടി നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു മനുഷ്യനല്ലേ ഈ മേഖലയിൽ നിന്നോട്ട് കൊണ്ട് നാടകത്തിന്റെ ഒരുപാട് അനുഭവങ്ങൾ ഒളിവിലിരുന്നു കൊണ്ടും കേരളത്തിന്റെ സാംസ്കാരികമായ ഉന്നമനത്തിന് വേണ്ടി നാടകങ്ങൾ എഴുതുക, KPOC യോടൊപ്പം സഞ്ചരിക്കുക, അങ്ങനെ ഒരു വലിയ മനുഷ്യനായിരുന്നു തുബിൽ ഭാസി.
0: അപ്പൊ അദ്ദേഹം ചെയ്തത് എനിക്ക് തോന്നിയത് സാർ, അപ്പൊ ഞാനൊരു ചെറിയ നോട്ട് ബുക്ക് കൊണ്ടുവരുന്നു. കാരണം എനിക്കിതെല്ലാം ഈ കുറിപ്പുകൾ എഴുതുന്ന സ്വഭാവമുണ്ട്, ഡയറി കുറിപ്പ് പോലെ. അപ്പൊ അന്ന് കേശവംപുരി സാറുണ്ട് അവിടെ, ഈ ഭാസി സാറും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ എനിക്ക് അങ്ങയുടെ ഒരു ഓട്ടോഗ്രാഫ് വേണം. അപ്പൊ നമ്മുടെ ഒരു ചെറിയ
1: ആ പ്രായത്തിലുള്ള എല്ലാവരും.
0: അപ്പൊ അദ്ദേഹം എഴുതി തന്ന വാക്കുകൾ ഇന്നും എന്റെ മനസ്സിലുണ്ട്. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ ബുക്ക്. എഴുതിയിരിക്കുന്ന ഇതാണ്: രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ജന്മവാസനയുടെ അനിവാര്യമായ പരിണതി അരങ്ങിലെത്തിക്കാൻ പ്രാപ്തനായ കലാകാരൻ.
1: ഓ, അദ്ദേഹത്തിന് ആ ഒരൊറ്റ കാഴ്ചയിൽ തന്നെ താങ്കളിലെ നടനെ മനസ്സിലാക്കുകയും അദ്ദേഹം വളരെ ഭംഗിയുള്ള വാക്കുകളിൽ ചുരുങ്ങിയ അക്ഷരങ്ങൾ കൊണ്ട് അത് വ്യക്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഏറ്റവും വലിയ ഒരു അനുഭവമായിട്ട് തന്നെ,
0: വലിയ അംഗീകാരമായിട്ട്. കാരണം ഇപ്പം അക്കാദമി അവാർഡോ മറ്റൊന്നും അല്ലത്.
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: അതൊക്കെ മേലെ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അങ്ങനെ ആ വർഷം ഇങ്ങനെ പോവുകയാണ്. അപ്പം പരീക്ഷ എല്ലാം കഴിഞ്ഞ് അടുത്ത നമ്മുടെ ഈ പ്രോഗ്രാമിന് പങ്കെടുക്കേണ്ട സമയമായപ്പോഴത്തേക്കും ഉള്ളിൽ ഓർമ്മ, ആദ്യം 1992 ആദ്യമായി
1: അരങ്ങിലെത്തുന്നത്.
0: അപ്പൊ അതിന്റെ ഉദ്ഘാടന ശേഷമാണ് ഞാൻ അവിടെ ചെല്ലുന്നു. ആ സമയത്ത് 92 December 6 നമ്മളെയൊക്കെ വേദനിപ്പിച്ചൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ.
1: December 6 മറ്റേ ബാബറി മസ്ജിദ്,
0: അത് വലിയ പ്രശ്നമായിരുന്നല്ലോ. അപ്പൊ അതിന്റെയൊക്കെ സാറിനൊക്കെ വലിയ വിഷമം ഉണ്ടായിരുന്നു. December 8 അദ്ദേഹം ലോകത്തോട് ഇവിടെ പറയുന്നു.
1: December 6 തന്നെയാണ് 1951 നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകം ആദ്യമായിട്ട്
0: അവതരിപ്പിക്കുന്നത്.
1: അതിന്
0: ഞങ്ങൾ ഈ 9-ാം വർഷത്തിൽ ഞങ്ങളെ ഗ്യാദരിക്കുണ്ടായി പഴയ തലമുറയിൽപ്പെട്ടവരെയും ജീവിച്ചിരിക്കുന്നവരെയൊക്കെ. അപ്പോ എന്തായാലും അങ്ങനെ അതൊരു വലിയ എല്ലാവർക്കും വലിയ വിഷമം ഉണ്ടാക്കിയ സംഗതിയായിരുന്നു. അങ്ങനെ ഒളിവിലെ ഓർമ്മകൾ നാടകത്തിലാണ് ആദ്യമായി ഞാൻ രംഗപ്രവേശനം ചെയ്യുന്നത്.
1: അതിലേത് കഥാപാത്രമായിരുന്നു
0: ആദ്യം ഞാൻ അഭിനയിക്കുന്നത്? ആ രസം, കാരണം ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് എനിക്ക് അഭിനയിക്കാൻ കിട്ടിയ ഒരു വലിയ മഹാനായ ഒരു നടന്റെ കൂടെയാണ് KPSC ഖാൻ.
1: ഖാൻ
0: ഭായി എന്ന് പറഞ്ഞാൽ വലിയ
1: മട്ടാഞ്ചേരിയിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. ഞാൻ മനസ്സിലാക്കുന്ന മട്ടാഞ്ചേരിയിലാണ് അദ്ദേഹം. നല്ലതൊരു വിവാഹം ഒന്നും കഴിച്ചിട്ടില്ല, ജീവിതം മൊത്തം നാടകത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്.
0: അത് ശരിക്കും പറഞ്ഞ അങ്ങനത്തെ നടന്മാരെ ഒന്നും ഇപ്പൊ
1: കിട്ടത്തില്ല,
0: അത്ര സാത്വികനായ. എന്നാൽ ഈ പറയുന്ന പോലെ നമ്മൾ ഈ പറയാറുണ്ട്, രസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ശാന്തം. ഭാവത്തിൻ പരകോടിയിൽ സ്വയം അഭാവത്തിൻ പ്രഭാവമെന്നോ സ്വഭാവമെന്നോ വിശേഷിപ്പിക്കാവുന്ന ശാന്തരസം. അത് ഏറെയുള്ള ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനോടൊപ്പമാണ് ആദ്യം അരങ്ങിലെത്തുന്നത്. പിന്നീട് ഞാൻ ചെയ്യുന്ന വേഷം
1: അല്ല, അദ്ദേഹത്തിന്റെ തന്നെ ഒരു മുക്കുവനും ഭൂതവും എന്നും പറഞ്ഞ് KPSC നാടകത്തിൽ ഒരു വളരെ വലിയ കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാനത് കണ്ടത് എന്റെ മനസ്സിൽ ഇപ്പോഴും അത് ഓർമ്മിക്കുന്നുണ്ട്.
0: പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും പിന്നെ എന്നും പ്രചാരം നേടിയ, അല്ലെങ്കിൽ എന്നും മലയാളികൾ ഓർമ്മിക്കുന്ന നാടകമാണ് അശ്വമേധം.
1: അശ്വമേധം
0: അതിൽ ഹെൽത്ത് വിസിറ്ററായിട്ട് അദ്ദേഹമാണ് അഭിനയിച്ചത്. ഞാൻ ചായയോ കാപ്പിയോ ഒന്നും കുടിക്കില്ല, പാല് മാത്രമേ കഴിക്കൂ, ആയിരിക്കുന്ന ഒരു ഗൗളിയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന
1: ഒരു ടിപ്പിക്കൽ ക്യാരക്ടർ.
0: അതെ, വളരെ കൂളായിട്ട് അദ്ദേഹം എന്ന് പറയുന്നത്, നിങ്ങളുടെ ബ്ലഡ് അവിടെ സാറ്റ് ഊത്തി പരിശോധിക്കാൻ കൊടുത്തിട്ടില്ലായിരുന്നു,

0: ഉണ്ടായിരുന്നു സർ. ആ ഒന്നുമില്ല, നിങ്ങളുടെ ബ്ലഡ് പോസിറ്റീവ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കുഷ്ഠരോഗമുണ്ട്. എന്നിട്ട് പുള്ളി വളരെ ഇതട്ടിരിക്കുകയാണ്. പക്ഷേ ഈ കൂടെ അഭിനയിക്കുന്നവർ അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയും, ആയിരിക്കുന്ന ഒരു പാറ്റയല്ലേ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു കഥാപാത്രം അദ്ദേഹത്തിനോടൊപ്പം അങ്ങനെ ഒളിവിൽ ഓർമ്മകൾ. പിന്നെ ഞാൻ അഭിനയിക്കുന്നത് പായിക്കാരിൽ ഗോപാലപിള്ള എന്ന് പറയുന്ന ഒരു സമരനായകനും ശൂർനാട് വിപ്ലവത്തിലെ രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്ന ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. ആ കഥാപാത്രമാണ് അഭിനയിച്ചത്. പിന്നെ അങ്ങോട്ട് തുടർന്ന് പിന്നെ മുടിയനായ പുത്രനായി അശ്വമേധം. കാരണം അശ്വമേധത്തിൽ ആദ്യം ഞാൻ അഭിനയിക്കുന്ന മോഹന്റെ വേഷം, സിനിമയിൽ പ്രേം നസീർ കാമുകന്റെ വേഷം, ആ സരവ് നീ അങ്ങ് പേടിച്ചു പോയല്ലോ എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു റൊമാൻറ്റിക് സാധനം. അവസാനം ഇവൻ ഇവളെ ഉപേക്ഷിക്കുന്ന സംഗതിയൊക്കെ വരുന്നത്. ഇപ്പൊ വീണ്ടും അശ്വമേധം എടുത്തു തുടങ്ങി, തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അന്ന് ആദ്യമായിട്ട് അശ്വമേധം കളിക്കുമ്പോൾ 62 തോന്നുന്നു. അപ്പൊ അശ്വമേധം നാടകം വരുമ്പോഴേ അതിൽ ആദ്യമായി ഡോക്ടറായിട്ട് അഭിനയിച്ചത് കെ പി ഉമ്മറാണ്,
1: നമ്മുടെ
0: ഉമ്മർ സാറാണ്. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ അന്നൊക്കെ നാടകത്തിന് അവിടെ വരുമ്പോ 20 രൂപ ശമ്പളമാണ്, അതുകൊണ്ട് ജീവിതം കരിപ്പിടിപ്പിക്കാൻ പാടായിരുന്നു. പക്ഷെ സിനിമകൾ കുറെ ചെയ്തു കുറെ കാലത്തിന് ശേഷം. അപ്പൊ പിന്നെ വലിയ താരമായി, താരപരിവേഷമായി, സാമ്പത്തികം ഉണ്ടായി. പക്ഷെ എങ്കിലും എന്റെ മനസ്സ് ഇന്ന് നാടകത്തിലാണ്, അത് കെ പി എസ് സിയിലാണെന്ന് പറഞ്ഞ ആളാണ് ഉമ്മർ സാർ.
1: അതെ അതെ, കെ പി എസ് സി എന്ന പേരുള്ള അങ്ങനെ ഒട്ടനവധി ആൾക്കാരുണ്ടല്ലോ. കെ പി ഉമ്മർ ഉണ്ട്, മറ്റേ അസീസ്
0: ഉണ്ട്, കെ പി എസ് സി,
1: ലളിത,
0: കെ പി എസ് സി സണ്ണി,
1: അങ്ങനെ എന്റെ നാട്ടുകാരനായ കെ പി എസ് സി ഗോപൻ, കെ പി എസ് സി അജിത്ത്, അങ്ങനെ എത്രയോ കെ പി എസ് സി സുലോചന, കെ പി എസ് സി നമ്മുടെ ലീല ചേച്ചി. അപ്പൊ അങ്ങനെ ആ പേര് കൊണ്ട് തന്നെ ലോകമെമ്പാടും അറിയപ്പെട്ട കുറെ കലാകാരന്മാരുണ്ട്. അപ്പൊ ആ പ്രസ്ഥാനത്തിനും അതുപോലെ വ്യക്തികൾക്കും ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടി നിദാനമായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. അപ്പൊ ഞാൻ ഈ അരങ്ങിൽ ഈ കെ പി എസ് സിയുമായി ബന്ധപ്പെട്ട് അരങ്ങിൽ നിൽക്കുമ്പോൾ കെ പി എസ് സിയിൽ അങ്ങേ അവതരിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മനസ്സിൽ തട്ടിയിട്ടുള്ള കഥാപാത്രങ്ങൾ എങ്ങനെയായിരുന്നു? താങ്കൾക്ക് ആ കഥാപാത്രങ്ങൾ ജീവിതത്തിൽ വളരെ വലിയ പ്രചോദനമാകുകയും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പലപ്പോഴും പലയിടത്ത് ചെല്ലുമ്പോഴും ആ കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞ് വിളിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം ഏതെങ്കിലും നാടകത്തിൽ അങ്ങേക്ക് കെ പി എസ് സിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ?
0: ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മളവിടെ ചെല്ലുമ്പോൾ കെ പി എസ് സിയിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് കാമ്പിശ്ശേരി, തോപ്പിൽ ഫാസി സാറ്, പിന്നെ അന്ന് രാഘവമാഷുണ്ട്, രാഘവമാഷ സംഗീതത്തിൻ്റെ ചാർജ് വഹിക്കുന്നത് ഒ എൻ വി കുറുപ്പ് സാറ്, പിന്നെ ഈ പറഞ്ഞ പോലുള്ള എല്ലാ പ്രവൃത്തികളും തകഴി ശിവശങ്കർ പിള്ള സാർ, അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിലൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ ഈ പറഞ്ഞ പോലുള്ള എല്ലാ കേശവമ്പൂറ്റി സാറ്, ഇവരെയൊക്കെ നമ്മൾ കാണുന്ന ഒരു വലിയ ഹിമാലയ പർവ്വതം പോലുള്ള വലിയ ഗുരുക്കന്മാരായിട്ടാണ്. അപ്പൊ ഞാനവിടെ നാടകത്തിന് വേണ്ടി വരുമ്പോ അവിടെ പുതുമുഖമായിട്ട് വരുന്ന ഒരാളെന്നറിയില്ല, ഞാനതെല്ലാം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഈ അതിനോടൊപ്പം തന്നെ എനിക്ക് എന്താണ് ഈ പറഞ്ഞ ഒരു ജേർണലിസ്റ്റിന്റെ ഒരു കൗതുകം കൂടി ഉണ്ടായിരുന്നു.
1: കാര്യം ഈ കെ പി എസ് സി എന്ന് പറയുന്നത് താങ്കളുടെ പ്രവേശനം നടക്കുമ്പോൾ തന്നെ അതൊരു
0: പാഠശാലയായി,
1: അതൊരു വളരെ വലിയ പഠിക്കാനുള്ള നിരവധിയായിട്ടുള്ള വ്യക്തികളെ താങ്കൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. ഒ എൻ വി എ കുറുപ്പിനെ പോലുള്ള പ്രമുഖരായിട്ടുള്ള, അതുപോലെ രാഘവമാഷുണ്ട്, സംഗീതമായാലും സാഹിത്യമായാലും എല്ലാം തന്നെ. ഈ നാടകം എന്ന് പറയുന്ന സാറേ വെറും നടനം എന്നുള്ളുപരി അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സാഹിത്യം ഉണ്ടാകും, അഭിനയം ഉണ്ടാകും, നൃത്തമുണ്ടാകും, അങ്ങനെ കലാപരമായിട്ടുള്ള ഈ ചിത്രകലകൾ. അപ്പൊ ഇതെല്ലാം കൂടെ സമന്വയിക്കുന്നതാണ് നാടകം. നാടകമെന്ന് നമ്മൾ കാണുമ്പോൾ അരങ്ങിൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നതിനുപരി അതിൻ്റെ അണിയറയിൽ ഇത്തരത്തിലുള്ള വിവിധങ്ങളായ കലകളുടെ സമ്മേളനം നടന്നെങ്കിൽ മാത്രമേ നാടകം ആവത്തുള്ളൂ. അപ്പൊ താങ്കൾ പറഞ്ഞു വന്നത് അവിടെ അത്തരം വിവിധ മേഖലയിലുള്ള ആൾക്കാരുടെ ഒരു സമ്മേളനമായിരുന്നു കെ പി എസ് സി എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ഒക്കെ ചില കഴിവുകൾ താങ്കൾക്ക് പകർത്തിയെടുക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒക്കെ കെ പി എസ് സി സഹായിച്ചു എന്നാണ് ഞാൻ മനസ്സിലായത്. അപ്പൊ ഈ അവിടങ്ങളിലുള്ള ഈ ഗുരുക്കന്മാരായിട്ട് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രചോദനം നൽകിയ ആൾക്കാർ ആരൊക്കെയാണെന്നൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറയാൻ പറ്റുമല്ലോ.
0: തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ പറയാം, നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച ചില കഥാപാത്രങ്ങൾ.
1: അതെ,
0: ആദ്യം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒളിവിൽ ഓർമ്മകൾ ചെയ്യുന്ന സമയത്ത് തന്നെ കെ പി എസിന് അങ്ങനത്തെ പ്രശ്നമുണ്ട്, ഒരേ സമയത്ത് തന്നെ 4-5 നാടകങ്ങൾ ചെയ്യേണ്ടി വരും. ഒളിവിലെ ഓർമ്മകൾ ആ സീസണിൽ കളിക്കുകയാണെങ്കിൽ തൊട്ട് പിന്നെ അതിനോടൊപ്പം തന്നെ അശ്വമേധവും കളിക്കേണ്ടി വരും, മുടിയനേപത്രം

0: അപ്പൊ ഇങ്ങനെ വന്ന് എനിക്ക് ഭ്രാന്തായി. അപ്പൊ ഞാൻ ഈ ബിരുദ പഠനം കഴിഞ്ഞിട്ട് നമ്മള് വിചാരിച്ച് UKPSC പോയി തകർക്കാം. പക്ഷെ എനിക്ക് ടെൻഷനായി. അപ്പൊ അങ്ങനെ വന്നു വന്നപ്പോഴത്തേക്കിന് അശ്വമേധരെ ഈ പറഞ്ഞ പോലെ ഈ കഥാപാത്രം ചെയ്തു. ഞാൻ ഇതിനിടയിൽ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ വിട്ടുപോയി. കാരണം KP ഉമ്മറാണ് ആദ്യം ചെയ്യുന്നതെങ്കിലും അത് സിനിമയിലേക്ക് പോകുമ്പോൾ പകരക്കാരനായിട്ട് വന്ന ആളിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും പ്രയാസമായിരുന്നു. ആ ആളാണ് പിൽക്കാലത്ത് മലയാള സിനിമാ ലോകത്തിന്റെ ചരിത്രം തിരുത്തി കുറിച്ച തിലകൻ എന്ന് പറയുന്ന നടൻ. അപ്പം അതാണ് തോപ്പിൽ ഭാസ്കർ. കാരണം ഒരിക്കലും ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടല്ലേ. കാരണം ഈ ചോക്ലേറ്റ് ബോയ് ആയിട്ടിരിക്കുന്ന പിന്നെ ഉമ്മർ ഇവിടെ ഇരിക്കുന്നു, തിലകൻ ചേട്ടനാണ് വേറെ വ്യത്യസ്തമായ പരിക്കൻ
1: ശബ്ദത്തിന്റെ ഉടമയായിട്ടുള്ള
0: അങ്ങനെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പൊ അതേ ആ നാടകത്തില് പിന്നീട് ഞാൻ ചെയ്യുന്ന ഡോക്ടർ വേഷമാണ്. ഡോക്ടർ തോമസിന്റെ KP ഉമ്മറൊക്കെ ചെയ്തു, പിന്നീട് തൽക്കാലത്ത് സായികുമാർ ചെയ്തു. അങ്ങനെ പലരിലൂടെയും ചെയ്തു വന്ന ആ വേഷം പിന്നീട് ചെയ്യുന്നത് ഞാനാണ്. ഈ ഡോക്ടർ എന്നെ ഒരുപാട് സ്വാധീനിച്ചു. അപ്പൊ ഈ സരോജമായിട്ട് അഭിനയിക്കുന്നത് KPSR എക്കാലത്തെയും പ്രശസ്ത നടിയായിട്ടുള്ള ഒരാളാണ് VR ശാന്ത. ശാന്തേച്ചിയാണ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള
1: ആളായിരുന്നു.
0: അപ്പം ചേച്ചി എന്നെക്കാളും പ്രായം കൂടുതലാണെങ്കിലും പിന്നെ എന്നെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അന്നേരം ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഡോക്ടർ സാർ, രോഗം ഒരു കുറ്റമാണോ?
1: അതെ അതെ അതെ, വളരെ പ്രശസ്തമായി അത് മലയാള നാട് മുഴുവനും കേട്ടൊരു അതാണ്. രോഗം ഒരു കുറ്റമാണോ?
0: മനസ്സിന് രോഗം വരുമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ചോദിക്കാനുള്ള കാര്യം, ഒരു സീന് ഞാൻ എന്നെ ഭയങ്കരമായിട്ട് ഹട്ട് ചെയ്തൊരു സംഭവമായിരുന്നു. കാരണം ഞാനിത് ഈ കഥാപാത്രത്തോട് ചെയ്യുമ്പോൾ നമ്മൾ ഷൗട്ട് ചെയ്യൊക്കെ വേണം. ഇയാൾ വളരെ ഡിസിപ്ലിൻഡ് ആണ്. അപ്പൊ അവിടെ എന്നും വന്ന് പാടുന്ന കുഷ്ഠരോഗിയായിട്ട് വരുന്നതെന്ന് അഭിനയിക്കുന്ന ജോൺസൺ മാഷ, പാമ്പുകൾക്ക് മാളമുണ്ട് ആ പാട്ടൊക്കെ ഇവിടെ നന്നായിട്ട് അഭിനയിക്കും. അപ്പൊ ഇവിടെ ഇവൾക്ക് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന സരോജം എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കുഷ്ഠരോഗമാണെന്നറിയുന്നു. അപ്പോഴത്തേക്കിന് കാമുകൻ മുങ്ങും, മോഹൻ പെതുക്കെ അവിടുന്ന് സ്കൂട്ടി എടുക്കും. അങ്ങനെ ലെപ്രസി സാനിറ്റോറിയത്തിൽ എത്തപ്പെടുന്ന ഈ സരോജത്തെ കാണാൻ വേണ്ടി, സരോജം പിന്നെ കാണാൻ വേണ്ടി പ്രത്യേകിച്ച് ആരും വരുന്നില്ല. ഈ അനിയത്തി വന്ന് കല്യാണക്കാര്യം പറയാൻ വേണ്ടി വരുന്നതല്ലാതെ പിന്നെ സഹോദരനായ സദാനന്ദം വരുന്നുണ്ട്. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് ഒരു ദിവസം ഈ ഡോക്ടർ തോമസ് ലെപ്രസി സാനിറ്റോറിയത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഈ കുഷ്ഠരോഗി ഗോവിന്ദനും ഇവളും കൂടി ഇരുന്ന് ഒരു പാറക്കല്ലിരുന്ന് പാടുകയാണ്. ആ പാട്ട് വളരെ പ്രസിദ്ധമാണ്.

0: കേരളത്തിൻ്റെ ഒരു തലമുറ പാടി നടന്ന വരികളാണിത്. അതായത് പഴയ തലമുറയിൽ ആരോട് ചോദിച്ചാലും ഇതിൻ്റെ വരികൾ വളരെ മനഃപ്പാഠമായിട്ട് പാടാൻ കഴിയുന്ന ഒരു പാട്ടാണ്. അത്രത്തോളം സ്വാധീനം ചൊലുത്തിയ വരികളാണ് അല്ലേ സാർ? അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയും അതിൻ്റെ വരികളുടെയും സംഗീതത്തിൻ്റെയും ഒക്കെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് അത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെ ആ കാലഘട്ടത്തിലുണ്ടായ വളരെ വലിയൊരു വിഷയത്തിൻ്റെ അടിസ്ഥാനമാണ്. അപ്പോൾ ആ പാട്ടുകൾ എന്ന് പറയുന്ന തലമുറകളിൽ നിന്ന് തലമുറ ഇന്നും അതിൻ്റെ ഒരു അല്പം പോലും അതിന് കോട്ടം തട്ടാത്ത തരത്തിൽ ഇന്നും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്.
1: അതെ അതെ. അപ്പോൾ ഈ പാട്ട് അങ്ങോട്ട് പാടിക്കഴിയുമ്പോൾ അപ്പോൾ അന്ന് നമുക്കറിയാം ഇന്നത്തെ കൂട്ടുള്ള ഈ വലിയ ഗിമ്മിക്കുകളൊന്നും ഉള്ള കാലം
0: ഇല്ല ഇല്ല ഇല്ല. വെറി ചെറിയ സംഗീത
1: രണ്ട് സ്പോട്ട് ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കിന് ഈ രണ്ട് കഥാപാത്രങ്ങൾ കണ്ണുനീര് ഒറിജിനലായിട്ട്, കാരണം അവരൊന്നും മറ്റ് സാധനങ്ങളോ
0: മറ്റൊന്നും ഇല്ലാതെ

0: മേക്കപ്പ് ഉണ്ടെങ്കിലും ഗ്ലിസർ ഒന്നും ഉപയോഗിക്കുന്നില്ല.
1: കണ്ണുനീർ
0: ഇങ്ങനെ കുടുകുടാ ഒഴുകുന്ന സമയത്ത് ഞാൻ ഷൗട്ട് ചെയ്യണം. ഒരു സ്റ്റേജ് ഞാൻ പതറിപ്പോയി. ഞാൻ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ സീൻ കണ്ടു കണ്ടു എനിക്ക് അങ്ങ് കണ്ണു നിറഞ്ഞു. അപ്പൊ എനിക്ക് ഷൗട്ട് ചെയ്യാൻ
1: പറ്റില്ല.
0: പക്ഷെ എങ്കിലും ഷൗട്ട് ചെയ്യണമല്ലോ. നീ എന്തര ഇവിടെ വന്നു? രോഗികളെ കാണാൻ വരുന്നവർക്ക് നിൽക്കാനുള്ള സ്ഥലമാണിതെന്ന് അറിഞ്ഞുകൂടെ? അപ്പൊ ഇങ്ങനെ ഷൗട്ട് ചെയ്യണമായിരുന്നു. അപ്പം ഞാനാകെ തകർന്നു പോയതാ. ഇതിനകത്ത് അങ്ങ് ലയിച്ചു വന്നപ്പോ. പക്ഷെ നമ്മൾ ചെയ്യണമല്ലോ. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ നമുക്കറിയാം കുഷ്ഠരോഗികളെ കണ്ട കല്ലെറിയുന്ന കാലം,
1: തീർച്ചയായിട്ടും
0: ചൂടുവെള്ളം കോരി ഒഴിക്കുന്ന കാലം, കുഷ്ഠരോഗികൾക്ക് മണി കെട്ടിയിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അവിടേക്കാണ് ഈ സമൂഹത്തിന്റെ ബോധതലത്തിൽ വിപ്ലവകരമായ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഈ നാടകത്തിന്റെ പ്രസക്തി. ഈ അശ്വമേധം പോലുള്ള നാടകം,
1: ആ നാടകം നൽകിയ ഒരു സന്ദേശം തന്നെ വളരെ വലുതല്ലേ സാർ?
0: സാറെ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഭൂട്ടാന്റെ ഒരു സ്കൂളിൽ അവതരിപ്പിക്കുമ്പോൾ അവിടെ അഞ്ജന എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സുകാരി പെൺകുട്ടിക്ക് കുഷ്ഠരോഗമാണെന്ന സംശയത്തിന് പിന്നെ ആ കുട്ടി അവിടുന്ന് ആട്ടിപ്പായിച്ചു,
1: സ്കൂളിൽ നിന്ന്
0: പുറത്താക്കി, ആ കുടുംബത്തെ ഒറ്റപ്പെടുത്തി. ആ സമയത്താണ് ഈ നാടകം അവിടെ കളിക്കുന്നു. ഭൂട്ടാനിലെ സ്കൂളിൽ കളിക്കുമ്പോഴാണ് അവർക്കിത് മനസ്സിലായതാ, ഇതിങ്ങനൊന്നുമല്ല, ഇതിന്റെ സത്യസ്ഥിതി ഇതാണ്, ശാസ്ത്രം വളരുന്നു എന്നൊക്കെ പറയുന്ന സംഗതിയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന നാടകം. ഈ നാടകം കണ്ടതിന് ശേഷം ഈ പിന്നെ ഈ രക്ഷിതാക്കളും കുട്ടികളും എല്ലാം പോയി ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന കഥയുണ്ട്. അത് കഥയല്ല,
1: ചരിത്രമാണ്.
0: അവിടേക്കാണ് നമ്മുടെ എന്റെ പ്രസക്തി. കാരണം ഒരു നാടകം നൽകുന്ന സന്ദേശം എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അവസാനം ഈ ഡോക്ടർ തന്നെ പറയുന്നുണ്ട്, സരോജം നീ ഫാദർ ഡാമിയനെ പറ്റി കേട്ടിട്ടില്ലേ? ബെൽജിയത്തിൽ ജനിച്ച ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു ഫാദർ ഡാമിയൻ. കുഷ്ഠരോഗികൾക്ക് മണി കെട്ടിയിരുന്ന അക്കാലത്ത് ഹൃദയം നൊന്ത മനുഷ്യൻ കുഷ്ഠരോഗികളുടെ തടങ്കൽ പാളയങ്ങളിലേക്ക് പോയി. കൂടെ ഒരു അദ്ദേഹത്തിന് കുഷ്ഠരോഗം പിടിപെട്ടു. അങ്ങനെ ഫാദർ ഡാമിയൻ മരിക്കുന്ന കഥയൊക്കെ പറയുന്നു.
1: താങ്കളുടെ ഈ വരികൾ കേൾക്കുമ്പോൾ സത്യത്തിൽ വീണ്ടും ആ നാടകം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. ശ്രോതാക്കൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കാര്യം അത്രയും ഗാംഭീര്യമായിട്ടാണ് താങ്കളുടെ ആ ശബ്ദത്തിലൂടെ അത് കേൾക്കുന്നത് തന്നെ.
0: അല്ല, അന്നേരം ആ സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറയുമ്പം ഈ ഭാസി സാർ എന്ന് പറയുന്ന സംവിധായകനെ ഞാൻ ഓർക്കുകയാണ്. അവിടെ ആ സമയത്ത് ചർച്ച് ബെൽസ് മാത്രമേ ഉള്ളൂ,
1: നിശബ്ദമായ.
0: അവിടെ ഒരു സ്പോട്ട് ലൈറ്റ് പോകുന്നത് അവിടെ ഒരു കുരിശ് വരച്ചിട്ടുണ്ട്. നമ്മൾ ഡോക്ടേഴ്സിന്റെ മുറിയിൽ ഇടുമല്ലോ കുരിശ്. അതിൽ മാത്രമേ ലൈറ്റിംഗ് ഇങ്ങനെ ഡിമ്മായി ഡിമ്മായി വന്ന് ഇങ്ങനെ പെതുക്കെ ബ്രൈറ്റ് ആയി വരും. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ നാടകത്തിന് പ്രത്യേകിച്ച് ഈ വലിയ ഗിമ്മിക്കുകളോ നമ്മൾ ഹാഷ് ഫോഷ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അതിനകത്ത് ഈ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഈ സാധാരണക്കാരന്റെ മനസ്സിലെ വികാരം മനസ്സിലാക്കി ചെയ്യാൻ കഴിയുന്ന നാടക പരിപ്രേക്ഷ എന്ന് പറയുന്ന സങ്കല്പം അത് തോപ്പിൻ ഭാസിയെ പോലെയുള്ള എന്റെ ഗുരുനാഥന്മാരിൽ ഉണ്ടായിരുന്നു. അതുപോലെയാണ് എന്നെ കരയിപ്പിച്ചൊരു നാടകമാണ് മുടിയനായപുത്രം. മുടിയനായപുത്രൻ നാടകം തന്നെ പലരും അഭിനയിച്ചു.
1: ഒരുപാട് ആൾക്കാർ
0: 1957 ആദ്യം 56 കാലഘട്ടത്തിൽ ആദ്യം അവതരിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നാടകാചാര്യനായ ഒ മാധവൻ സാറാണ്. അതിൽ രാജന്റെ വേഷം ചെയ്യുന്നു. അതിനൊക്കെ ശേഷം പലരും ചെയ്തു, കായലാട്ട് രവീന്ദ്രൻ, സായികുമാർ. അതിനൊക്കെ ശേഷമാണ് ഞാൻ വരുന്നത്.
1: റേഡിയോ സാന്ദനത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരങ്ങും ജീവിതവും, നാടക കലാകാരന്മാരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന നാടകത്തിൻ്റെ ചരിത്രം വ്യക്തമാക്കുന്ന പരിപാടിയാണ്. തുടർന്ന് KPSC ലീലാകൃഷ്ണൻ അവറുകളുടെ നാടക അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. റേഡിയോ സാന്ദനത്തിൽ ഒരു ചെറിയ ഇടവേള.
2: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 ഏവർക്കും സ്വാഗതം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരങ്ങും ജീവിതവും എന്ന നാടക സംബന്ധിയായ പരിപാടിയാണ്. നാടക കലാകാരന്മാരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും നാടകത്തിൻ്റെ ചരിത്രം പറയുന്ന പരിപാടിയാണ് അരങ്ങും ജീവിതവും. നമ്മോടൊപ്പം ഈ നാടക അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് KPSC ലീലാകൃഷ്ണൻ സാറാണ്. അദ്ദേഹം മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞ നാടകത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് പ്രേക്ഷകർക്ക് വേണ്ടി, ശ്രോതാക്കൾക്ക് വേണ്ടി നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാറ, അതിൻ്റെ തുടരനുഭവങ്ങൾ, മുടിയനായ പുത്രനിൽ ഇദ്ദേഹത്തിനുണ്ടായ, അല്ലെങ്കിൽ നാടക കലാകാരൻ എന്ന നിലയിൽ ഈ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കുന്ന ഒരു സംഗതിയാണല്ലോ നാടകം എന്ന് പറയുന്നത്. സിനിമയോ സീരിയലോ സംബന്ധിച്ച് വരുമ്പോഴത്തേക്ക് അങ്ങനെയല്ല. റീടേക്ക് ഇല്ലാത്ത ആ നാടക അനുഭവത്തിൽ താങ്കൾക്കുണ്ടായ ഈ വളരെ സന്തോഷകരവും സന്താപകരവുമായ അനുഭവങ്ങളും താങ്കളുടെ കുടുംബ പശ്ചാത്തലവും കൂടി ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു.

0: ഞാൻ മരിക്കുന്ന കാണുമ്പോൾ പ്രേം നസീർ മരിക്കുന്ന പോലെ വളരെ ആസ്വദിച്ച് അങ്ങനെയായിരുന്നു എൻ്റെ വില്ലൻ കഥാപാത്രമായിട്ട് ഇങ്ങനെ വരുന്നത്. അങ്ങനെ അതിനുവേണ്ടി കുറച്ച് ശ്രമം നടത്തിയിട്ടുണ്ടായി. എന്തായാലും ഈ നാടകം ദേവരാജൻ മാഷിൻ്റെ സപ്തതി ആഘോഷവേളയിൽ നമ്മുടെ കൊല്ലത്തുള്ള സോപാനം ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുകയാണ്. അന്ന് ജീവിച്ചിരുന്നവരായ ഈ ഫൗണ്ടർമാരായിട്ടുള്ള അഡ്വക്കേറ്റ് ജനാർദ്ദന കുറുപ്പ് സാർ അടക്കമുള്ള ആളുകൾ എൻ്റെ വേദിയുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അതൊരു വല്ലാത്ത അനുഭവമാണ്. കാരണം അവിടെ ദേവരായ മാഷുണ്ട്, രാഘവൻ മാഷുണ്ട്, ഈ പറഞ്ഞ എല്ലാ പ്രഭൃതികളും, ഒ എൻ വി സാറും അവരെല്ലാം ഉണ്ട്.
1: പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ് ആ നാടകം അന്ന് കാണുന്നത്.
0: പക്ഷേ ഇതിൽ ഏറ്റവും വലിയ തമാശ, അന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളം 70 രൂപയാണ്.
1: കാലഘട്ടവും കൂടെ ഓർക്കണം,
0: 92, 93, 94 ആ സമയത്തൊക്കെ 70, 75 രൂപ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ജീവിക്കാൻ പ്രയാസമായതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ ട്യൂഷൻ ക്ലാസ് എടുക്കാൻ പോകും. ദിവസം 2 പ്രോഗ്രാമാണ്. കഴിഞ്ഞ വരുന്ന സമയത്ത് പിന്നെ ട്യൂഷൻ ക്ലാസ് എടുക്കാനായിട്ട് ഓടി അവിടെ ഇങ്ങനെ ക്ലാസ് എടുപ്പായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഈ കൊല്ലത്തുനിന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താ പരിപാടി എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ 6 മണിക്ക് പ്രോഗ്രാം തുടങ്ങണമെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ 5:55 അവിടെ തന്നു. വന്നപ്പോഴേ അവരെല്ലാം കൂടെ എന്നെ കൊല്ലുന്ന അവസ്ഥയിലായി. ഇവിടെ നിന്ന് വലിയ പരിപാടി നടക്കുന്നത്, ഇയാൾ എന്ത് പണിയെ കാണിച്ചു. അപ്പൊ ഞാൻ ട്യൂഷൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞന്ന് 2-വീലറൊന്നുമില്ല, ബസ് കയറി വന്നപ്പോ താമസിച്ചു. എന്നാലും ഗ്രീൻ റൂമിൽ പോയി, നമ്മളെല്ലാം സെറ്റായി. ഈ ആദ്യം തന്നെ ഈ ഒരു റേപ്പ് സീനാണ്. ചെല്ലമ്മ ഇങ്ങനെ ചൂട്ടും കത്തിച്ചുകൊണ്ട് ഇങ്ങനെ റോഡരികിലൂടെ പോകുമ്പോ ഇയാളുടെ കലിങ്കിൽ ഇരിക്കുകയാണ്. പേടിക്കണ്ടി, ആ ചൂട്ട് കത്തി ഇങ്ങോട്ട് തരൂ, ഈ വീഡിയോ ഒന്ന് കത്തിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ തുടങ്ങുന്നത്. എന്നിട്ട് കയറി ഇവിടെ കടന്നു പിടിക്കുകയാണ്. അപ്പോൾ ഈ സീൻ എടുക്കണമെങ്കിൽ ആദ്യം ഇയാൾ പുക വിളിച്ചോണ്ടിരിക്കുന്ന സീനാണ്, വീഡിയോ വിളിക്കുന്ന സീനാണ്. അപ്പം ഞാൻ ഈ തീപ്പെട്ടി ഉരച്ചിട്ട്, കാരണം ഞാൻ എന്നോട് എല്ലാവരും പറഞ്ഞു ഇത് പിള്ളേരുകളെയല്ല, വലിയ വലിയ ആളുകൾ അവതരിക്കുന്നത്, എന്നിട്ട് ഭാവി നിശ്ചയിക്കുന്നവരുടെ മാത്രമല്ല, ഓ മാധവ സാറും ഇരിപ്പുണ്ട് ഫ്രണ്ടി,
1: അദ്ദേഹം ഈ കഥാപാത്രം ചെയ്തിട്ടുള്ള
0: ആദ്യം ചെയ്ത ആളല്ലേ. അപ്പം അദ്ദേഹമൊക്കെ എന്നെ കൗതുകം പറയും, ഉമ്മര് എന്ത് ചെയ്യുന്നത് അറിയണമല്ലോ. ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവം. ഞാനിതിലെ ഈ പേടിച്ച് തൂറി എന്നൊക്കെ പറയുന്ന പോലെ നേരെ പിന്നെ ടോയ്ലറ്റിൽ പോന്നു, വീണ്ടും വരുന്നു, പോന്നു. ആകെ ടെൻഷനാണ്. എന്തായാലും സീനി കയറി. അപ്പം ഈ പിന്നെ തുഞ്ചൻ പറമ്പിലെത്തത്തെ ഈ പാട്ട് കഴിഞ്ഞിട്ടാണ് ഈ നാടകം അങ്ങോട്ട് ആരംഭിക്കുന്നത്. അപ്പം നമ്മൾ തന്നെ അനൗൺസ് ചെയ്യുന്നത് 1957 KPC അവതരിപ്പിച്ച നാടകമായിരുന്നു മുടിയനായ പുത്രൻ. പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ മരിച്ചുകൊണ്ട് വീണ്ടും ഈ നാടകം അരങ്ങിലെത്തിക്കുന്നു. ഇത് അനൗൺസ് ചെയ്യുന്നത് ഞാൻ തന്നെ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഥാപാത്രമാകുന്നത്. അങ്ങനെ ബീഡി കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇത് ബീഡി കത്തുന്നില്ല. കാരണം തീപ്പെട്ടി ഉരയ്ക്കുമ്പോൾ കയ്യിൽ നിന്ന് പോകും. കാരണം പേടിച്ചു, കാരണം അത്ര ഭയന്നിരിക്കുകയാണ്. എന്തായാലും എന്ത് എങ്ങനെയൊക്കെ നാടകം കളിച്ചു. കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പേടിച്ചങ്ങ് നേരെ ഗ്രീൻ റൂമിൽ പോയി. ഇനി എന്താണ് റിസൾട്ട് വരുന്നത് അറിയത്തില്ല. പക്ഷെ ആളുകളൊക്കെ ആസ്വദിക്കുന്നു എനിക്ക് തോന്നി. പക്ഷേ എന്താണെന്ന് പറയാൻ കഴിയില്ലല്ലോ. ആ സമയത്താണ് ദേവരായ മാഷ് ഗ്രീൻ റൂമിൽ വരുന്നുണ്ട്. കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ആദ്യം അദ്ദേഹം വന്ന ഈ മേക്കപ്പ് സമയത്തൊന്ന് ഞങ്ങളൊക്കെ ഒന്ന് കണ്ടായിരുന്നു. നിനക്കൊരു രാജകലയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുക, തമാശ പറഞ്ഞങ്ങ് പോയി. കാരണം ഞാനൊരു നിഷ്കളങ്ക പിന്നെ മുഖമായിരുന്നു ആ സമയത്തൊക്കെ. പക്ഷെ സീനി വരുമ്പോൾ നമ്മൾ വേറെയാണ്, അത് വേറെ കയറി. അപ്പൊ അങ്ങനെ മാധവ സാറ് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് ബൈജു കോത്തേരി എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ, അന്ന് ഈ പറയുന്ന മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, ഇയാള് എങ്ങനെയോ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. ഞാനത് ഇപ്പൊ ഈ പേജുകൾ കിട്ടിയിട്ടുണ്ടത്. അത് കെട്ടിപ്പിടിച്ചിട്ട് എന്തോ പറഞ്ഞു, ഞാനൊരു പുതിയ രാജനെ കണ്ടു,
1: രാജനായിട്ട് മാറുന്ന ഒരു ആളിനെ കണ്ടു.
0: പുതിയ രാജനെ എന്ന് പറയാ, ഞാൻ ചെയ്തതല്ല, ഈ പുതിയ കാലഘട്ടത്തിലുള്ള ചേഞ്ചസ് വന്ന ഒരു രാജൻ നന്നായി ചെയ്തു എന്ന് പറഞ്ഞ അപ്രീസിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ അംഗീകാരമായിരുന്നു. അപ്പൊ ഇത് മാത്രമല്ല, ഇതിനകത്ത് ഈ അവസാനം ഇവനെ തൂക്കിക്കൊല്ലുന്ന ഒരു സീനുണ്ട്. തൂക്കിക്കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇവൻ ഈ ചാത്തമ്പുരയനോടൊക്കെ പറയുന്ന ഒരു കുറെ ഡയലോഗ്സ് ഉണ്ട്. അത് വല്ലാതെ ഹട്ട് ചെയ്യുന്നതാണ്. എന്റെ അച്ഛൻ എന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട്, ഞാൻ കരഞ്ഞിട്ടില്ല. എന്നെ പഠിപ്പിച്ച സാറ് കൈ പൊട്ടും വരെ, ഈ കമ്പ് പൊട്ടും വരെ എന്നെ തല്ലിയിട്ടുണ്ട്, ചോര പൊടിയും വരെ, എന്നിട്ട് ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷേ ചാത്ത ഇന്ന് ഞാൻ എന്ന് കുട്ടികൾ പൊട്ടിക്കരഞ്ഞ സീനൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു നാടകം എന്നെ വല്ലാതെ പലയിടങ്ങളിലും എനിക്ക് ഒരുപാട് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുപോലെ വിഷമിപ്പിച്ച സംഗതി ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഞാൻ പോലും അറിയാതെ എനിക്കൊരു പിന്നെ പ്രശ്നമുണ്ടായി. കാരണം വോക്കൽ കോഡ് പ്രശ്നമായി.
1: അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം, ശബ്ദമാണ്.
0: ഒരു നടന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ശബ്ദമായിരുന്നു. എന്റെ ശബ്ദം പോയൊരു കാലം ഉണ്ടായിരുന്നു. അത് എനിക്ക് ഇന്നും എന്നെ പേടിയോടെ ഓർക്കുന്ന കാലമാണ്. കാരണം അന്ന് പിന്നെ എനിക്ക് തോന്നുന്നു വർക്കല ഭാഗത്താണ് അന്ന് നാടകം കളിക്കുമ്പോൾ എന്നെ സൗണ്ട് ഇല്ല, നായകന പേടിക്കണ്ട ഇങ്ങനെയുള്ള ഗ്യാസ് പോലുള്ള ശബ്ദമേ ഉള്ളൂ. മാത്രമല്ല അന്ന് ഈ കണ്ണ് ചുമക്കാൻ വേണ്ടി ചുണ്ടങ്ങയുടെ അപ്പൊ ഇന്ന് ശരിക്കും അടിച്ച് ഫിറ്റായി വരുന്ന ഒരു കഥാപാത്രമല്ലേ. അതിനുവേണ്ടി ഞാൻ എതിർത്തപ്പെടുത്തേക്കുന്ന ആളുകൾ തിരിച്ചെന്തറിയോ, ഇയാൾ അടിച്ച് പൂക്കുറ്റിയായിട്ടാണ് ഇവന്റെ ശബ്ദം പോയി. അങ്ങനെയാണ് തിരിച്ചു. പിന്നെ മാത്രമല്ല ഈ സൗണ്ട് കറക്റ്റായിട്ട് വരുന്നില്ല. അങ്ങനെ കരഞ്ഞു പോയ ഒരുപാട് വേദികളുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. പിന്നീടാണ് ഡോക്ടർ കനകരാജാണ് അത് കണ്ടെത്തി എന്നെ രക്ഷപ്പെടുന്നത്.
1: നമ്മുടെ
0: എന്നെ അതിനുശേഷമാണ് ഈ ശബ്ദം തിരിച്ചു കിട്ടുന്നത്.
1: ഈ നാടക കഥാപാത്രങ്ങൾ വരുമ്പോൾ, നാടകത്തിന്റെ രചന കഴിഞ്ഞ് ഓരോ കഥാപാത്രങ്ങളെ ഫിക്സ് ചെയ്യുമ്പോൾ, താങ്കൾ ഈ നാടകത്തിൽ ഇന്ന കഥാപാത്രമാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ, ആ കഥാപാത്രമായിട്ട് മാറുന്നതിന്

0: വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്താറുണ്ടോ? സിനിമയിലുമൊക്കെ പലപ്പോഴും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാടകത്തിൽ അതെങ്ങനെയാണ്, അത്തരത്തിൽ കഥാപാത്രമായിട്ട് മാറുന്നതിന് നിരീക്ഷണങ്ങൾ നടത്താറുണ്ടോ, അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ നടത്തി അവരുടെ സ്വഭാവം മനസ്സിലാക്കിയാണോ നമ്മൾ അരങ്ങിലെത്തുന്നത് എന്നുള്ളതാണ്?
1: അതൊരു നല്ല ചോദ്യമാണ്. കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, നാടകത്തെ ഗൗരവമായി കണ്ടൊരാളായിരുന്നു.
0: തീർച്ചയായിട്ടും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.
1: ഞാൻ ഏത് പരിപാടിയാണെങ്കിലും ആരും ആരെങ്കിലും വലുതല്ല, ആരും ആരെങ്കിലും ചെറുതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു താത്വിക അവലോകനം നടത്തിക്കൊണ്ട് ഒരാളെ നിലയിൽ ഈ ഒരു കഥാപാത്രത്തെ ചെയ്യുമ്പോൾ ഞാൻ, എനിക്ക് തോന്നുന്നു അതിനുശേഷം ഭാസി സാർ മരിക്കുന്നു, അതിനുശേഷം വന്നത് എൻ എൻ പിള്ള സാറാണ്. അദ്ദേഹത്തിന്റെ അവസാന നാടകമായിരുന്നു, ആദ്യ നാടകം മനുഷ്യനാണ്, അവസാന നാടകമായിരുന്നു മനുഷ്യന്റെ മാനിഫെസ്റ്റോ. ആ നാടകത്തിൽ ഫിലിം ഡയറക്ടർ ഹരിയായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അപ്പൊ സാറിന്റെ പാറ്റേൺ വേറൊന്നാണ്. ഫാസി സാർ എപ്പോഴും വളരെ സാന്ത്വനത്തോടുകൂടി ഇങ്ങനെ മുറുകണൊക്കെ മുറിക്കും, ഇതൊക്കെ ഇതെല്ലാം കേട്ടിട്ട് അദ്ദേഹത്തിന് മനസ്സിലൊരു കഥാപാത്രമുണ്ട്, ഈ കഥാപാത്രം ഇങ്ങനെയായിരിക്കണം. ഈ പലപ്പോഴും അവിടെ വരുന്ന ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയ പ്രേരിതമായിട്ട് വരുന്ന ആളുകളുണ്ട്. ഏതാ അവിടുന്ന് പാർട്ടി ലോക്കൽ കമ്മിറ്റിന്ന് കത്തൊക്കെ മേടിച്ചു, അവർ നാടോട്ട് ബന്ധമൊന്നുകൊണ്ടാകണമെന്നില്ല. പക്ഷെ സാർ അവരെ ഉപേക്ഷിക്കത്തില്ല, മാക്സിമം അതിനോട് ശ്രമിക്കും. അതിനുവേണ്ടി മാസങ്ങളിൽ ഇപ്പോൾ റിഹേഴ്സൽ നീണ്ടുപോയിരിക്കും. പക്ഷെ എന്താണോ അദ്ദേഹം ഉദ്ദേശിച്ചത്, അതിലേക്ക് അയാൾ പോലും അറിയാതെ കഥാപാത്രം മാറ്റിയെടുക്കാനുള്ള ക്ഷമ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ എൻ എൻ പിള്ള സാർ സത്യ ടൈപ്പിലാണ്, ഏതാ അങ്ങനെയാണ്, അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പാറ്റേൺ അങ്ങനെയാണ്. അപ്പൊ അതിനുശേഷമാണ് പിന്നെ ചെയ്ത നാടകം വരുന്നത് തിക്കൊടിയന്റെ രാജയോഗം. അതിലെ അഭിരാമനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്, 97 തോന്നുന്നു, 97. അതൊരു വലിയ സംഭവമായിരുന്നു, അതൊരു സറ്റയറാണ്. ഈ കെ പി സാർ നാടകങ്ങൾക്കെല്ലാം, പ്രത്യേകിച്ച് ഫാസി സാറിന്റെ നാടകങ്ങൾക്കുണ്ടായൊരു പ്രത്യേകതയൊക്കെ നമുക്കറിയാം. മൃച്ഛകടികം പോലും അന്ന് ആരും ചർച്ച ചെയ്യപ്പെടാതിരുന്നൊരു കാലഘട്ടത്തിലെടുത്ത നാടകമാണ് മൃച്ഛകടിക നാടകം. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. പക്ഷേ ഈ നിസ്വർഗത്തിന്റെ മോചനം അന്നും അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. രാജാവിനെ വെല്ലുവിളിക്കുന്ന ഈ മണ്ണുവണ്ടി എന്നർത്ഥം വരുന്ന നാടകം ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള നാടകമാണ് ശൂദ്രകന്റെ. അപ്പൊ ഇതുപോലെ പിന്നെ വന്ന നാടകമായിരുന്നു, അതുപോലെ ഈ സറ്റയർ ടൈപ്പിലുള്ള ഒരു നാടകമായിരുന്നു
0: ഈ അഭിരാമം എന്ന് പറയുന്ന ആ കഥാപാത്രമായിട്ട് മാറുന്നതിന് വേണ്ടി താങ്കൾ എടുത്ത ആ പ്രയത്നം എന്താണ്?
1: അത് പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കി, ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ പലരും ഡെഫിനിഷൻസ് പറയാറുണ്ട്. ഇപ്പൊ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുമ്പോൾ പരിശീലനം കിട്ടിപ്പോകുന്ന ഒരു സംവിധാനത്തിലാണെങ്കിലും അത്തരം നാടക സങ്കേതങ്ങളെല്ലാം പെർഫെക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. കാരണം ഈ തടകങ്ങളിൽ നിന്നെല്ലാം വന്നതുകൊണ്ടായിരിക്കാം.
0: ഒരു പൂർണ്ണക്രിയയുടെ അനുകരണമാണ് നാടകം എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്.
1: ഈ അനുകരണമാണ് കലാവിദ്യ എന്ന് പറയുന്ന പോലെ ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ ഈ ആങ്സൈറ്റി ഉണ്ടാകണം.
0: അതെ, തീർച്ചയായിട്ടും.
1: അപ്പൊ അയാൾക്ക് ജീവിതത്തോട് തന്നെ ഒരു ആങ്സൈറ്റി, ഒരു ആകാംക്ഷ, ഇല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് നയിക്കത്തില്ലല്ലോ. പിന്നെ സി എന്ന് ഞാൻ കണ്ടെത്തിയ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ കഥാപാത്രം എങ്ങനെയാകണം, ടി എന്ന് പറയുമ്പോൾ ടൈമിംഗ് ആണ്,
0: കൃത്യമായിരിക്കണം,
1: ആക്ഷൻ റിയാക്ഷൻ.
0: അതെ,
1: ഈ പലപ്പോഴും പല ആൾക്കാർക്ക് ഇല്ലാതെ പോകുന്ന സംഗതി എന്താണ്, ആക്ഷൻ ഉണ്ടാവും പക്ഷെ റിയാക്ഷൻ എന്റെ സമയമാകുമ്പോ ഞാൻ ഡയലോഗ് പറഞ്ഞാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിലൊക്കെ ഇത് ഈ പരിശീലനം നമുക്ക് കൂടുതൽ കിട്ടുന്നതാണ്. പിന്നെ ഓ പ്രധാനപ്പെട്ട സംഗതിയാണ് ഒബ്സർവേഷൻ, നിരീക്ഷണം ഉണ്ടാകും. ആർ റിയാക്ഷൻ അവസാന റിയാക്ഷനിലേക്ക് വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഇതുപോലെ അഭിരാമൻ എന്ന് പറയുന്ന ഇയാള് ഈ കോളേജ് സ്റ്റുഡൻസ് എല്ലാം കൂടെ ഒരു മ്യൂസിയം കാണാൻ പോകുന്നതാണ് കഥ. തിരുവനന്തപുരം മ്യൂസിയത്തിൽ വരുന്നു, പ്രൊഫസറായിട്ടൊന്ന് ജോൺസൺ മാഷൊക്കെ വരുന്നു, പിന്നെ കൃഷ്ണമാര് ചേച്ചിയൊക്കെയുണ്ട്. അങ്ങനെ അവിടെ വരുന്നു, അവിടെ ചെല്ലുന്നു, മ്യൂസിയത്തിൽ ചെല്ലുമ്പോൾ തന്നെ ഇവർ കഥാപാത്രങ്ങളായിട്ട് മാറുന്നു. അവിടെ ഇരിക്കുന്ന കിരീടം കാണുമ്പോൾ ഒരാൾ കിരീടം എടുത്തു നോക്കുന്നു, പിന്നെ ഇവർ ക്യാരക്ടേഴ്സ് ആയി. പിന്നെ ഞാൻ പെട്ടെന്ന് അഭിരാമൻ എന്ന് പറഞ്ഞ രാജകുമാരനായി. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പല കഥാപാത്രങ്ങൾ, ഇപ്പൊ ദ്രവിഡ വേണിച്ചേട്ടൻ പറയുന്ന പോലെ പലപ്പോഴും നമ്മൾ ഇങ്ങനെ നോക്കി നോക്കി നടക്കും ഈ കഥാപാത്രങ്ങളെ തേടി. അപ്പൊ ഇത് പലതും നമ്മൾ സ്വാംശീകരിച്ചിട്ടുണ്ട്, അതിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നതാണത്. അതിനുശേഷമാണ് പിന്നെ കണിയാപുരം രാമേന്ദ്ര സാറിന്റെ പ്രസിദ്ധമായ നാടകം ഉണ്ടായിരുന്നു. നമുക്കറിയാം ഭഗവാൻ കാലമറന്നു നാടകം ഉണ്ടാക്കിയ കോളുകളൊക്കെ.
0: അതെ അതെ, കേരളത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, എന്നാൽ ഒരുപാട് വേദികളിൽ കളിച്ച ഒരു നാടകമാണ് ഭഗവാൻ കാലമറന്നു.
1: ഈ ഭഗവാൻ കാലമാർ നാടകം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എഴുതിയ ഒരു അദ്ദേഹത്തിന്റെ അവസാന നാടകം അതായിരുന്നു സബ്കോ സന്മതി ദേഭഗം. ഗുജറാത്ത് കലാപമായിട്ട് ബന്ധപ്പെട്ട് ഇയാള് ബ്രാഹ്മണനായിട്ടുള്ള കഥാപാത്രമാണ്. സൈദൂട്ടി എന്ന് പറയുന്ന ആളായിട്ട് ഇയാള് ബ്രാഹ്മണനായിട്ട് മാറുന്നു. ഭയങ്കര രസമാണത്, അത് ഭയങ്കരമായിട്ട് മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു നാടകമായിരുന്നു അത്. പിന്നെ കണിയാപുരവുമായിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു, സാറിന് എന്നോട് വലിയ ഇഷ്ടമായിരുന്നു, അച്ഛന്റെ വലിയ സൗഹൃദം ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു നീ കഥാപ്രസംഗം കൂടി എന്നെ കൂടെ കൊണ്ടുപോകണം. അങ്ങനെ എല്ലാ വർഷവും ഞാൻ കഥയെ അവതരിപ്പിക്കുമായിരുന്നു, വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു കഥ ഇപ്പോഴും ചെയ്യുന്നുണ്ടത്. അപ്പം അങ്ങനൊരു വലിയ അഭേദ്യമായ ബന്ധം സാറുമായിട്ടുണ്ട്. പിന്നീടാണ് രാജാരി വർമ്മ, ലെനിൻ രാജേന്ദ്ര സാറിന്റെ രാജാരി വർമ്മ, അതൊരു വലിയ അനുഭവമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പാറ്റേൺ വേറൊന്നായിരുന്നു. പിന്നീട് പിന്നെ പുതിയ ആകാശം പുതിയ ഭൂമി നമ്മൾ വീണ്ടും ചെയ്തു. അതിലെ പിന്നെ തൊഴിലാളി നേതാവായ നാണു എന്ന് പറയുന്ന കഥാപാത്രം ഞാൻ ചെയ്തു.
0: വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ്, രാജാവായി അതുപോലെ തന്നെ തൊഴിലാളിയായി.

0: ഈ ഡോക്ടറാകുന്നു. അപ്പോൾ ഈ വിവിധ മേഖലയിലുള്ള സമൂഹത്തിലെ തന്നെ വിവിധ തലത്തിലുള്ള ആൾക്കാരുടെ രൂപവും ഭാവവും ഒക്കെ ഇതിലേക്ക് വേണ്ടി കഥാപാത്രത്തിന് വേണ്ടി സംശീകരിക്കുകയും അത് വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു മുന്നൊരുക്കം താങ്കൾ തീർച്ചയായിട്ടും നടത്തിയിരുന്നു എന്നാണ്.
1: അതെ. പിന്നെ അവസാനം ഞാൻ പറഞ്ഞല്ലോ, ഈ പിന്നെ പ്രമോദ് പയ്യന്നൂർ ഒരു സംവിധാനം ചെയ്ത നാടകം ഉണ്ടായിരുന്നു, ഇന്നലകളിലെ ആകാശം. അതൊരു വലിയ ടേണിംഗ് പോയിന്റ് ആണ് എന്നെ സംബന്ധിച്ച്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് വരെ ചെയ്തിരുന്ന എല്ലാം എന്താണ്, ഈ പറഞ്ഞ വില്ലൻ ക്യാരക്ടർ അല്ലെ, ഇത്രയും ഹ്യൂമർ, അങ്ങനെ പോകുന്ന കഥാപാത്രം അല്ലെങ്കിൽ നായക വേഷം ഇങ്ങനെ അങ്ങ് പോകല്ലേ. ഇയാൾ എനിക്ക് തന്നൊരു രണ്ട് വേഷങ്ങളായിരുന്നു. പ്രമോദന്റെ അടുത്ത സുഹൃത്താണ്, അത്ര വലിയ ബന്ധമുള്ള ആളാണ്.
0: റീസെന്റായിട്ടും അദ്ദേഹത്തിന്റെ ഒരു നാടകത്തിൽ നവോത്ഥാനം എന്ന് പറയുന്ന നാടകത്തിൽ ഒരു വളരെ പ്രശസ്തനായ വ്യക്തി അവതരിപ്പിച്ച
1: ആറാട്ടുപുഴ. അപ്പോൾ ഞാൻ പറഞ്ഞതല്ല സാർ. അപ്പോൾ അങ്ങനെ ഈ നാടകം ചെയ്യുമ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഇന്നലകളിലെ ആകാശത്തിലെ അതിനകത്തൊരു ചെട്ടിയാരുടെ വേഷം ഉണ്ടിരിക്കും. കംപ്ലീറ്റ് മുറുക്കാനൊക്കെ മുറുക്കി ഈ പഴയ പാളക്കര അണ്ടർവിറക്കിട്ട് മേളിൽ കൂടി കലം കച്ചവടത്തിന്റെ ഹോൾസെയിൽ
0: ഡീലറാണ്.
1: ഈ തമിഴെല്ലാം കൂടെ കൊള്ളുന്ന ഭാഷ. അത് കഴിഞ്ഞിട്ട് മാമച്ചൻ കണ്ട്രാക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്, ഒരു ബുർഷോ മുതലാളിയാണ് ഇയാള്. അപ്പൊ ഇത് തമ്മിൽ ഒരു യാതൊരു സാമ്യമില്ല, പക്ഷെ ഭയങ്കര റിസർവായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. അതിനകത്ത് എന്റെ അസിസ്റ്റന്റായിട്ട് അഭിനയിച്ച ആളാണ് മേള രഘു, മേള സിനിമയിലെ നായകൻ. അപ്പൊ രഘുചേട്ടനാണ് എന്റെ അസിസ്റ്റന്റ്. ഭയങ്കര രസമാണ്. അപ്പൊ ആ നാടകം ഇതെല്ലാം നമുക്ക് അതിനൊക്കെ ശേഷമാണ് പരീക്ഷണ നാടകങ്ങൾ വന്നു. ഇതിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഈ ഗുരുനാഥന്മാരെ കൊടുത്ത് ഞാൻ ഏറെ പ്രാധാന്യത്തോടുകൂടി കാണുന്നൊരു മനുഷ്യനുണ്ട്, കേരളപുരം കലാം. കലാം സാറ് അച്ഛന്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ കെ പി എസ് സി പോയ സമയത്തേ എന്ന് അദ്ദേഹം പറയും, ഒരു നാടകത്തിൽ നീ എന്റെ മകനായിട്ട് അഭിനയിക്കണം, അത് ഞാൻ സാധിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ അത്ര വലിയ ആളൊന്നുമില്ല, അതൊന്നും അല്ലടേ. അങ്ങനെയാണ് അന്ന് ഭരതപുത്രയും പറഞ്ഞൊരു സമിതി തുടങ്ങുന്നു. അതിലെ സഹനം എന്ന് പറയുന്ന നാടകം ഉണ്ടായിരുന്നു. അതിലെ ഇദ്ദേഹത്തിന്റെ മകനായിട്ട് പത്രോസ് എന്ന് പറയുന്ന കഥാപാത്രത്തോട് ഞാനാണ് അഭിനയിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെയും ഈ പറയുന്ന പോലെ ആഴത്തിലുള്ള അറിവ്,
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും
1: അദ്ദേഹം പറയുന്നുണ്ട്. ഈ പലപ്പോഴും ഈ മറ്റുള്ളവരൊക്കെ ആരും ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ ഇദ്ദേഹത്തെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓരോന്നിങ്ങനെ ചോദിക്കും, സാർ അതെങ്ങനെയാ സാർ ഫസക്ക് നാടകം, സാർ എങ്ങനെയാ ചെയ്തത്?
0: ഇവിടെ വളരെ കൂടുതലൊക്കെ സൃഷ്ടിച്ച ഒരു നാടകമാണ്
1: ഫൈവ് സ്റ്റാർ
0: ഹോസ്പിറ്റൽ.
1: അത് ഇന്ന് സത്യമല്ലേ സാർ? കാരണം ഈ ആളുകളെ കൊന്നു കൊല വിളിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ഇന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നു.
0: എത്രയോ നാളുകൾക്ക് മുമ്പാണ് നാടകത്തിലൂടെ കേരളത്തിലെ ജനങ്ങളോട് അദ്ദേഹം സംവദിച്ചത്.
1: ആ ഒരു ക്രാന്തി ദൃശ്യമായിരുന്നു അദ്ദേഹം. അപ്പൊ അത് മറക്കാൻ കഴിയുന്നല്ല. പിന്നെ കൊല്ലം കൽപ്പനയും പറഞ്ഞ സമിതിയിൽ ഞാൻ കുറച്ചു കാലം അഭിനയിച്ചു, ഒരു ഒറ്റ വർഷം. അത് കെ കെ എസ് തൈക്കാട്ടുശ്ശേരി എന്ന് പറയുന്ന ഒരു നാടകൃത്തും സംവിധായകനും, അതിലെ നായകനായിട്ട് ഞാൻ അഭിനയിച്ചു. അമൃതയത്ത് എന്ന് പറഞ്ഞ നാടകം, ഇത് രണ്ടാളും നമ്മൾ പുറത്തുപോയി അഭിനയിച്ചു. ബാക്കിയെല്ലാം കെ പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട.
0: എത്ര നാള്, എത്രത്തോളം കാലഘട്ടം, ഏതൊക്കെ കാലഘട്ടം വരെ താങ്കൾ?
1: ഞാൻ ഏതാണ്ട് 92 കാലഘട്ടം മുതലിങ്ങോട്ട് ഏതാണ്ടൊരു 2010 വരെയൊക്കെ ഇങ്ങനെ കെ പി എസ് സി പിന്നെ ഈ പറഞ്ഞ പോലെ കലാപരിപാടിയായിട്ടൊക്കെ നിന്നു. പിന്നീടാണ് നമ്മൾ ഈ അടുത്ത കാലത്താണ് ഈ നവോത്ഥാനം ചെയ്യുന്നത്.
0: ഞാൻ മനസ്സിലാക്കിയത് കെ പി എസ് സിയോടുള്ള ആത്മാർത്ഥപരമായ അല്ലെങ്കിൽ കെ പി എസ് സിയോടുള്ള ഇഴചേർന്ന സ്നേഹം കൊണ്ട് പലപ്പോഴും സിനിമയിലെ ചാൻസ് വരെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ഏതോ അരികയിൽ നിങ്ങൾ താങ്കളുടെ ഒരു അഭിമുഖത്തിൽ വായിച്ചതായി ഞാൻ ഓർക്കുന്നു. പലപ്പോഴും അദ്ദേഹത്തിന് ഫാസിലിനെ പോലുള്ള പ്രമുഖരായ സംവിധായകർ വിളിച്ചപ്പോൾ ഈ നാടകത്തിൻ്റെ സ്റ്റേജിൽ നിന്ന് പോകാൻ, നായക കഥാപാത്രം ചെയ്യുമ്പോൾ വിട്ടുപോയി കഴിഞ്ഞാൽ ആ നാടകം അവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അത്തരം അനുഭവങ്ങൾ താങ്കൾക്ക് ഉണ്ടായതായിട്ട് ഞാൻ മനസ്സിലാക്കി.
1: തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പിന്നെ മണിച്ചിത്രത്താഴ് സിനിമയ്ക്ക് ശേഷമാണ് മധുമുട്ടം, അദ്ദേഹം നമ്മളോട് വലിയ സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു. അതിന് കാരണക്കാരൻ ഡോക്ടർ ചേരാവള്ളി ശശി എന്ന് പറയുന്ന വളരെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ അതിനെപ്പോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. വലിയ സാഹിത്യകാരനാണ്, പ്രൊഫസറാണ്. അദ്ദേഹം ഒരു ദിവസം എന്നെ ഇങ്ങനെ പിന്നെ മധു സാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നു. മധുച്ചേട്ടൻ്റെ വീട്ടിൽ ചെല്ലുന്നു, അവിടെ നിന്നൊരു കൽക്കണ്ടം എനിക്ക് തരുന്നു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, പുതിയൊരു സംഭവമൊക്കെ വരുന്നുണ്ട്, പാച്ചിക്കയുടെ പടമൊക്കെ വരാൻ പോകുന്നു. അപ്പോൾ ചുരുക്കിയാനൊക്കെ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അവസരമൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഒന്നും കളയാൻ പാടില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും അവസരം വരുന്ന സമയത്തൊക്കെ നമ്മളെവിടെയാണ് നാടകമായിട്ട് അരങ്ങിൽ നിൽക്കുമ്പോൾ വടക്കൻ മലബാറിൽ എന്റെ കല്യാണം കഴിഞ്ഞ സമയത്തും സംഭവിച്ചത് തന്നെയാണ്. കാരണം കല്യാണ തലേ ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇതിൽ നമ്മൾ സമയപരിമിതി ഉണ്ടായതുകൊണ്ടൊക്കെ പറഞ്ഞു പോവുകയാണ്. 1996 എന്റെ കല്യാണം. കാരണം എന്നെ പിന്നെ കെ പി എസ് സിയിൽ വിട്ടു. അപ്പൊ തന്നെ അച്ഛൻ ഒരു കാര്യം ചെയ്തു, ഏതെങ്കിലും കൊള്ളാതൊരു പെങ്കൊച്ചിനെ പഠിച്ചേപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്രധാന ലക്ഷ്യം. അങ്ങനെ മാസ്റ്റർ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ലീന എന്ന് പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ കല്യാണം കഴിക്കുന്നത് തന്നെ ബഹുതമാശയായിരുന്നു. കാരണം തലേ ദിവസം എനിക്ക് രണ്ട് പ്രോഗ്രാം, പരൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ ആദ്യം അശ്വമേധം നാടകം, അതിൽ ഡോക്ടറായിട്ട് ഞാൻ അഭിനയിക്കുന്നു. അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പിൽ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം, അത് കഴിഞ്ഞിട്ട് വീണ്ടും മുടിയനേപത്രം നാടകം, മുടിയനേപത്രം അഭിനയിക്കുന്നു. ഈ നാടകം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കാൻ വേണ്ടി കല്യാണ നാടകത്തിലേക്ക്
0: വരുന്നത്.
1: കെ പി എസ് ഡി വണ്ടിയിലാണ് നമ്മുടെ യാത്രകളൊക്കെ. അങ്ങനെ വരുന്നു, വീട്ടിൽ വന്നു, അങ്ങനെ അവിടെ നിന്ന് ഒരുങ്ങി കെട്ടി നമ്മള് കല്യാണം കഴിക്കാൻ ഉറക്കച്ചുള്ളൂടെ പോയിരിക്കുന്നത്.

0: അപ്പൊ ആ സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, ഏതാ രണ്ടു ദിവസം എനിക്ക് ലീവ് വന്നിട്ടുള്ളൂ. തുരുതര പ്രോഗ്രാമാണ്, ഒളിവിൽ ഓർമ്മ, അശ്വമേധം, മുടിയനായപത്രം എല്ലാം കളിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഈരണ്ട് പ്രോഗ്രാം. അങ്ങനെ നമ്മുടെ ഒരു ചങ്ങാതിയെ പഠിപ്പിച്ച് ഞാൻ പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ആ ക്യാരക്ടർ നിങ്ങൾക്ക് തട്ടിക്കൂട്ടി പോവോ. എന്തായാലും അദ്ദേഹം ചെയ്ത് അത് അത്രയും നന്നായില്ല. അവസാനം വീണ്ടും നമുക്ക് എന്ത് സംഭവിച്ചു, പിറ്റേ ദിവസം തന്നെ പോകേണ്ടി വന്നു,
1: അരങ്ങിലേക്ക് പോകേണ്ടി
0: വന്നു. അപ്പം ഈ പെൺകുട്ടിയെ ഞാൻ ശരിക്കും കാണുന്നത് 10-25 ദിവസം കഴിഞ്ഞിട്ടാണ്. കാരണം എന്താന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ വന്ന ഉത്സവമാണ്, അവിടെ പൗത്രശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. അപ്പൊ അവിടെ മറന്നറ ക്ഷേത്രത്തിൽ അന്ന് ഉച്ചാര മഹോത്സവമാണ്. അപ്പൊ അന്ന് അച്ഛന്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള കടാമംഗലം സദാനന്ദ സാറൊക്കെ അന്ന് പുള്ളിയുടെ കഥാപ്രസംഗം ഉണ്ട്, അദ്ദേഹം രാത്രി കാണാൻ വന്നു. അപ്പൊ രണ്ട് 12:30 അപ്പൊ ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ വെളുക്കോളം ഇങ്ങനെ ഉറക്കുളച്ച് അങ്ങനെ പിറ്റേന്ന് അവിടെ സ്ഥലം വിടുന്നു. പോയിട്ട് 28 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അന്ന് കണ്ണൂർ പ്രോഗ്രാമാണ്. അപ്പൊ ഈ പിന്നീട് അപ്പം വന്ന് കേശവമ്പൂറ്റി സാറുണ്ട്, സാറ് പറഞ്ഞ കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നിന്റെ കല്യാണ ഹണിമൂൺ ട്രിപ്പ് നമുക്ക് ഇതിനകത്ത് ആഘോഷിക്കാം. അങ്ങനെ പിന്നെ അദ്ദേഹം കത്തെഴുതി അച്ഛന് കൊണ്ട് കൊടുത്തു. അച്ഛൻ വല്ലേ ഇതൊക്കെ നോക്കുന്ന ആളാണ്, എന്തുവിടെ ഇത് പെണ്ണിനെ കൊണ്ട് അവിടെയൊക്കെ പോകുന്നത് ശരിയാണോ. അപ്പൊ പറഞ്ഞു അത് ഞങ്ങളുടെ ഉത്തരവാദിത്തി കൊണ്ടുപോകൊള്ളാം എന്നും പറഞ്ഞിട്ട് കത്തെഴുതി കൊടുത്തിട്ടാണ് അങ്ങനെ
1: ഭാര്യയുമായിട്ട്
0: ഇങ്ങനെ ഈ കുറേ നാടകങ്ങൾ, അവളിങ്ങനെ വന്നിരുന്ന നാടകം കാണുന്നു, വണ്ടി കയറുന്നു. അപ്പൊ പിന്നെ സമയമില്ല, അങ്ങനെ കുറെ ദിവസം അങ്ങനെ അങ്ങ് പോയി. അപ്പൊ അതൊരു മറക്കാത്ത ഓർമ്മകളാണ്.
1: തീർച്ചയായിട്ടും.
0: പിന്നെ ആ അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ്, തുച്ഛമായ വരുമാനം കൊണ്ടാണ് രണ്ട് കുട്ടികളെ പഠിപ്പിച്ചു. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞില്ലേ, സിനിമയുടെ അവസരങ്ങൾ വന്ന സമയത്തൊക്കെ ഞാൻ എന്ത് ചെയ്തു, അന്ന് ചെയർമാനായിട്ടുള്ളത് ആദ്യം ഞാനുള്ള സമയത്ത് രാജഗോപാലൻ സാറായിരുന്നു, പുനലൂർ രാജഗോപാലൻ നായർ സാർ, അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം കുമരകൻ ശങ്കുണ്ണി മേനോനായി, അതിനൊക്കെ ശേഷം പി കെ വാസുദേവൻ നായർ. പി കെ വിയെ ഞാൻ വിളിച്ചു, സാർ ഇങ്ങനെ സിനിമയിലേക്ക് എനിക്കൊരു അവസരമൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ എങ്ങനെയാണ് സാർ, എങ്ങനെ പോകുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി രസകരമായിരുന്നു, നമ്മളൊരു തൊഴിലാളികളുടെ പ്രസ്ഥാനമാണ്, നിങ്ങൾ നിങ്ങളുടെ സുഖം തേടി പോകുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ പോപ്പുലാരിറ്റിയും സാമ്പത്തികവും ഒക്കെ ഉണ്ടാവും, പക്ഷേ ഇത്രയും പേരുടെ ഉപജീവനമല്ലേ മുടങ്ങുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ തൊഴിലാളി ചിന്ത കടന്നു വന്നു, ശരിയാണ് ഞാൻ പോകുന്നത് ശരിയല്ല.
1: അല്ല, താങ്കളുടെ അഭാവം മൂലം ഒരു കൂട്ടം ആൾക്കാരുടെ എന്നെ മുട്ടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ആദർശം താങ്കൾ അവിടെ മുറുകെ പിടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമ അങ്ങേക്ക് നഷ്ടമായതാണെന്നാണ് മനസ്സിലാക്കുന്നത്.
0: അതെ, അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദേവരായ മാഷുമായിട്ട് വലിയ ഒരു ബന്ധം ഉണ്ടാകുന്നുണ്ട്. രാഘവ മാഷ് കുറെ കഴിയുമ്പോഴത്തേക്കും ഇവിടുന്ന് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞു വന്നിരുന്ന നേരെ സാധകം ചെയ്യുന്ന പരിപാടിയുണ്ട്, പാട്ടൊക്കെ അവരൊന്ന് സരളി വരിശകളൊക്കെ ഇങ്ങനെ പാടും. അപ്പൊ മാഷിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ മാഷുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവരായ മാഷ് സംഗീതം ചെയ്യാൻ വേണ്ടി വരുന്നു. അപ്പൊ മാഷിന്റെ കൂട്ടുകിടപ്പുകാരനായിട്ട് ഒരാൾ പോകണം. അപ്പൊ ആർക്കും പോകാൻ ധൈര്യമില്ല, കാരണം മാഷ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കുന്നുകളയും. ചെറിയ നിസ്സാരമായ തമാശ പറയും, പക്ഷെ നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ തട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ കേശവമ്പൂറ്റി സാർ പറഞ്ഞു, നീ പോയാൽ മതി, അപ്പൊ ഞാനാണ് കൂടെ പോകുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ലോട്ടറി അടിച്ച ഇതായിരുന്നു, കാരണം അദ്ദേഹത്തിന്റെ കൂടെ കിടക്കുക. പട്ടാണിപ്പറമ്പിൽ എന്ന് പറയുന്ന തറവാട്ടിലാണ് ഒരു വലിയ കട്ടിലില് മാഷും ഇപ്പുറത്തെ കട്ടിലും ഞാനും. അപ്പൊ രാത്രി പൊടിയേരി കഞ്ഞിയും ചുട്ടപ്പപ്പടവും മാങ്ങ അച്ചാറും കൊണ്ടുതന്നു, ഞങ്ങൾ രണ്ടും കഴിച്ചു. അപ്പൊ മാഷോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മാഷിന്റെ ഹൃദയത്തെ തട്ടി ഒരുപാട് കഥകൾ എനിക്ക് പറഞ്ഞു തന്നു. അത് പറയണമെങ്കിൽ നമുക്ക് കുറെ എപ്പിസോഡുകൾ പറയേണ്ടി വരും. പക്ഷെ എങ്കിലും എന്നെ സ്വാധീനിച്ച അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ചോദിച്ചു, ഈ ഒ എൻ വി സാറും ദേവരായ മാഷുമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ പറഞ്ഞു, ആ കഥ പറഞ്ഞു വന്ന കൂട്ടത്തിലാണ് പണ്ടിങ്ങനെ പിന്നെ ഈ വിപ്ലവ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്ന സമയത്ത് ഇവരിങ്ങനെ വള്ളത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അഷ്ടമുടിക്കായലിലൂടെ പോകുമ്പോൾ ആകാശത്ത് തെളിഞ്ഞു നിന്ന് അമ്പിളിക്കലേ കണ്ടപ്പോൾ ഈ പ്രിയപ്പെട്ട ഒ എൻ വി കവിത എഴുതിയെന്നും അത് പിൽക്കാലത്ത് ഇങ്ങനൊരു നാടകത്തിൽ ഉപയോഗിക്കുന്നു കരുതിയില്ല എന്നും പറയുന്നുണ്ട്. ആ പാട്ട് പ്രസിദ്ധമാണ്.

0: ഈ പാട്ടൊക്കെ അതൊക്കെ ഉണ്ടായ കഥയൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ അത്ഭുത ആദരവോടു കൂടി കണ്ടിരുന്നു. അപ്പം ഇന്നും എന്നെ മുന്നോട്ട് നയിക്കുന്ന സംഗതി മറ്റൊന്നുമല്ല ഈ മൂന്നക്ഷരമാണ്, ഗുരുത്വമാണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും
0: എൻ്റെ ആദ്യഗുരുവായിട്ട് പറയാവുന്ന അമ്മയാണെങ്കിലും അച്ഛനാണ്, അമ്മയുമുണ്ട് അച്ഛനുമുണ്ട്. ആർ പി പുത്തൂർ എന്ന് പറയുന്ന എൻ്റെ പിതാവുണ്ട്, പിന്നാലെ വന്ന ഈ ടി കെ മാധവൻ എന്ന് പറയുന്ന, ഒരുപക്ഷെ വെളുത്തിലുണ്ടാക്കിയ മനുഷ്യനായ ടി കെ മാധവൻ എന്ന് പറയുന്ന

0: ഉണ്ട്. ഈ പറയുന്ന ഭാസി സാറും എൻ എൻ പ്ലസ് സാറും കണിയാപുരവും ഈ പറയുന്ന കോഴിക്കോട് ഗോപിനാഥ് സാർ, അദ്ദേഹമാണ് സംവിധാനം ചെയ്തത് രാജയോഗം. തിക്കോടിയൻ, ലെനിൻ രാജേന്ദ്രൻ, ഇവരെയൊക്കെ ഞാൻ സ്മരിക്കുകയാണ്.
1: എന്തായാലും ഈ പരിപാടിയിൽ വളരെ ദീർഘമായിട്ട് നാടകവും നാടക സംബന്ധിയായ അനുഭവങ്ങൾ താങ്കൾ പങ്കുവച്ചു. ജീവിതവുമായി ബന്ധപ്പെട്ട് വിഭാഗം ഉൾപ്പെടെയുള്ള സംഗതികൾ നടക്കുന്നത് തന്നെ നാടകത്തിന്റെ അരങ്ങിൽ നിന്നിറങ്ങി വന്നതായിട്ട് ശ്രോതാക്കൾക്ക് വളരെ രസകരമായ തരത്തിലാണ് താങ്കളുടെ അനുഭവങ്ങൾ പങ്കുവച്ചത്. ഒരൊറ്റ ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. പുതിയതായി കടന്നു വരുന്ന ഈ നാടക കലാകാരന്മാരോട് താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്, അവരോട് പറയാനുള്ളത് എന്താണ്?
0: തീർച്ചയായിട്ടും ഇന്ന് ഒരു പക്ഷേ നമ്മൾ ഈ ഒരു പ്രഹേളികയിലാണ്. കാരണം ഈ ആഴവും പരപ്പും ഇല്ലാത്ത ഒരു തലമുറയായിട്ട് നമ്മുടെ ഈ പ്രേക്ഷക സമൂഹം മാറിയിട്ടില്ലെന്ന് സംശയിക്കേണ്ടിരിക്കുന്നു. ഈ നാടകത്തിൽ പണ്ടും പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കൊണ്ടുവന്ന, കാരണം ഒളിവിൽ ഓർമ്മ പോലുള്ള നാടകത്തിൽ തോപ്പിൽ ഭാസി എന്ന് പറയുന്ന കഥാപാത്രം രംഗത്ത് വരുന്നില്ലെങ്കിലും ഒരു നിഴലായി ഒരു ബീഡിക്കുട്ടിയായിട്ട് അദ്ദേഹം രംഗത്ത് വരുന്നുണ്ട്. അതൊരു പരീക്ഷണമായിരുന്നു. പിൽക്കാലത്ത് ഈ പരീക്ഷണ നാടകങ്ങളൊക്കെ വന്നിട്ടെല്ലാം അതിനെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചതും നമ്മുടെ ഇവിടുത്തെ നാടക പ്രവർത്തകർ തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ നാടകമെന്ന് പറയുന്നതൊരു എന്താ പറയാ, കാറും കോളും നിറഞ്ഞ കടലിൽ കപ്പലിറക്കി പുതിയ മാനങ്ങൾ തേടുന്നവനാണ് നാടകക്കാരൻ. അതൊരു വലിയ കൺസെപ്റ്റാണ്. അപ്പൊ അങ്ങനെ ആ ശരിക്കും ഡെഡിക്കേഷനുള്ള, കാരണം ഇന്ന് നമുക്ക് എന്താണ് ഇന്ന് പറയുന്ന ആത്മാർപ്പണവും ആത്മാർത്ഥതയും നഷ്ടമായി കൊണ്ടിരിക്കുന്ന സ്വാർത്ഥതയുടെ ഈ ലോകത്ത്,
1: സ്വാർത്ഥതയില്ലാത്ത
0: ഈ എന്താ പറയുക, മനസ്സിൽ നന്മകൾ കാത്തു സൂക്ഷിക്കുന്ന കലാകാരന്മാരായി ആളുകൾ മാറണമെങ്കിൽ ഈ പറയുന്ന ചില ചേതോവികാരം കൂടി ഉണ്ടാകണം, അതിനോടുള്ളൊരു അഭിനിവേശം ഉണ്ടാകണം, സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടാകണം. അങ്ങനെ ഇതിനെ ഒരു ദൈവികമായൊരു കലയായി ഭരതമുനി ഉണ്ടാക്കിയ നാട്യശാസ്ത്രത്തിലൂടെ കടന്നു വന്ന കലയെന്ന നിലയിൽ അത്രയും ഊർജ്ജസ്വലമായൊരു കലാരൂപമായി ഇതിനെ കണ്ടുകൊണ്ട് അതിനെ തീവ്രതയോടുകൂടി പ്രണയിച്ചാൽ മാത്രമേ നമുക്ക് നാടകത്തെ ഇഷ്ടപ്പെടാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഗോഗോ വിളിച്ച് ഏതെങ്കിലും കോമഡി ഷോയിലൊക്കെ കയറി കഴിഞ്ഞാൽ അവൻ സെലിബ്രേറ്റിയാണ്. ഇന്ന് നെഗറ്റീവുകളുടെ കാലമല്ലേ? നെഗറ്റീവിസം കാണിക്കുന്നവനൊക്കെയാണ് വലിയ സംഭവങ്ങൾ. ഒരു പിന്നെ ഭ്രാന്ത് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഞാൻ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവരെയൊക്കെ സത്യം പറഞ്ഞാൽ എന്താ കാണിക്കുക, കാരണം അവരെയും ആരാധിക്കുന്ന ആളുകൾ. അപ്പൊ ഇങ്ങനെ നമ്മുടെ ലോകം ഒരു വല്ലാതെ ഈ ലക്ഷ്യബോധമില്ലാത്തതിലേക്ക് പോകുന്നുണ്ട്. അതിനെ കൊണ്ടുവരണമെങ്കിൽ, കൂട്ടിച്ചേർക്കണമെങ്കിൽ ഇത് വളരെ പ്രധാനമാണ്. അവിടെയും ഈ പറയുന്ന പോലുള്ള അർപ്പണ മനോഭാവം കലാകാരന്മാർ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഒരു കുട്ടി ഒരു കലയെങ്കിലും പഠിക്കണമെന്നുള്ളതാണ് എൻ്റെ സന്ദേശം. കാരണം ഒരു കുട്ടിയെങ്കിലും ഒരു കല പഠിക്കുമ്പോൾ അതൊരു ലഹരിയായി മാറുമ്പോൾ അവൻ നല്ല മനുഷ്യനായിട്ട് മാറും. ഒരു നല്ല കലാകാരന് നല്ല മനുഷ്യനാകാൻ കഴിയുകയുള്ളൂ.
1: തീർച്ചയായിട്ടും താങ്കളുടെ സന്ദേശം വളരെ നല്ലതാണ്. വളരെ പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ വ്യക്തമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള അർപ്പണബോധത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം അരങ്ങിൽ ഉണ്ടാകേണ്ടതെന്ന് പറയുന്ന റേഡിയോ സാന്ത്വനത്തിൻ്റെ അരങ്ങും ജീവിതവും എന്ന് പറയുന്ന ഈ പരിപാടിയിൽ താങ്കളുടെ വളരെ വലിയ അനുഭവ സമ്പത്താണ് ഇവിടെ തുറന്നു വെച്ച, ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി തുറന്നു വെച്ചത്. ഇനി ഇതുപോലുള്ള ഒട്ടനവധി കലാകാരന്മാർ ഈ വേദിയിൽ എത്തി അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. റേഡിയോ സാന്ത്വനത്തിൻ്റെ അരങ്ങും ജീവിതവും എന്ന് പറയുന്ന ഈ പരിപാടിയിൽ അങ്ങ് എത്തിയതിനും ഈ പരിപാടിയിൽ അങ്ങയുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിനും പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു കലാകാരനെ ശ്രോതാക്കൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതുവരെ ഈ പരിപാടി നിങ്ങൾക്ക് വേണ്ടി ഇനിയും ഒട്ടനവധി ആൾക്കാരെ നമുക്ക് ഈ പരിപാടിയിലൂടെ പരിചയപ്പെടുത്താമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
0: നന്ദി എല്ലാവർക്കും, 1000 നന്ദി. പ്രത്യേകിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കും. ഇതിനൊരു വേദി ഒരുക്കിയ റേഡിയോ സാന്ത്വനം 90.4 FM എന്ന് പറയുന്ന ഈ മഹത്തായ റേഡിയോ സ്റ്റേഷനും ഇതിന്റെ അവതാരകനായി വന്ന പ്രിയപ്പെട്ട ഷാനവാസ് അവർക്കും എല്ലാവർക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും 1000 നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അരങ്ങും ജീവിതവും. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമ പ്രവർത്തകനുമായ ഷാനവാസ് എച്ച്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: യുആർ ലിസണിംഗ് ആൻ എന്റർടൈൻമെന്റ് വേൾഡ്. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദാരം.

0: പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.